ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 4, കൊല്ലവർഷം 1201, ഇടവം 11, 2026 മെയ്മാസം 25 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 51:38. 101.9 MHz LFM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു.
1: ഇന്നത്തെ പ്രഭാതത്തിൽ ജപ്പാൻകാരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ. മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് ആയുർദൈർഘ്യം കൂടുതലാണ് ജപ്പാൻകാർക്ക്. അവരുടെ സന്തോഷമുള്ള ജീവിതമാണ് അവർക്ക് ആയുസ് കൂട്ടിക്കൊടുക്കുന്നത്. സ്ഥിരോത്സാഹം ജപ്പാൻകാരുടെ സന്തോഷമുള്ള ജീവിതത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. നല്ല ശീലങ്ങൾ അവർ സ്ഥായിയായി തുടരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർ വയറുനിറയെ ഭക്ഷണം കഴിക്കാറില്ല. എന്നാൽ നമ്മളോ വയർനിറച്ച് കഴിച്ചാൽ മാത്രമേ നമുക്ക് തൃപ്തി വരൂ. വ്യായാമത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന രാജ്യക്കാരാണ് ജപ്പാൻകാർ. ആയാസം കുറഞ്ഞ വ്യായാമത്തിനാണ് അവർ ഊന്നൽ നൽകുന്നതെന്ന് മാത്രം. അതവർ സ്ഥിരോത്സാഹത്തോടെ ചെയ്യുകയും ചെയ്യുന്നു. ജപ്പാൻകാരുടെ വൃത്തി അഥവാ ശുചിത്വം എടുത്തു പറയത്തക്ക ഒരു ശീലമാണ്. അവരുടെ വീടുകളിൽ അവർ ഉപയോഗശൂന്യമായ ഒന്നും സൂക്ഷിക്കാറില്ല. ഡീക്ലട്ടറിംഗ് അഥവാ അനാവശ്യ വസ്തുക്കൾ നീക്കം ചെയ്ത് വീട് വെടിപ്പാക്കുക എന്നത് അവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധം

0: നിർബന്ധമായും ചെയ്യുമത്രേ. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ദുഷിച്ച ചിന്തകൾക്കിടമുണ്ടാകാറില്ല. അപ്പോൾ അവിടെ ആത്മീയ ചിന്തകൾ വളരും. ഇത് കണ്ടു വളരുന്ന അടുത്ത തലമുറയും വൃത്തിയും നല്ല ചിന്തകളും ആത്മീയതയും ഒക്കെ ശീലമാക്കും. വൃത്തിയുള്ള തെരുവുകളും പാർപ്പിടങ്ങളും ആ നാടിനെ മനോഹരമാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ചവർകൂമ്പാരങ്ങളില്ല. മാലിന്യം നിക്ഷേപിക്കുവാൻ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെ അവ നിക്ഷേപിക്കുവാൻ പ്രായഭേദമന്യേ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ജപ്പാൻകാരുടെ നന്ദി പ്രകടിപ്പിക്കുന്ന ശീലം എല്ലാവർക്കും മാതൃകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ പ്രായഭേദമന്യേ നന്ദി പറയാറുണ്ട്. മുമ്പിലിരിക്കുന്ന ഭക്ഷണം ആ പാത്രത്തിൽ എത്തിച്ചേരുവാൻ നമുക്കറിയുവാൻ പാടില്ലാത്ത എത്രയോ പേരുടെ ശ്രമഫലമുണ്ട്, പൂർണ്ണ മനസ്സുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ശീലമാക്കിയാൽ ഒരു വ്യക്തി പൂർണ്ണതയിലേക്ക് നടന്നടുക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നന്ദി വാക്കുകളിലൂടെയും ശരീരഭാഷയിലൂടെയും പ്രകടമാക്കിക്കൊണ്ട് അവർ നിഷേധാത്മക ചിന്തകൾ വിട്ടകന്നു പോയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു. ഇക്കിഗായ് എന്ന ജീവിതത്തെ ആനന്ദകരമാക്കുവാനുള്ള ജാപ്പനീസ് രഹസ്യങ്ങളടങ്ങുന്ന പുസ്തകം ലോകപ്രശസ്തമാണ്. നിത്യയൗവനത്തിന്റെ രഹസ്യമാണ് ആ പുസ്തകം മുഴുവനും. വ്യത്യസ്തമായ ചിന്തകളുടെ പ്രതിഫലനങ്ങളാണ് ആ നാടിന്റെ സമൃദ്ധിക്കും സുസ്ഥിരതയ്ക്കും കാരണം. അസാധ്യമായതിനെ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാകും എന്ന് ജപ്പാൻകാരുടെ ജീവിതരീതിയും തൊഴിൽ മേഖലയും ഒക്കെ കാണുമ്പോഴും അറിയുമ്പോഴും നമുക്ക് മനസ്സിലാകും. ഒരുവനിഷ്ടമുള്ളത് കണ്ടെത്തുവാനും സ്വന്തം കഴിവുപയോഗിച്ച് ഇഷ്ടമുള്ളതിനെ മെച്ചപ്പെടുത്തുവാനും അതുവഴി സർഗശക്തിയുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കുവാനും സഹായിക്കുന്ന മാർഗങ്ങൾക്കാണ് ആ നാട് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ശീലങ്ങളൊക്കെ തന്നെ നമ്മുടെ കാരണവന്മാരും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പഴയ തലമുറയെ കണ്ടുപഠിക്കുവാൻ പറഞ്ഞാൽ പുതിയ തലമുറക്കാരുടെ നെറ്റി ചുളിയും. ജനറേഷൻ ഗ്യാപ്പെന്നും അതൊക്കെ വേറൊരു വൈബ് എന്നുമൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ഖണ്ഡിച്ച് സംസാരിക്കുവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി ഗായത്രി ജപിച്ച് എല്ലാത്തിനോടും നന്ദി പറയുന്ന ശ്ലോകങ്ങൾ ചൊല്ലിയല്ലേ നമ്മുടെ നാടും ഉണർന്നിരുന്നത്. നോമ്പു നോറ്റും തൊടിയിലെ പച്ചക്കറികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണവും സൂപ്പിനെ വെല്ലുന്ന സാമ്പാറും അവിയലും പുഴുങ്ങിയ ഇഡലിയും ഒക്കെ നാവിനും മനസ്സിനും സന്തോഷം തരുന്നതായിരുന്നില്ലേ. സൽക്കാരപ്രിയരായ നമ്മൾ അതിഥി ദേവോ ഭവ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. കർക്കിടക മാസത്തിൽ മൂശേട്ട കളയുന്നതിന്റെ ഭാഗമായി നമ്മുടെ വീടുകളിലും ഡീപ് ക്ലീനിങ് ചെയ്യുമായിരുന്നു. അതിനു പകരം ജപ്പാൻകാർ എല്ലാ ആഴ്ചയിലും ഡീപ് ക്ലീനിങ് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ അങ്ങനെ അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതരീതിയും ഒക്കെ തന്നെ ഉത്കൃഷ്ടവും അമൂല്യവും അതുല്യവുമാണ്. നമ്മുടെ വിശ്വാസങ്ങൾക്കെല്ലാം തന്നെ ശാസ്ത്രീയമായ ഒരടിത്തറയുമുണ്ട് എന്നത് വിസ്മരിക്കാനാവുന്നതല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധപൂർവം നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ജീവിതരീതിയിലെ അതുല്യതയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുകയും അവയെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത് നമുക്ക് മികവുള്ള പുതിയ ശീലങ്ങളിലേക്ക് വഴിമാറാം. മനുഷ്യൻ ശീലത്തിന്റെ സൃഷ്ടിയാണ് എന്ന ചൊല്ല് മറക്കാതെ നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാകണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്ര സമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ ആവിഷ്കരിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. CBSE 12th ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ഫോട്ടോകോപ്പികൾ ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷകൾ സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഒരു ദിവസം കൂടി സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. അംഗനവാടികളിലെ സൌകര്യക്കുറവുകളും

സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അംഗനവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ്. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ബാലാമണിയമ്മയുടെ വിജയമാല്യം എന്ന കവിത ആലാപനം ഐവർകാല സുരേഷ് കുമാർ, ഉദയഗീതം എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന്, ആരണ്യകം, ആയുരാരോഗ്യം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 28-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 മുതൽ 11 മണി വരെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളശിവൻ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വിഷയവിദഗ്ധൻ ചന്ദു മാധവൻ മറുപടി നൽകുന്നു. 12:00 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയ്പൂക്കൾ. 12:40 പ്രകാശധാര, പെറ്റ് സ്കാൻ, ഡോക്ടർ ജോസ്നാര ബീഗം സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 ഏകതാര. 2:00 ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. തിരയ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 ഗ്രാമകേരളം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ, ഡോക്ടർ ശൈലജകുമാരി MSമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 ഗ്രാമഫോൺ, ഐശ്വര്യ എം നായർ, കൃഷ്ണകുമാർ വർമ്മ എന്നിവർ പാടുന്നു, കീബോർഡ് അജോ. 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, ജയലക്ഷ്മി ശേഖർ അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.6 മില്ലിമീറ്റർ. അറിയിപ്പ് സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ കവിത വിജയമാല്യം പാരായണം ചെയ്യുന്നത് ഐവർകാല സുരേഷ് കുമാർ.

ബാലാമണി അമ്മയുടെ വിജയമാല്യം എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ഐവർകാല സുരേഷ് കുമാർ.

വടക്കുനാഥൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് രവീന്ദ്രൻ. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. 12 ആഴ്ചത്തെ പശ്ചിമേഷ്യ യുദ്ധത്തിന് ശാശ്വതമായി അന്ത്യം കുറിക്കുന്ന കരാറിലേക്ക് US ഇറാനും ഉടൻ എത്തുമെന്ന് സൂചന നൽകി ട്രംപ് സർക്കാർ. കരടുകരാർ വിപുലമായി ചർച്ച ചെയ്തെന്നും US ഇറാനും വിവിധ രാജ്യങ്ങളും അത് അന്തിമമാക്കാനുള്ള ശ്രമത്തിലാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. +2 പുനർമൂല്യനിർണയ അപേക്ഷാവേളയിലുണ്ടായ സാങ്കേതിക തകരാറുകൾ കണക്കിലെടുത്ത് CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകി. ഉത്തരക്കടലാസ് പകർപ്പ് ലഭിക്കാൻ അധികമായി ഈടാക്കിയ തുക വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകുമെന്നും CBSE. ബക്രീദ് പ്രമാണിച്ച് ഈ മാസം 27നും 28നും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. നേരത്തെ 27നാണ് അവധി നൽകിയിരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ആഘോഷം 28നായതിനാലാണ് ഒരു ദിവസം കൂടി അവധി നൽകിയത്. പാകിസ്ഥാനിലെ ബലോചിസ്ഥാൻ പ്രവിശ്യയിൽ സൈനികരും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ട്രെയിനിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 24ഓളം പേർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് ഗുരുതരമായി പരിക്ക്. IPLൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് തോൽപ്പിച്ച് രാജസ്ഥാൻ റോയൽസ് പ്ലേഓഫിലേക്ക് കടന്നു.

0: ലോകം വീണ്ടും ഫുട്ബോൾ ജ്വരത്തിലേക്ക് കടക്കാൻ ഇനി അധിക നാളുകളില്ല. ഭീമാകാരമായ LED സ്ക്രീനുകളും സോഷ്യൽ മീഡിയ ആഘോഷങ്ങളും വരുന്നതിന് വളരെ മുൻപ് തന്നെ മലയാളി വീടുകൾ അർദ്ധരാത്രി പുലരും വരെ ഫിഫ ലോകകപ്പ് കാണാൻ ഉണർന്നിരുന്നു. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള രാജ്യങ്ങളെ സ്വന്തമെന്ന പോലെ ആർപ്പുവിളിച്ച് ആഘോഷിച്ചു. എന്നാൽ ഈ ആഘോഷങ്ങൾക്കപ്പുറം ഭാരതീയർ കാണുന്ന ഒരു സ്വപ്നമുണ്ട്, ഇന്ത്യ ഫിഫ വേദിയിൽ കളിക്കുന്ന സ്വപ്നം.
1: ലോക ഫുട്ബോൾ ദിനം എല്ലാവരും കൂടി ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്നേഹത്തിന്റെയും സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും ദിനത്തോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിതാപകരമായ സ്ഥിതിയിൽ നിന്ന് ഒരു മോചനം വേണമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനെ നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല.
0: കളിയെഴുത്തുകാരനും മുൻ MPയുമായ പന്യൻ രവീന്ദ്രൻ,
1: ഇന്ത്യക്കാർക്ക് അതിൽ കയറാൻ പ്രവേശനമില്ല എന്ന് വന്നാൽ നമ്മളെ കൂടിയുണ്ടായിരുന്ന, നമ്മളെ നേരത്തെ തോൽപ്പിച്ചിരുന്ന ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം എന്ത് വേൾഡ് കപ്പിൽ ഇപ്പൊ കളിക്കുന്ന 48 രാജ്യങ്ങളുണ്ട്. നേരത്തെ 32 ഇപ്പൊ 48. ആ 48 ഒന്നായ നമ്മള് ഇന്നും നമ്മൾ ഈ അവസ്ഥയിൽ നിന്നാൽ നമ്മുടെ സ്ഥിതി എന്താ? ഈ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രസ്ഥാനം വളർന്നു വരണം. ആ പ്രസ്ഥാനത്തിന് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് മനസ്സിൽ അതിനോടൊരു ചിന്ത വേണം എന്നുകൂടി എനിക്ക് പറയാറുള്ളൂ.
0: ഇന്ത്യൻ ഫുട്ബോൾ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ കേരളം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. IM വിജയൻ, VP സത്യൻ, CK വിനീത് എന്നിവരുൾപ്പെടെ രാജ്യത്തെ അഭിമാനത്തോടെ പ്രതിനിധീകരിക്കുന്ന നിരവധി മികച്ച ഫുട്ബോൾ കളിക്കാരെ കേരളം വാർത്തെടുത്തു. അത്യാഡംബര സൌകര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് കളിയോടുള്ള ആവേശം കൊണ്ടാണ് ഇവിടെ ഫുട്ബോൾ നിലനിൽക്കുന്നത്.
2: ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് കേരള ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനവും മെച്ചപ്പെട്ട നിലവാരവും പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
0: മുൻ അന്തർദേശീയ താരവും കേരള സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ U ഷറഫലി,
2: ഫുട്ബോൾ രംഗത്ത് ഏറ്റവും മികച്ച 3-4 സംസ്ഥാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കേരളം മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സന്തോഷ് ട്രോഫി പലതവണ നമ്മൾ കിരീടം നേടിയിട്ടുണ്ട്. സെമി ഫൈനലുകൾ ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട്, ഫൈനൽ മത്സരങ്ങൾ കളിക്കാറുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഗെയിംസ് പോലുള്ള നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ മികച്ച പ്രകടനം നമ്മൾ നടത്താറുണ്ട്. ഇന്ത്യൻ നിലവാരം വെച്ച് നോക്കുമ്പോൾ കേരള ഫുട്ബോൾ മികച്ച രീതിയിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഇടയ്ക്കിടൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും നിലവാരങ്ങൾ നോക്കുമ്പോൾ കേരള ഫുട്ബോളിന് മൊത്തത്തിൽ ഉയർന്ന നിലവാരം പുലർത്താൻ കേരള ഫുട്ബോളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട്. പക്ഷെ IM വിജയനെ പോലെയോ ലാഷി കുര്യനെ പോലെയോ അനസ് എടത്തുടിയ, KP രാഹുൽ, CK മിനിയു തുടങ്ങിയ പ്രഗത്ഭരായ കളിക്കാർ, പപ്പച്ചൻ, ചാക്കോ തുടങ്ങി ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ടീമിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളിൽ കേരളത്തിന്റെ സാന്നിധ്യം നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയം. ISL പോലെയുള്ള പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ 14 ISL ടീമുകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കളിക്കുന്ന പല ടീമുകളും നമുക്ക് കാണാൻ കഴിയും. അത് കേരള ഫുട്ബോളിന് വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ട്. കളിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയും ഉന്നതതലത്തിൽ ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിച്ചത് തന്നെ കേരളത്തിൽ ഈ രംഗത്തേക്ക്, ഫുട്ബോൾ രംഗത്തേക്ക് നിരവധി ഫുട്ബോൾ താരങ്ങൾ, കായിക താരങ്ങൾ കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നിലവാരം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ നിലവാരം മികച്ചതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
0: 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഇപ്പോഴും ഫിഫ ലോകകപ്പിനെ കാഴ്ചക്കാരായി മാത്രമാണ് കാണുന്നത്. 1950 യോഗ്യത നേടിയെങ്കിലും പങ്കെടുക്കാനായില്ല. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ ത്രിവർണ പതാക പ്രത്യക്ഷപ്പെടുന്നതിനായി ഫുട്ബോൾ പ്രേമികൾ തലമുറകളായി കാത്തിരിക്കുന്നു.
3: ലോകത്തെ ഏറ്റവും പോപ്പുലറായ ഗെയിം ഫുട്ബോൾ ഇന്ത്യയിലൊരു നല്ലൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഫുട്ബോളില്
0: മുൻ അന്തർദേശീയ താരം CC ജേക്കബ്,
3: അതിന് മുമ്പ് നമുക്ക് ലോക ഫുട്ബോളിന്റെ നമുക്ക് നല്ലൊരു പേരും പെരുമയും ഉണ്ടായിരുന്നതാണ്. കാലഘട്ടം കഴിഞ്ഞ പോലെ കളിച്ചിട്ട് പോയിരിക്കുന്ന ഞാനും കളിച്ച കാലത്തും അത് കാലത്തോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കാരണങ്ങൾ പറയാനെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. എന്തായാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ധാരാളം പൊതു കളിസ്ഥലങ്ങളുണ്ടായിരുന്നു. പൊതു കളിസ്ഥലങ്ങളുടെ ലഭ്യതയാണ് ഒരു കാരണമായിട്ട് എനിക്ക് ഉദാഹരണമായിട്ട് പറയാനുള്ളത് അതാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്ലബ്ബുകള് പൊതു സ്ഥലങ്ങളിൽ ക്ലബ്ബുകൾ ഉണ്ടാവും. ആ ക്ലബ്ബിൽ നിന്ന് ധാരാളം കളിക്കാര് ടാലന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്നത്തെ കാലം വേറെ സങ്കടമാണ്. വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മുടെ ടീമും 1951 വേൾഡ് കപ്പിന് നമുക്കൊരു യോഗ്യത കിട്ടിയാണ്. പക്ഷെ അന്ന് ബൂട്ട്സ് ധരിക്കാത്ത ടീമായതുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. 4 ഒളിമ്പിക്സ് നമുക്ക് പങ്കെടുക്കാം. എല്ലാ ടീമുകളും എല്ലാവർക്കും സീനിയർ കളിക്കാരെല്ലാം പങ്കെടുക്കുന്ന ഒരു ഒളിമ്പിക്സ് ആയിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മെൽബൺ ഒളിമ്പിക്സ് നമ്മൾ ഇന്ത്യ 4th പ്ലേസ് വന്നതാണ്.
0: മുൻ അന്തർദേശീയ താരം MM ജേക്കബ്.
4: നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇഷ്ടംമാതിരി ഫുട്ബോൾ അക്കാദമികളൊക്കെ വന്നിട്ടുണ്ട്. 5 വയസ്സിനും 8 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാന്നുള്ളതാണ് പുറത്തുള്ള ടീംസ് എല്ലാം, പുറത്തുള്ള കൺട്രീസ് എല്ലാം ഞങ്ങളെ ഗ്രാസ് റൂട്ട് ലെവലില് കോച്ചിങ് നമ്മളും കുറെ നാളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ള ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വളരെ കുറവാണ്. ഗ്രൗണ്ടുകള് അതുപോലെ തന്നെ അതിനുള്ള എക്യുപ്മെന്റ്സ് ഇതെല്ലാം നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ വളരെ കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പരിശീലകര് ആണെങ്കിൽ ഈ ലൈസൻസ് ഒക്കെ പറഞ്ഞു വരാണ്ട് 2 ആഴ്ചയോ അവിടുത്തെ ഒരു പരിശീലനം കൊടുത്ത് വിടുന്ന പരിശീലകരാണ് ഇവരെല്ലാം പരിശീലിപ്പിക്കുന്നത്. ഫണ്ടമെന്റലായിട്ട് ഇതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒക്കെ കാണിക്കുന്ന പരിശീലകരും അതുപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾക്കാരും ആയിരിക്കണം. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ഈ ഗ്രാസ്റൂട്ട് ലെവലിൽ ഇവർ എന്താ പഠിക്കണമെന്ന് വെച്ചാൽ അതാണ് അവർ വളർന്നു വരുമ്പോൾ ചെയ്യണത്. ഷൂട്ടിംഗ് എങ്ങനെ ചെയ്യണം, ഒരു ലോട്ടറൈവ് കിക്ക് എങ്ങനെ ചെയ്യണം, ഹൈ ഡ്രൈവ് കിക്ക് എങ്ങനെ ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള പരിശീലകർ വേണം. നമ്മുടെ ഈ ഇവിടുത്തുള്ള ഡി ലൈസൻസുകാരൊക്കെ ഞാൻ പറയണതെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കളിക്കാരെ പുറത്ത് വിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കോച്ചസിനെ കൊണ്ടുവന്ന് അവർക്ക് ആദ്യം കുറച്ച് പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലുള്ള അക്കാഡമികളിലെല്ലാം അവർ പോയി കോച്ചിങ് കൊടുക്കുക, അങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ട് പറ്റും. പിന്നെ അത് കൂടാതെ കോമ്പറ്റീഷൻസ് വേണം. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഗ്രൗണ്ടിൽ ഒരു സ്ഥലത്തും കളി നടക്കുന്നില്ല, വളരെ കുറച്ച് ഗ്രൗണ്ടുകളെ നമുക്ക് വലിയ ഗ്രൗണ്ടുകളുള്ളൂ. ഫുൾ ഗ്രൗണ്ടിൽ കളിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കോമ്പറ്റീഷൻ പോകുന്ന സമയത്ത് ഒരു ലോങ് പാസ് ചെയ്യാനോ അതിനൊക്കെ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തട്ടിയിട്ടുള്ള എല്ലാ സ്ഥലത്തും അതാണ്. മുമ്പ് കുറെയെങ്കിലും കുറെ വലിയ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ. അതുപോലെ തന്നെ 6-7 ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. അതെല്ലാം ഇപ്പം നിന്നുപോയി. ഇതിനെല്ലാത്തിനും എന്താണെന്ന് വെച്ചാൽ ഫൈനാൻസ് വേണം. ഫൈനാൻസ് ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. ക്രിക്കറ്റിനൊക്കെ കിട്ടുന്ന മാതിരിയുള്ള ഒരു സ്പോൺസർഷിപ്പോ ഒന്നും ഈ ഫുട്ബോളിന് കിട്ടുന്നില്ല.
0: ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വളർച്ച, ഫുട്ബോൾ അക്കാദമികളുടെ എണ്ണത്തിലെ വർദ്ധനവ്, യുവ കളിക്കാർക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര എക്സ്പോഷർ, വനിതാ ഫുട്ബോളിന് ലഭിക്കുന്ന ശ്രദ്ധ എന്നിവ മുമ്പത്തേക്കാൾ ശക്തമായി ഫുട്ബോളിന് കരുത്താകുന്നുണ്ട്.
5: അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾക്കിപ്പോ ഒരു ഇന്ത്യൻ വുമൺ ടീമിന് പെർഫോമൻസ് നമ്മളെ ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത 1-2 വർഷങ്ങളായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് കാണാൻ പറ്റുന്നത്.
0: ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം സഹപരിശീലക ഡോക്ടർ പ്രിയ,
5: പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ ലാസ്റ്റ് സീസൺ, അതില് എന്ന് പറയുന്നത് നമുക്ക് വനിതാ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ ഈ ലാസ്റ്റ് സീസൺ ഉണ്ടായിരിക്കുന്നത്. അത് എടുത്തു പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മുടെ ഏജ് ഗ്രൂപ്പ് ടീമുകളായാലും U17 ഗ്രൂപ്പ് ആണെങ്കിലും നമ്മള് ഏഷ്യയില് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ AFC ടൂർണമെന്റിന് വേണ്ടി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. U17 ചൈനയിൽ വെച്ചാണ് നടന്നത്. അതുപോലെ തന്നെ U20 ടീം തായ്ലൻഡ് വെച്ച് നടക്കുന്ന ടൂർണമെന്റിലേക്ക് ക്വാളിഫൈ ചെയ്തു. U20 ടീമും ഏഷ്യൻ കപ്പിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്തു. അതോടൊപ്പം തന്നെയാണ് സീനിയർ ഇന്ത്യൻ ടീമും ഏഷ്യൻ കപ്പ് കളിക്കാൻ വേണ്ടി ക്വാളിഫൈ ചെയ്തതും. നമ്മളെ ഏഷ്യൻ ടൂർണമെന്റ് ഓസ്ട്രേലിയയിലെ പെർത്തിലും അതുപോലെ സിഡ്നിയിലും വെച്ച് നടന്ന ടൂർണമെന്റിൽ നമ്മൾ കളിച്ചു. ഇത് ഗ്രൂപ്പ് ടൂർണമെന്റും അതോടൊപ്പം തന്നെ സീനിയർ ടീമും ക്വാളിഫൈ ചെയ്ത ഒരു വർഷമാണ് ഈ കഴിഞ്ഞ വർഷം.
0: ആവേശഭരിതരായ ആരാധകരാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ, പ്രത്യേകിച്ച് കേരള ഫുട്ബോളിന്റെ പ്രത്യേകത. പക്ഷേ അഭിനിവേശം കൊണ്ട് മാത്രം ഇന്ത്യക്ക് ഒരു സ്പോർട്സിലും അന്താരാഷ്ട്ര തലത്തിൽ എത്താൻ കഴിയില്ലല്ലോ.
6: ഒരു 7 പോയിന്റ്സിന്റെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്ലാനാണ് ഇട്ടിരുന്നത്.
0: ഫിഫ മുൻ റഫറി മൈക്കിൾ ആൻഡ്രൂസ്,
6: നമ്മുടെ KFAയുടെ ഗവർണർ, 2 ഇൻഫ്രാസ്ട്രക്ചർ, 3 ക്ലബ്സ് ഡെവലപ്മെന്റ്, കോച്ചസ് ഡെവലപ്മെന്റ്, റെഫറീസ് ഡെവലപ്മെന്റ്, സ്കൗട്ടിംഗ്, ടാലന്റ് ഐഡന്റിഫിക്കേഷൻ, പിന്നെ കോമ്പറ്റീഷൻസ്. നമുക്ക് കോമ്പറ്റീഷൻസിന്റെ ഇതിപ്പോ ഇത് തുടങ്ങിയതാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് കേരള സൂപ്പർ ലീഗ് ഭാഗമായി കേരള ഗവൺമെന്റിന്റെ ഇന്റർനാഷണൽ സ്പോർട്സ് മീറ്റിൽ സബ്മിറ്റ് ചെയ്തത് KFA 8 സ്റ്റേഡിയങ്ങള് ഉണ്ടാക്കാനുള്ള താല്പര്യവും 1500 കോടി രൂപയോളം KFAയുടെ ഭാഗത്ത് നിന്ന് അതിന്റെ സ്പോൺസേഴ്സ് വഴി കണ്ടെത്തിക്കാൻ കൊടുക്കും. 8 ജില്ലകളിലായിട്ട് ഉണ്ടാക്കണമെന്നുള്ളതാണ് കാരണം. കേരള സൂപ്പർ ലീഗിൽ 8 ടീമുകൾ ഉണ്ടാകും. 8 ടീമുകളും 8 ജില്ലകളെ റെപ്രസെന്റ് ചെയ്യണം. 64 മാച്ചുകളും ഉണ്ടാവും. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുകയാണ്. നമ്മുടെ ISL-നേലും ബെറ്റർ ക്വാളിറ്റിയിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് നടക്കുന്നത്. അതുപോലെ ക്ലബ്ബ് ഡെവലപ്മെന്റിന്റെ കൂടിയാണ് ഇപ്പോൾ അക്കാഡമീസും ഗ്രാസ് റൂട്ട് ലെവൽ കോമ്പറ്റീഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ കീഴില് ഒരു 1200 കളികള് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലില് നടന്നിട്ടുണ്ട്. അത് ജില്ലാതലത്തിലേക്ക് പോകുമ്പോൾ, ഇത് KFAയുടെ ലെവലിൽ വരുമ്പോഴുള്ള കളികളുടെ എണ്ണമാണ്. അത് ജില്ലാതലത്തിൽ നടന്ന ശേഷമാണ് KFA ലെവലിലേക്ക് വരുന്നത്. ഇപ്പൊ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് വളരെയധികം ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്.
0: ഫിഫ ലോകകപ്പ് ജ്വരം തിരിച്ചെത്തുമ്പോൾ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ വീണ്ടും ബ്രസീൽ, അർജന്റീന, ജർമ്മനി, ഫ്രാൻസ് അല്ലെങ്കിൽ പോർച്ചുഗൽ, സ്പെയിൻ ജേഴ്സികൾ ധരിക്കും. അപ്പോഴും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യൻ ഹൃദയത്തിലും എവിടെയോ ഒരാഗ്രഹം കാത്തു നിൽക്കും. ഒരു ദിവസം ലോകകപ്പ് മൈതാനത്ത് ഇന്ത്യൻ ദേശീയ ഗാനം മുഴങ്ങുന്ന സ്വപ്നം ആ ദിവസം വരുന്നതുവരെ ഫുട്ബോൾ മൈതാനങ്ങൾ വിശ്രമിക്കാതിരിക്കട്ടെ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
3: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർ മൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ, ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28-ന് നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ QET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28-ന് വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NDA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡ 1,09,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫാൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബെങ്ങാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണപ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്കവാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്രയാരംഭിച്ചു. ഉച്ചയ്ക്ക് 12-ന് മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായിക രംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന മെയ് 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 CCTV ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.

0: സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കമിട്ടു. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9.

0: കൈതപ്രമെഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഹരികൃഷ്ണൻസ്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: സമയം 7 മണി. നമസ്തേ അനന്തപുരയിലിനി ഇന്നത്തെ ചോദ്യമാണ്, ദുരഭിമാന കൊലപാതകം തടയാനുള്ള നിയമം അടുത്തിടെ കൊണ്ടുവന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം, ദുരഭിമാന കൊലപാതകം തടയാനുള്ള നിയമം അടുത്തിടെ കൊണ്ടുവന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. ഈ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്കുവേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ

0: കർഷക ഐ ഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടിയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാർ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടിയിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാകും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാകുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6,00,000 രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷകൾ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 6238450476. സിപിസിആർഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയ്ക്ക് വേണ്ടി ജൂൺ മാസം 4 ഒരു എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 2027 മാർച്ച് 31 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർ 35 വയസ്സും സ്ത്രീകൾ 40 വയസ്സും. ICAR അംഗീകരിച്ച ഒരു കോളേജ് അഥവാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിൽ ഉള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെലോഷിപ്പ് 37,000 രൂപ പ്ലസ് HRA. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപര്യമുള്ളവർ 9447709268 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ജൂൺ മാസം 4 രാവിലെ 9:30 കൃഷ്ണപുരത്തെ സിപിസിആർഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അസൽ സർട്ടിഫിക്കറ്റുമായി എത്തേണ്ടതാണ്. വെള്ളായനി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 26 കുരുമുളക് കൃഷി എന്നതിലും 30 ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 8891540778. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തിലകൾ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തിലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ. വിളിക്കേണ്ട നമ്പർ 9188248481. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമുക്കിനി ശ്രേയാ ഘോഷാൽ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം 916, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം M. Jayachandran.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇന്ന് മെയ് 25. നമുക്ക് ഈ ദിവസത്തെ പ്രത്യേകതകൾ നോക്കാം.
2: ചരിത്രത്തിൽ ഇന്ന്
3: മലയാളി പത്രപ്രവർത്തകനും കേരളം കണ്ട മികച്ച എഡിറ്റർമാരിലൊരാളുമായിരുന്ന കെ ബാലകൃഷ്ണൻ അന്തരിച്ചത് 1984 മെയ് 25. തിരുവനന്തപുരത്തു നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന കൌമുദി എന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത്. ഇതേ തുടർന്ന് അദ്ദേഹം കൌമുദി ബാലകൃഷ്ണൻ എന്ന് പരക്കെ വിളിക്കപ്പെട്ടു. പ്രശസ്ത സാഹിത്യകാരനും പണ്ഡിതനുമായിരുന്ന പി ദാമോദരൻ പിള്ള ജനിച്ചത് 1901 മെയ് 25. അദ്ദേഹത്തിന്റെ നിരൂപണങ്ങൾ മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയമാണ്. 1967 മെയ് 25 പശ്ചിമബംഗാളിലെ നക്സൽബാരിയിൽ ചരിത്രപ്രധാനമായ കർഷക പ്രക്ഷോഭം ആരംഭിച്ചത്. ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. പശ്ചിമബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലാണ് നക്സൽബാരി. വൻകിട ഭൂവുടമകളും ചായത്തോട്ടം മുതലാളിമാരും ദരിദ്രരായ കർഷകരെയും ആദിവാസികളെയും ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സമരം. 1833 മെയ് 25 അതിശക്തമായ ചുഴലിക്കാറ്റ് കൊൽക്കത്തയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ കവരുകയും ചെയ്തു. ഇന്ത്യൻ വിപ്ലവകാരിയും തത്വചിന്തകനുമായ രാജ്ബിഹാരി ബോസ് ജനിച്ചത് 1886 മെയ് 25. ആസാദ് ഹിന്ദ് ഫൌജിന്റെ രൂപീകരണത്തിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. 2020 മെയ് 25 അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ടത്. ഇത് ലോകമെമ്പാടും വംശീയ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ വംശീയ വിവേചനത്തിനും പോലീസ് ക്രൂരതയ്ക്കുമെതിരെയുള്ള ആഗോള മുദ്രാവാക്യമായി മാറി. അമേരിക്കയ്ക്ക് പുറമെ UK, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിലും ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രതിഷേധങ്ങൾ ആഞ്ഞടിച്ചു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565631, 9495569321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: മാവിന്റെ അടുത്തുനിന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനെയൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വരുന്നത്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗികളുടെ വേനൽക്കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
4: പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗമുള്ളവർ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ഭക്ഷണത്തിലും വ്യായാമത്തിലും ചികിത്സയിലും വളരെയധികം പ്രാധാന്യം നൽകണം. ഏത് തരം അണുബാധകൾക്കും സാധ്യത കൂടുതലാണ്. രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറവായതിനാൽ മറ്റു രോഗങ്ങൾ പിടിപെടാനും സാധ്യത കൂടുതലുണ്ട്. ആയതിനാൽ പ്രമേഹ രോഗികൾ ഈ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, എടുക്കുന്ന വിശ്രമം, ഉറക്കം ഇവയൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമിത അധ്വാനമൊന്നും ഇല്ല എങ്കിലും, സൂര്യകിരണങ്ങൾ അധികമൊന്നും ഏറ്റില്ല എങ്കിലും, സൂര്യതാപവും അതുപോലെ തന്നെ സൺസ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസും നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹ രോഗമുള്ളവരിൽ വരാൻ സാധ്യത കൂടുതലാണ്. ആയതിനാൽ മതിയായ വിശ്രമം, ശരിയായ വസ്ത്രരീതിയും വെള്ളം കുടിയുടെ കാര്യത്തിലും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. നാരടങ്ങിയ ഭക്ഷണം ശീലമാക്കുക. പ്രാതലിന് മുന്നായി നെല്ലിക്ക മഞ്ഞൾപ്പൊടിയിട്ട് കുടിക്കുന്നത് പ്രമേഹ രോഗ നിയന്ത്രണത്തിനും അത് സംബന്ധമായ വേനൽക്കാല ആരോഗ്യ പ്രശ്നത്തിനും സഹായകമാണ്. പാല് നേർപ്പിച്ചുപയോഗിക്കാവുന്നതാണ്. പാൽ ഉപയോഗിക്കാത്തവർ തുളസിയിലയും അതുപോലെ കുറച്ച് തേയിലയും പൊതിനയിലയും 2 തുള്ളി നാരങ്ങാ തീരും ചേർത്ത് കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും സഹായമാണ്. പ്രമേഹ രോഗികൾ അമിത അധ്വാനത്തിൽ നിന്നും ഈ സമയത്ത് ഒഴിവായി നിൽക്കുന്നത് നല്ലതായിരിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ കൃത്യമായി ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും പ്രത്യേക ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം പ്രമേഹ രോഗി ചികിത്സയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. പൊതുവെ പ്രമേഹ രോഗിയിൽ അമിത ദാഹവും അമിതമായ വിശപ്പും ക്ഷീണവും ഉണ്ടാകുന്നതാണ്. പക്ഷേ വേനൽക്കാലത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഇത്തരം ക്ഷീണം പ്രമേഹത്തിന്റെ ലക്ഷണമായി കണ്ട് അതിന് വേണ്ട പ്രാധാന്യം നൽകിയില്ല എങ്കിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം തന്നെ രോഗചികിത്സയിൽ മാറ്റങ്ങൾ വരുത്താതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട മറ്റൊരു കാര്യമാണ് ശുചിത്വം. പൊതുവെ വിയർപ്പ് കൂടുതലായതിനാൽ വേനൽക്കാലത്ത് ഒന്നുകൂടി വിയർപ്പ് തങ്ങി നിൽക്കാനും വിയർപ്പ് മൂലമുണ്ടാകുന്ന ക്ഷീണം വരുവാനും സാധ്യതയുണ്ട്. അത്തരം അവസരങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നേർത്ത വസ്ത്രങ്ങൾ ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുക. ഇത് വിയർപ്പ് തങ്ങി നിന്ന് ത്വക്ക് രോഗങ്ങൾ വരാനും സ്കിന്നിന് ചൊറിച്ചിലും മറ്റു രോഗാണുബാധ ഒഴിവാക്കുന്നതിനും സാധിക്കും. അതുപോലെ തന്നെ പാദങ്ങളിലുള്ള ചൂട്, കൈകാലുകളിലെ തരിപ്പ് ഒക്കെ വേനൽക്കാലത്ത് കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ തേറ്റാമ്പരൽ, മഞ്ഞൾ ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിനും രോഗിയുടെ അവസ്ഥയനുസരിച്ച് ആവശ്യമായ രീതിയിൽ ഉള്ളംകാലിലും അതുപോലെ തന്നെ മറ്റു ശരീര ഭാഗങ്ങളിലും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമുള്ള എണ്ണ തേക്കുന്നത് നല്ലതാണ്. പിണ്ടതൈലം, നാൽപ്പാമരാതി തൈലം ഇവയൊക്കെ തേച്ച് നിശ്ചിത സമയം കഴിഞ്ഞ് കഴുകി മാറ്റുന്നത് പ്രമേഹ രോഗികളിലുണ്ടാകുന്ന ത്വക്കിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പെരിഫറൽ ന്യൂറൈറ്റിസ് പോലുള്ള കണ്ടീഷനും പുകച്ചിൽ പോലുള്ള അവസ്ഥയും മാറ്റുന്നതിന് സഹായകമാണ്. മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, മൂത്രച്ചുടിച്ചിൽ, അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് പോലുള്ള അവസ്ഥയൊക്കെ പ്രമേഹ രോഗികളിൽ വേനൽക്കാലത്ത് വരാൻ സാധ്യത കൂടുതലാണ്. ആയതിനാൽ ശുചിത്വ കാര്യങ്ങളിലും അതുപോലെ തന്നെ വെള്ളം കുടിയുടെ അളവിലും വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ് തീർച്ചയായും പ്രമേഹ രോഗികൾക്ക് വേനൽക്കാലം.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗികളുടെ വേനൽക്കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
0: അടുത്തത് കാബൂളിവാല എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയൊരു ഗാനമാണ്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: തൊഴിൽ ദർശനം.
1: അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാബലിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് കായിക താരങ്ങൾക്കുള്ള റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. 404 ഒഴിവുണ്ട്. വിവിധ കായിക ഇനങ്ങളിലായാണ് ഒഴിവുകൾ. വനിതകൾക്കും അപേക്ഷിക്കാം. കായിക ഇനങ്ങൾ: ആർച്ചറി 14, അത്ലറ്റിക്സ് 42, അക്വാട്ടിക്സ് 14, ബോക്സിംഗ് 18, ബാസ്കറ്റ്ബോൾ 21, ബാഡ്മിന്റൺ 6, സൈക്ലിംഗ് 4, എക്വസ്ട്രിയൻ 5, ഫെൻസിംഗ് 10, ഫുട്ബോൾ 22, ജിംനാസ്റ്റിക് 4, ഹോക്കി 28, ഹാൻഡ്ബോൾ 16, ജൂഡോ 12, കബഡി 12, കരാട്ടെ 14, കയാക്കിംഗ് അല്ലെങ്കിൽ കനോയിംഗ് 27, പെൻകാക് 16, പവർ ലിഫ്റ്റിംഗ് 4, റോവിംഗ് 13, ഷൂട്ടിംഗ് 4, ടേബിൾ ടെന്നീസ് 6, തെക്കാണ്ടോ 16, വോളിബോൾ 14, റെസ്ലിംഗ് 27, വുഷു 16, വെയ്റ്റ് ലിഫ്റ്റിംഗ് 13, യോഗാസന 6. വിദ്യാഭ്യാസ യോഗ്യത: 10 ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. കായിക യോഗ്യത: ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കാളിത്തം അല്ലെങ്കിൽ സീനിയർ ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലോ ഖേലോ ഇന്ത്യ വിന്റർ പാരാ ഗെയിംസുകളിലോ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മേളയിലോ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി മേളയിലോ മെഡൽ നേട്ടം അല്ലെങ്കിൽ ദേശീയ സ്കൂൾ അല്ലെങ്കിൽ സ്പോർട്സ് ഗെയിംസിലോ ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിലോ പങ്കാളിത്തം. പ്രായം 18 28 വയസ്സിനും ഇടയിൽ. എസ്സി ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ്: വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഫീസില്ല.

0: മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 7. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള ലിങ്കിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://recruitment.ssb.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruitment.ssb.gov.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് മൈനിംഗ് വിഭാഗത്തിൽ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 276 ഒഴിവുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് അവസരം. 2025 ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. യോഗ്യത: മൈനിംഗ് എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെ ഫുൾ ടൈം ബിരുദം, 2025 ഗേറ്റ് സ്കോറും. പ്രായം 2026 April 30 30 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 1180 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.callindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.callindia.in. മംഗളൂരുവിലെ സൂറത്കലിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കർണാടക ഫാക്കൽറ്റി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 14 വകുപ്പുകളിലായി അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ Grade 2 തസ്തികകളിലായി 82 ഒഴിവുണ്ട്. ഒഴിവുള്ള വകുപ്പുകൾ കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, IT, മാത്തമെറ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ സയൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, മൈനിംഗ് എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് ആൻഡ് മാനേജ്മെന്റ്, വാട്ടർ റിസോഴ്സ് ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്. അപേക്ഷാ ഫീസ് 2500 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 1250 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nitk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nitk.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 2.
1: തൊഴിൽ ദർശനം.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
6: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
5: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
6: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30
7: പ്രായോജകർ.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: അടുത്തത് സൂത്രധാരൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. പാടിയത് യേശുദാസും സുജാതയും. രചന S. രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.
1: മലയാളം ആദ്യം ദേശനാമമായിരുന്നു. പിന്നീടത് ഭാഷാനാമം കൂടിയായി. മലയാളത്തെപ്പറ്റി ഒരുപാട് നിഷ്പത്തികളുണ്ടേ എങ്കിലും ഏറ്റവും യുക്തിസഹമായിട്ടുള്ളത് മല അധികം ആഴം മലയാളം എന്ന നിഷ്പത്തിയാണ്. മലയാളത്തിനെ മലയാണ്മ മലയായ്മ മലയാന്മ മലയാഴ്മ എന്നീ പേരുകളും പണ്ടുണ്ടായിരുന്നു. മലയാളത്തിന് പൈതൃകമായിട്ടുള്ളത് 30 അക്ഷരങ്ങളാണ്. സ്വരങ്ങൾ 12, വ്യഞ്ജനങ്ങൾ 18. ദ്രമിഡ

0: സംഗാതാക്ഷരം എന്ന് ലീലാതിലകം ഈ അക്ഷരങ്ങളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആര്യബ്രാഹ്മണരുടെ കുടിയേറ്റവും ഗ്രാമസ്ഥാപനവും മലനാട്ടിൽ സംസ്കൃത ഭാഷയ്ക്ക് പ്രാധാന്യം സിദ്ധിക്കുന്നതിന് കാരണമായി. അങ്ങനെ ഭാഷാ സംസ്കൃത യോഗമായ മണിപ്രവാളം രൂപം കൊണ്ടു. മണിപ്രവാളത്തിനു വേണ്ടി സംസ്കൃത അക്ഷരമാലയിൽ നിന്നും അതികര മൃദുഘോഷ ഊഷ്മാക്കളും ഋ നു സ്വരങ്ങളും മലയാളം സ്വീകരിച്ചു. അങ്ങനെയാണ് മലയാളത്തിൻ്റെ അക്ഷരമാലയിൽ 50-ലേറെ അക്ഷരങ്ങൾ ഉണ്ടായത്. മലയാള എഴുത്തിൽ ഉപയോഗത്തിലില്ലാത്ത ദീർഘ ഹൃകാര നുകാരങ്ങൾ, അം ആ വർഷ്യാനുനാസികം എന്നിവ ഒഴിവാക്കിയാൽ ലിപിയുള്ള അക്ഷരങ്ങൾ 50 ആകും. വർഷ്യഖരം എഴുതാൻ റാ ഇരട്ടിച്ച് ഉപയോഗിക്കുന്നതിനാൽ ലിപിയുള്ള അക്ഷരങ്ങൾ 51. അക്ഷരങ്ങൾ ചേർന്ന് വാക്കും വാക്കുകൾ ചേർന്ന് വാക്യങ്ങളും ആകുന്ന പരിണാമ ചരിത്രത്തിലെ ഓരോ അധികരണവും ഭാഷകനും പഠിതാവും അറിയുന്നത് അഭികാമ്യമാണ്. സന്ധി, നാമം, ക്രിയ, വാക്യം എന്നിവയാണ് ഭാഷാപഠനത്തിലെ മുഖ്യ അധികരണങ്ങൾ. ഓരോന്നിനും അവാന്തര വിഭാഗങ്ങളുണ്ട്. ഭാഷയെക്കുറിച്ച് കൂലങ്കഷമായി പഠിക്കുന്നവർക്കേ വ്യാകരണ അധികരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ബാധ്യതയുള്ളൂ. മാതൃഭാഷയിൽ ആശയവിനിമയം ചെയ്യാൻ പ്രത്യേകിച്ച് പരിശീലനം ആവശ്യമില്ല. സാഹചര്യങ്ങളുടെ പരോക്ഷ സ്വാധീനത്താൽ മാതൃഭാഷാ അവബോധം സ്വയമേവ സിദ്ധിച്ചുകൊള്ളും.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ. നമുക്കിനി എം ജി ശ്രീകുമാർ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മഴത്തുള്ളിക്കിലുക്കം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ശരത്തിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം പവിത്രം, ഗാനരചന ഒ എൻ വി കുറുപ്പ്.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഗ്രാമകേരളം.

0: തൃശൂരിന്റെ സ്വന്തം ചങ്ങാലിക്കോടൻ.
1: ഓരോ പ്രദേശവും അറിയപ്പെടുന്നത് ചിലപ്പോൾ അവിടുത്തെ എന്തെങ്കിലും ഉൽപ്പന്നത്തിന്റെയോ കൃഷി ഇനത്തിന്റെയോ ഒക്കെ പേരിലായിരിക്കും. വയനാടിനെ വയനാടൻ റോബസ്റ്റ അടയാളപ്പെടുത്തുന്നത് പോലെ തൃശൂരിനെ പ്രശസ്തമാക്കി

0: കാരന്മാരുടെയും കവികളുടെയും ഒക്കെ രചനയിൽ കാണാനാകും. മച്ചാട് മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ തീരപ്രദേശങ്ങളിലെ ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണിലാണ് ചങ്ങാലിക്കോടൻ വാഴ തഴച്ചു വളരുന്നത്. ചങ്ങാഴിക്കാർ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചതിനാലാണ് ഇതിന് ചങ്ങാഴിക്കോടൻ എന്ന പേര് ലഭിച്ചത്. ഇത് പിന്നീട് ചങ്ങാലിക്കോടൻ എന്നായി മാറി. എക്കൽമണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും പൂർണമായും ജൈവവള പ്രയോഗത്തിൽ അധിഷ്ഠിതമായ കൃഷിരീതിയുമാണ് ചങ്ങാലിക്കോടനെ ഭൗമസൂചിക പദവിയിൽ എത്തിച്ചത്. തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽപ്പെടുന്ന കരിയന്നൂർ, എരുമപ്പെട്ടി, തയ്യൂർ, വേലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും തൃശൂരിലെ മറ്റ് സ്ഥലങ്ങളായ പുത്തൂർ, പേരാമംഗലം, പഴുന്നാന, കൈപ്പറമ്പ്, മുണ്ടൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും ഭാരതപ്പുഴയുടെ തീരം പങ്കിടുന്ന ദേശമംഗലത്തും ഈ കൃഷി ഇന്ന് വ്യാപകമായി കാണപ്പെടുന്നു. ഒക്ടോബർ മാസത്തിലാണ് ഇതിന്റെ കൃഷി തുടങ്ങുന്നത്. കഴിഞ്ഞ തവണ നല്ല വിളവ് തന്ന വാഴയുടെ ബാക്കിയുള്ള കന്നുകൾ അഥവാ സൂചിക്കന്നുകളാണ് കൃഷിക്കായി തെരഞ്ഞെടുക്കുന്നത്. സാധാരണ തൃശൂർ ജില്ലയിൽ നേന്ത്രവാഴയുടെ കന്ന് കുല വെട്ടിയെടുത്തതിനു ശേഷം പുനരുൽപാദന ശേഷിയുള്ളവ തെരഞ്ഞെടുത്ത് അടുത്ത കൃഷിക്കായി മാറ്റിവെച്ചതിനു ശേഷം പുനരുൽപാദന യോഗ്യമല്ലാത്തവ തോരൻ വെച്ച് കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മറ്റ് നേന്ത്രവാഴകളെ അപേക്ഷിച്ച് ചങ്ങാലിക്കോടന്റെ കന്നുകൾ അത്രമേൽ കരുതലോടെ മാത്രമാണ് കൈകാര്യം ചെയ്യാറുള്ളത്. നല്ല സ്വർണ നിറത്തിലുള്ള താരതമ്യേന ഏണുകൾ കുറവുള്ള തുടുത്ത കായകളാണ് ചങ്ങാലിക്കോടനെ മറ്റു വാഴക്കുലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മൂപ്പത്തിയ ചങ്ങാലിക്കോടൻ വാഴക്കുലകൾ ഉണങ്ങിയ വാഴയിലകളാൽ പൊതിഞ്ഞു നിർത്തിയാൽ പഴുക്കുമ്പോഴേക്കും സ്വർണനിറമാകും. കാഴ്ചയ്ക്ക് മാത്രമല്ല ഗുണത്തിലും മണത്തിലും ചങ്ങാലിക്കോടൻ മുൻപന്തിയിൽ തന്നെ. കാഴ്ചക്കുല സമർപ്പണത്തിനായി തിരുവിതാംകൂറിലേക്ക് പോലും ചങ്ങാലിക്കോടനെ കൊണ്ടുപോകുന്നുണ്ട്. ഓണക്കാലത്തെ വിപണിയിൽ ചങ്ങാലിക്കോടൻ സജീവമാകും. ഓണക്കാലത്ത് മാത്രമല്ല കാഴ്ചക്കുല സമർപ്പണത്തിനും വിരുന്ന് നൽകാനും തൃശൂർക്കാർ തെരഞ്ഞെടുക്കുന്നത് ചങ്ങാലിക്കോടനെ തന്നെ.
1: തൃശൂരിന്റെ സ്വന്തം ചങ്ങാലിക്കോടൻ. രചന എം ആർ രഞ്ജിനി. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: ദേവി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് സമർപ്പിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്ക വാരാനിറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. മുഖ്യമന്ത്രി VD സതീശന് സ്വന്തം മണ്ഡലമായ പറവൂരിൽ ഒരുക്കിയ സ്വീകരണം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. മോഹൻലാൽ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് മഞ്ചേരിയിൽ അന്തരിച്ചു. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അല്ലമീൻ മലബാർ ടുഡേ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട്. കൊല്ലം മൺട്രോതുരത്തിൽ ഹൌസ് ബോട്ട് മുങ്ങി അപകടത്തിൽപ്പെട്ട 27 പേരെ മറ്റു ബോട്ടുകാരും മീൻപിടുത്തക്കാരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടായിരുന്നു വിനോദസഞ്ചാരികളുമായി പോയ ഹൌസ് ബോട്ട് പാറയിൽ തട്ടി മുങ്ങിയത്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫതുഡ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും.

നമസ്തേ അനന്തപുരയിലിനി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഒന്ന് പറയാം. ദുരഭിമാന കൊലപാതകം തടയാനുള്ള നിയമം അടുത്തിടെ കൊണ്ടുവന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം കർണാടക. ഇതുകൂടി ശ്രദ്ധിച്ചോളൂ. 12 നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവ് ബസവണ്ണയുടെ പ്രസിദ്ധ വചനമായ ഇവ നമ്മവ അഥവാ അവൻ അവൾ നമ്മളുടേതാണ് എന്ന പേരിലാണ് നിയമം അറിയപ്പെടുക. ഈ നിയമപ്രകാരം ദുരഭിമാന കൊലപാതകത്തിനോ ജാതീയമായ ആക്രമണത്തിനോ മുതിർന്നതായി തെളിഞ്ഞാൽ 5 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കും.

0: മഴ.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
0: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരികൾ.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
2: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
3: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
2: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
3: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: നമസ്തേ അനന്തപുരിയിലിനി നമുക്ക് ചുറ്റും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിൽ വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7559955644 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7559955644. എസാപ്പിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം നേമം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുകളിലേക്ക് ബ്ലോക്ക് പരിധിയിലെ വനിതകൾക്ക് ഈ മാസം 29 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഇനി പറയാം, 9995481365. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9995481365. കേന്ദ്ര സർവകലാശാലകളിലേക്കും മറ്റുമുള്ള CUET UGയുടെ 28 നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി പുതിയ തീയതി പിന്നീട് അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് CUET.NTA.NIC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SCBC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471250361 അല്ലെങ്കിൽ 2560362 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: മണിക്കോലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ജോൺസന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം തലയണ മന്ത്രം, ഗാനരചന കൈതപ്രം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: കമ്പുകള പുരുഷോത്തമൻ. മലയാള സിനിമയിലെ ആദ്യകാല പിന്നണി ഗായകരിൽ ശ്രദ്ധേയനായ കമ്പുകള പുരുഷോത്തമൻ 1930 ഡിസംബർ 4 കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിലാണ് ജനിച്ചത്. തിരുവട്ടാർ അറുമുഖം പിള്ള ഭാഗവതരുടെ കീഴിലായിരുന്നു സംഗീത പഠനം. 15 സംഗീത കച്ചേരികൾ ആരംഭിച്ച അദ്ദേഹം 20 തിരുവിതാംകൂർ റേഡിയോ നിലയത്തിൽ കലാകാരനായി ചേർന്നു. 1953 പൊൻകതിർ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. 68 ചിത്രങ്ങളിലായി ഏകദേശം 170 ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു. ഹരിശ്ചന്ദ്രയിലെ ആത്മവിദ്യാലയമേ, ഭാർഗവി നിലയത്തിലെ ഏകാന്തതയുടെ അപാര തീരം എന്നിവ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചവയാണ്. ഭക്തകുചേല, തറവാട്ടമ്മ, ഇന്ദുലേഖ, ജ്ഞാനസുന്ദരി, കണ്ണൂർ ഡിലക്സ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം ജനപ്രിയ ഗാനങ്ങൾ പാടി. KP ഉദയഭാനു ഉൾപ്പെടെയുള്ള മുതിർന്ന ഗായകർക്കൊപ്പം ചേർന്ന് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന സംഗീത കൂട്ടായ്മ അദ്ദേഹം രൂപീകരിച്ചു. ബ്രദർ ലക്ഷ്മണൻ, തിരുനയനാർക്കുറിച്ച് മാധവൻ നായർ കൂട്ടുകെട്ടിലാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പല ഗാനങ്ങളും പിറന്നത്. അധ്യാപകനായി ജോലി നോക്കിയിരുന്ന അദ്ദേഹം തിരുവട്ടാർ ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പലായാണ് വിരമിച്ചത്. 1983 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 93 പുറത്തിറങ്ങിയ കിളിവാതിൽ എന്ന ചിത്രത്തിലെ കാശേ നീയാണ് ദൈവം എന്നതാണ് അദ്ദേഹം അവസാനമായി ആലപിച്ച ഗാനം. മലയാള ചലച്ചിത്ര സംഗീത രംഗത്ത് ഭാവഭംഗി തുളുമ്പുന്ന ഗാനങ്ങൾ കൊണ്ട് ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ കമ്പുകറ പുരുഷോത്തമൻ 1995 May 25 നമ്മെ വിട്ടുപിരിഞ്ഞു.

0: കാലം സാക്ഷിയിൽ ഇന്ന് കമുകറ പുരുഷോത്തമന്റെ ശബ്ദം.
1: ഞാൻ ജനിച്ചത് ഇന്നത്തെ കന്യാകുമരി ഡിസ്ട്രിക്റ്റിലെ തിരുവട്ടാറെന്ന ഗ്രാമത്തിലാണ്. എൻ്റെ അച്ഛൻ കമുകറ പരമേശ്വരക്കുറുപ്പ്, അമ്മയുടെ പേര് ലക്ഷ്മിക്കുട്ടിയമ്മ. അച്ഛനും അമ്മയും ബിരുദധാരികളായിരുന്നു. അച്ഛൻ സ്വന്തമായിട്ട് തിരുവട്ടായിട്ടൊരു സ്കൂള് ആരംഭിച്ചു. ഒരു അതിന്ന് ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് അതാരംഭിച്ച്, അത് നടത്തുകയായിരുന്നു. അമ്മയും അതൊരു അധ്യാപികയായിരുന്നു. അപ്പം എനിക്കും എൻ്റെ മൂത്ത സഹോദരിയാണ് അവർ. അവർക്കും സംഗീതത്തിൽ അഭിരുചി ഉണ്ടെന്ന് എൻ്റെ അച്ഛനും അമ്മയും മനസ്സിലാക്കി. അച്ഛനും അമ്മയും സംഗീത കുടുംബത്തിലംഗങ്ങളാണെന്ന് പറയില്ലെങ്കിലും വളരെ സംഗീതം ആസ്വദിച്ചിരുന്നവരും സംഗീതത്തെപ്പറ്റി അഗാധമായ അറിവുള്ളവരുമായിരുന്നു. അച്ഛന് മിക്കവാറും ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്, അതിനെപ്പറ്റി എല്ലാം അറിയുകയും ചെയ്യാം. അവർ രണ്ടുപേരും ഞങ്ങളുടെ എൻ്റെയും സഹോദരിയുടെയും ആ സംഗീത വാസന കൊച്ചുനാളിലെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് സംഗീതത്തെ അഭ്യസനം തരാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അങ്ങനെയാണ് സംഗീതം പഠിക്കാനിടയായത്. എൻ്റെ ഞങ്ങളുടെ ആദ്യകാല ഗുരു തിരുവട്ടാറ് ശ്രീ ആറുമുഖം പിള്ള ഭാഗവതരാണ്.
2: ശരി.
1: 7 മുതൽ സംഗീത അഭ്യസനം തുടങ്ങി SSLC പഠിക്കുന്നതുവരെ സംഗീത അഭ്യസനം തുടർന്നു. തുടർന്നു എന്ന് വെച്ചാൽ വീട്ടിൽ വെച്ചാണ് പഠിച്ചത്. SSLC പഠിച്ചതോടുകൂടി ഞാൻ സംഗീതത്തിൽ ഒരു ക്ലാസിക്കൽ കച്ചേരി ചെയ്യുന്നതിനുള്ള ഏകദേശം ഒരു പ്രാവീണ്യം നേടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആൾ ഇന്ത്യ റേഡിയോയിലെ ഒരു ആർട്ടിസ്റ്റായി ഞാൻ. ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ കാഷ്വൽ ആർട്ടിസ്റ്റ്. അപ്പം ആൾ ഇന്ത്യ റേഡിയോയിലെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു തിരുനയനാർ കുറിച്ചി മാധവൻ നായർ. അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന മെരിലാൻഡ് സ്റ്റുഡിയോയിലെ ആദ്യകാല ചിത്രങ്ങളിലെല്ലാം സംഗീത രചന നിർവഹിച്ചിരുന്ന അദ്ദേഹമാണ്. അങ്ങനെ മെരിലാൻഡ് സ്റ്റുഡിയോയുടെ ഉടമസ്ഥൻ ശ്രീ സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമായ പൊൻഗതിർ എന്ന ചിത്രം തുടങ്ങിയപ്പോൾ അതിൻ്റെ അവസാനഘട്ടത്തിൽ ഒരു 4 കവിതാ ശകലം ചൊല്ലേണ്ട ആവശ്യം വന്നു. അപ്പോൾ ബാക്കി പാട്ടുകളെല്ലാം അവർ മദ്രാസിൽ പോയി എടുത്തിരുന്നു. ഈ 4 ഒടുവിൽ ചിത്രം തീരുന്ന അവസരത്തിൽ ചേർക്കുന്നതിന് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ ആരുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ മാധവൻ നേരാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അതായത്

0: നിദാമന്ദിരമതിൽ പൊൻകതിർ വീശും നിദാപുൻകതിർ. ഇങ്ങനെ ഒരു കവിതാശകലമാണ് എന്റെ ആദ്യത്തെ സംഭാവന മലയാള സിനിമയ്ക്ക്.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കമുകറ പുരുഷോത്തമന്റെ ശബ്ദം.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
6: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
7: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
8: നോവൽ സഞ്ചാരം.
11: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
12: അവൻ വളർന്നു വരികയാണ്. 28-ാം നാൾ മാധവിയമ്മ ചോദിച്ചു, എന്താണ് പേരിടേണ്ടത്? മറ്റുള്ളവർക്കൊക്കെ പേരിട്ടത് എന്നോട് ചോദിച്ചിട്ടാണോ? അതിന് മാധവിയമ്മയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ മകൾക്ക് പേരിടാറായപ്പോൾ മാധവിയമ്മ പറഞ്ഞു, ഞാനിവൾക്ക് ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. എന്താ മാസ്റ്റർ? ബാലാമണി. ഓ, 2-ാമത്തെ മകളെ പെറ്റപ്പോഴും അവർ പറഞ്ഞു, ഇവള് രാധയാണ്. ഓ, 3-ാമത്തെ ചെക്കനെ പെറ്റപ്പോൾ പോലും ആ അവകാശം അവർ ഭർത്താവിന് വിട്ടുകൊടുത്തില്ല. അവന് ഗോപാലകൃഷ്ണൻ എന്ന് പേരിട്ടു. അപ്പോഴും മാസ്റ്റർ സമ്മതിച്ചു. ഓ, ഈ ചോദ്യത്തിൽ തന്റെ പക്ഷത്ത് ന്യായമില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് താൻ തന്നെ പേരിട്ട് കളയാമെന്ന് തീർച്ചപ്പെടുത്തി. വിശ്വനാഥൻ. എന്താ? ഓ, പാലൂട്ടി താരാട്ടി വളർത്തുന്നതിനിടയിൽ ആ കുട്ടിയെ താൻ പെറ്റതല്ലെന്ന കഥ മാധവിയമ്മ മിക്കവാറും വിസ്മരിച്ചു. അയൽപ്പക്കക്കാരികളുടെ അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് അവർ ആ സംഗതി ഓർമ്മിച്ചത്. വടക്കേതിലെ ഭാർഗവിയമ്മ പറഞ്ഞു, മാധവിയമ്മയുടെ പ്രാരബ്ധം പെറ്റിട്ടും പെറാതെയും വളർത്തണം.

0: ഈശ്വരൻ ഇക്കുറി ഇങ്ങനെയാ തന്നത്, അത് കൈ കാട്ടി വാങ്ങണ്ടേ? ശരിയാണ്, ഭാർഗവി അമ്മയും സമ്മതിച്ചു. പലരും അവരുടെ വിശാല മനസ്ഥിതിയെപ്പറ്റി വാഴ്ത്തി. അത്രയൊക്കെ പറയാൻ എന്താണുള്ളതെന്ന് മാധവിയമ്മയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും ആ പ്രശംസയൊക്കെ താൻ അർഹിക്കുന്നുണ്ടെന്ന് പുറമേ നടിക്കുകയും ചെയ്തു. വളർത്തിക്കൊള്ളൂ, അവൻ മിടുക്കനാവും, ഭാർഗവിയമ്മ ഒടുക്കം അനുഗ്രഹിച്ചു. മേലെ ഒരുവനുണ്ടല്ലോ, അതാണ് മാധവിയമ്മയുടെ സമാധാനം. ഇതിനിടയിൽ വിശ്വനാഥൻ നീന്താനും മുട്ടുകുത്താനും ആരംഭിച്ചു. എന്നല്ല, കണ്ണിൽ കണ്ടതൊക്കെ വാരി വലിച്ചിടും. ആ കുട്ടിയുടെ കളി നോക്കിക്കൊണ്ട് മാസ്റ്റർ വളരെ നേരം നിശബ്ദനായിരുന്നു. തൻ്റെ മക്കളെപ്പറ്റി അയാൾ ഒരിക്കലും അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് അമ്മയുണ്ട്, മക്കളെ വളർത്തേണ്ടത് അമ്മയുടെ ചുമതലയാണ്. എന്നാൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ തൻ്റെ കണ്ണ് ചെല്ലണം. താൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മാധവിയമ്മയെ അറിയിക്കാനും പാടില്ല. കുറേ നേരം നോക്കിയിരുന്നിട്ട് അയാളൊന്ന് നെടുവീർപ്പിട്ടു. അവളുണ്ടായിരുന്നെങ്കിൽ.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഓരോ പുലരിയും പ്രതീക്ഷയുടെയും പുതുമയുടെയും തുടക്കമാണ് ഇരുൾ മാറി വെളിച്ചം നിറയുന്ന ശുഭനിമിഷം. ഏവരുടെയും മനസ്സിൽ പ്രതീക്ഷ വിരിഞ്ഞ് ശാന്തമായൊരു തുടക്കം. പുലരി പ്രമേയമായ ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതി മധുരത്തിൽ. ആദ്യം അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിനുവേണ്ടി പി. സുശീലയും സംഘവും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.

0: യോഗ സൗഖ്യം.
1: ഇന്ന് ഈ പരിപാടിയിൽ യോഗയും രോഗപ്രതിരോധ ശേഷിയും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിക്ക് യോഗാഭ്യാസം ഒരു മുതൽക്കൂട്ടാണ്. നിത്യേന യോഗ ചെയ്യുന്നവരിൽ രോഗോൽപത്തി ഘടകങ്ങളായ CRP, ഇന്റർലൂക്കിൻസ് എന്നിവ കുറഞ്ഞ തോതിലായതിനെ ശരിവയ്ക്കുന്ന പഠനങ്ങളുണ്ട്. മാത്രമല്ല, ജനിതക അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി വൈകല്യങ്ങൾ പരിഹരിച്ച് ഉത്തമമായ പ്രതിരോധ ശേഷി സൃഷ്ടിക്കാനും യോഗയ്ക്ക് കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു. സ്ട്രെസ് ഹോർമോണുകളായ കോർട്ടിസോൾ, എൻഡോർഫിൻ മുതലായവയെ കുറച്ചുകൊണ്ട് രോഗപ്രതിരോധ ശേഷി ഉയർത്തിയെടുക്കാനും യോഗയ്ക്ക് കഴിയും. ഇന്ന് കുട്ടികളിലും മുതിർന്നവരിലും രോഗപ്രതിരോധം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. എന്തെന്നാൽ, തൽക്ഷണം മാറിമറിയുന്ന കാലാവസ്ഥ, ഋതുവ്യതിയാനം എന്നിവ കൊണ്ട് ജനിതകമാറ്റം സംഭവിച്ച് പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള വൈറസുകളും ബാക്ടീരിയകളുമെല്ലാം മനുഷ്യ ശരീരത്തിൽ അനായാസേന കടന്നുകൂടുന്നു. അത് പലപ്പോഴും ജനസാന്ദ്രത കൂടിയ മേഖലകളിൽ പടർന്നു പിടിച്ച് കോവിഡ് മഹാമാരിയെപ്പോലെ ആഗോള പകർച്ചവ്യാധിയായി മാറുകയും ഉണ്ട്. ജനപ്പെരുപ്പം കൂടിയ ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ പകർച്ചവ്യാധികൾ ദുരിതം വിതയ്ക്കുന്നത് ചെറുതൊന്നുമല്ല. കുട്ടികളിൽ മിക്കവാറും കണ്ടുവരുന്നത് മൂക്കൊലിപ്പ്, ചുമ, തുമ്മൽ എന്നിങ്ങനെ തുടങ്ങി പനിയുടെ ലക്ഷണങ്ങളോടെ കടന്നു പിടിക്കുന്ന വൈറൽ ബാക്ടീരിയൽ രോഗങ്ങളാണ്, മഴക്കാലത്ത് പ്രത്യേകിച്ചും. സാധാരണഗതിയിൽ രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതിനു ശേഷം ഇവയുടെ പുനരാക്രമണം തടയാൻ ശരീരത്തിന് കഴിയാറുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും രോഗാണുക്കളുടെ ജനിതക വകഭേദങ്ങളും കാരണം ഇന്ന് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും രോഗപ്രതിരോധ ശേഷി കുറവു തന്നെയാണ്. പുറത്തെ സാഹചര്യങ്ങളോട് പൊരുതി വേണം രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികളും മുതിർന്നവരിലും എല്ലാം പുറം ലോകവുമായിട്ടുള്ള നേരിട്ട് ഇടപെടലുകൾ കുറവാണ്. പണ്ട് മണ്ണിലും മഴയത്തും കളിച്ച് വേണ്ട വിധം ഓടിയും ചാടിയും വെയിലേറ്റും വിദ്യാലയങ്ങളിൽ എത്തിച്ചേർന്ന കുട്ടികളിൽ ഉണ്ടായ പ്രതിരോധ ശേഷി പുറം ലോകവുമായി ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത കുട്ടികളിൽ ഇല്ലാതെയായി. ചെറിയ മഴ നനഞ്ഞാലും വിയർത്താലുമൊക്കെ പനി വരുന്നു. ക്ഷയരോഗം, ആസ്മ എന്നിങ്ങനെ ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങളുടെ കടന്നുകയറ്റം ഒട്ടും തന്നെ വികാസമില്ലാത്ത അവസ്ഥയിലുള്ള ശ്വാസകോശത്തിൽ കൂടുതലായിരിക്കും. യോഗയിലെ ശ്വസന വ്യായാമങ്ങളിലൂടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ കഴിയും. അതുവഴി ക്ഷയം പോലുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനും ഒരു പരിധിവരെ കഴിയും. ആസ്മ പോലുള്ള രോഗങ്ങളിൽ ശ്വാസഗതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. യോഗയിലെ ദീർഘശ്വസന വ്യായാമങ്ങളും പ്രാണായാമവും വഴി ഈ രോഗത്തിന് ഫലപ്രദമായ ശാന്തി ലഭിക്കാറുണ്ട്.
1: യോഗയും രോഗപ്രതിരോധ ശേഷിയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.

0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495556321, 9495956321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: നമസ്തേ അനന്തപുരിയിലിനി പ്രേം പൂജാരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയൊരു ഗാനമാണ്. രചന ONV കുറുപ്പ്, സംഗീതം ഉത്തം സിംഗ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
6: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
7: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
8: എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയ ഗാനം ചിത്രം ഇൻ ഹരിഹർ നഗർ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവാരം നനങ്ങുമ്പോൾ ഉന്നം മറന്നു തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് തെല്ലിട്ടടച്ചതല്ലേ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ദിവ്യ വിധു.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: മാവിൻ്റെ അടുത്ത്

0: ഒന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരുന്നത്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നീ പരിപാടിയിൽ 1961 മുതൽ 70 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാവ്യമേള എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി ലീലയും പാടിയ ഗാനമാണ്. രചന വയലാർ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
5: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
9: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
10: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
11: ദേവത എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി ലീലയും പാടിയ ഗാനം, രചന പി ഭാസ്കരൻ, സംഗീതം PS ദിവാകർ.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495946321, 9495956321. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9495964321, 9495956321. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ.
1: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
2: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
1: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
2: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
3: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി
4: എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദത്തുപുത്രൻ.

0: ഭൂതം പറഞ്ഞു,
1: മൂന്ന് യുഗങ്ങൾ ഞാനീ കടലിൽ കിടന്നു. ഓരോ യുഗത്തിലും ഓരോ യുഗത്തിലും ഓരോ ശപഥമെടുത്തു. ഉടം തുറന്നെന്നെ വിടുന്നവനെ ഞാൻ കൊല്ലുമെന്നാണെന്റെ ശപഥം. മുക്കുവൻ പറഞ്ഞു,
0: മാനത്തോളം പൊക്കം വെച്ചൊരു രൂപം, എങ്ങനെ എങ്ങനെ എങ്ങനെ മൺകുടത്തിലിരുന്നു, മരിക്കും മുമ്പത് കാണാൻ മാത്രം മനസ്സിലെനിക്കൊരു മോഹം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: വിവാഹിത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1961 മുതൽ 70 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി എഫ് 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടാഴ്ചയ്ക്കിടെ 4ാം തവണയും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധന. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർധിച്ചത്. ശനിയാഴ്ച ഇന്ത്യയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US തന്ത്രപര പങ്കാളിത്ത പുരോഗതിയെക്കുറിച്ചും പ്രാദേശികവും ആഗോളവുമായ സമാധാനവും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിന് കാനഡയിലെത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകൾ വേഗത്തിലാക്കാനും ഔദ്യോഗിക വ്യാപാര ചർച്ചകളിൽ പങ്കെടുക്കാനുമായാണ് കേന്ദ്രമന്ത്രി കാനഡയിലെത്തിയത്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്ന് CBSE. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് വരുന്നവ വാഴച്ചാലിലും തടയും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകും. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകളിനി 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചലച്ചിത്ര നടിയും പ്രമുഖ മാധ്യമപ്രവർത്തകയും ഡോക്യുമെന്ററി സിനിമ സംവിധായകയുമായ ദീപ്തി പിള്ള ശിവനാണ് നമ്മുടെ അതിഥിയായി സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
3: ഹൈ, താങ്ക് യു.
2: ഇപ്പോ കളിപ്പാട്ട സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ആദ്യമായിട്ട് അഭിനയിച്ചു, എന്നിട്ടാണ് സിനിമ രംഗത്തോട്ട് വരുന്നത്. എങ്ങനെയാണ് അന്നത്തെ ആ അനുഭവങ്ങളും അല്ലെങ്കിൽ ആ ഓർമ്മയൊക്കെ ശ്രോതാക്കളുമായിട്ട് ഒന്ന് പങ്കുവെക്കാമോ?
3: വേണു നാഗവള്ളി അങ്കിൾ അന്ന് ആക്ച്വലി ആ പടത്തിന്റെ ഡയറക്ഷൻ. ഞാൻ പി ടി പി നഗറിൽ താമസിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ റോട്ടിൽ ഉള്ള അട്ടഹാസം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്കിൾ ടെറസിലായിരുന്നു. ടെറസ് നോക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി ഒരു രക്ഷയില്ലാണ്ട് മാവല് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കല്ലൊക്കെ എറിയുന്നു, അവിടുന്ന് പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞ മതിൽ ചാടി അത് ചാടി എടുക്കുന്നു. അതൊക്കെ കണ്ടിട്ട് അങ്കിള് പറഞ്ഞു, ആ ഡ്രൈവറുടെ അടുത്ത് ആ കുട്ടിയെ ഇവിടുത്തെ വീട്ടിലത്തെ ഒന്ന് കണ്ടുപിടിക്കുന്നു പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ ശിവൻകോവിലിൽ തൊഴാൻ വേണ്ടി പോകും രാവിലെ. അപ്പം ആ ഡ്രൈവർ ആ സമയത്താണ് ഇവരുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പൊ എന്നും രാവിലെ ഞാൻ അമ്പലത്തിൽ നിന്ന് വരാൻ നേരത്തെ പുള്ളിക്കാരൻ എന്നെ കാണുന്നേ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കറിയാം ഈ കുട്ടി എന്നുള്ള ദിവസം അമ്പലത്തിൽ തൊഴുന്ന കുട്ടിയാണ്. ഞാനും എന്റെ ചേച്ചിയാണ്. പിറ്റേ ദിവസം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പറഞ്ഞു, സാറിന് കാണുന്നവൻ. ഞാൻ പറഞ്ഞു, ഏത് സാറ്? പറഞ്ഞു, അച്ഛനെ വന്ന് കാണാൻ. ഞാൻ അന്ന് കോളേജിൽ പഠിക്കാം ഫസ്റ്റ് ഇയർ. അതിന്റെ അച്ഛനെ വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു, സാറിന് ഇങ്ങനെ മോളെ അഭിനയിക്കാനൊക്കെ. അച്ഛൻ പറഞ്ഞു, ആ എന്നെ വന്ന് കാണട്ടെ. ബിക്കോസ് അച്ഛന് നമുക്ക് ആർക്കും സിനിമയായിട്ട് ബന്ധമില്ലല്ലോ. അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. അപ്പൊ ഒരു ബന്ധവും ഇല്ല, നമുക്കിതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അങ്കിൾ വന്നു, കണ്ടു, സംസാരിച്ചു, അതിന്റെ പിന്നെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അതിന്റെ പിന്നെ അത് അങ്ങനെ ആയി, ഞാൻ സിനിമയിൽ അഭിനയിച്ചു.
2: ആദ്യമായിട്ട് നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഉറ്റു നോക്കുന്ന മെഗാസ്റ്റാറിന്റെ ഒക്കെ കൂടെയാണ്, സൂപ്പർ സ്റ്റാറിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്.
3: അതെ,
2: അന്ന് അതിന്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ചിലപ്പം മനസ്സിലാക്കി കാണണമെന്നില്ല. കുട്ടിയായിട്ട് കുട്ടിക്കളി കളിച്ച് നടക്കുന്ന സമയത്ത് ഒരു അവസരം വരുന്നു, നമ്മൾ അതിൽ അഭിനയിക്കുന്നു. പിന്നീട് ഇന്ന് നോക്കുമ്പോ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ?
3: അന്നും ആക്ച്വലി എനിക്കതൊരു വലിയ എന്റെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല. ഞാനിപ്പം ഇപ്പോഴും എനിക്ക് ഓരോ സാധനം പുതിയ പുതിയ എക്സ്പെരിമെന്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ഒരു ടാർഗറ്റ് വെക്കും, അത് അച്ചീവ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് എന്താ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്. ഞാൻ ചെയ്യുമ്പം ഒരു യു ഷുഡ് ലീവ് എൻ ഇമ്പാക്ട് എന്നാണ് എന്റെ. എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഞാൻ പറയാം. അല്ലാണ്ട് നമ്മൾ ആഗ്രഹിച്ച മാതിരി കിട്ടണം എന്നില്ല, അത് ഭഗവാൻ വിചാരിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആ സമയത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു മോഹൻലാൽ. അപ്പം സൂപ്പർ സ്റ്റാറുടെ കൂടെ അഭിനയിക്കാൻ കിട്ടുമോന്ന് വെച്ചാൽ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന്റെ അതും ലാലേട്ടന്റെ കൂടെ, മമ്മൂക്കേന്റെ കൂടെയും അഭിനയിക്കാനുള്ള അവസരം കിട്ടി. പക്ഷെ അത് ശ്രീനിവാസൻ ചേട്ടൻ എഴുതിയ ഒരു മഴയത്ത് മുമ്പേ എന്നെ മാത്രം ഓർത്ത് എഴുതിയ സ്റ്റോറിയാണെന്ന് എപ്പോഴും പറയും എന്റെ അടുത്ത്. എന്നെ ഓർത്ത് മാത്രം എഴുതിയ സ്റ്റോറിയാണ് അത്. പക്ഷെ എന്തോ കാരണവശാൽ അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ദീസ് വർ ദ ടു സൂപ്പർ സ്റ്റാർസ് ഐ റിയലി വോണ്ടഡ് ടു വർക്ക് അത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ മോഹൻലാലിന്റെ കൂടെ ചെയ്തു, അത് ആ ഫുൾ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തു. ഇപ്പോഴും ഹി ട്രീറ്റ്സ് മീ എപ്പോഴും ലാലേട്ടൻ ആയിക്കോട്ടെ, മമ്മൂക്ക പറയാ, മമ്മൂക്കക്ക് എന്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാമത്തെ മോൻ. ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന മോൻ, അപ്പൊ പറയാ, മോൻ വളർന്ന് മെച്ചുവറായി, അമ്മ ഇതുവരെ വളർന്ന് മെച്ചുവറായിട്ടില്ല. പക്ഷെ ആ എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് എ സീനിയർ ആർട്ടിസ്റ്റ്, അത് അന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു, ഇന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു എവറി മിനിറ്റ്.
2: അന്നത്തെ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് സിനിമ ഒരു കരിയറായിട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ?
3: ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഭയങ്കര ഇൻസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ LLB ചെയ്യായിരുന്നു. അപ്പം ഇറ്റ് വാസ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പം അച്ഛൻ ഭയങ്കര ലൈക്ക് ഇൻസിസ്റ്റന്റ് ആയിരുന്നു. പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു ബേസ് വേണം, ഒരു ബാക്കപ്പ് വേണം. സിനിമ ഈസ് എ അൺപ്രഡിക്റ്റബിൾ ഫീൽഡ്. അതിൽ ചിലപ്പോൾ സക്സസ് കിട്ടും, ചിലപ്പം സക്സസ് കിട്ടില്ല. പക്ഷേ അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് യു ഷുഡ് ഹാവ് എൻ എഡ്യൂക്കേഷൻ ആസ് എ ബാക്കപ്പ് എന്ന് അച്ഛൻ പറയുന്നു. അത് അച്ഛൻ അന്ന് പറഞ്ഞത് അന്ന് നമുക്കത് മനസ്സിലാവല്ലോ.

0: പക്ഷെ ഇന്ന് വെൻ ഐ ലുക്ക് ബാക്ക് എന്റെ കരിയറിൽ ഞാൻ ഇന്നൊരു കോർപ്പറേറ്റ് വേൾഡിലും അതിലൊക്കെ ഞാൻ ഇത്രയും ഷൈൻ ചെയ്യാൻ പറ്റിയത് ഇസ് ബിക്കോസ് മൈ എഡ്യൂക്കേഷൻ വാസ് മൈ യുനോ ബിഗ്ഗസ്റ്റ് ബാക്ക് ബോൺ. അതുകൊണ്ട് അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു, സൺഡേ സന്നദ്ധ എടുത്തു, അച്ഛൻ അടുത്ത മൺഡേ കെട്ടിച്ചു വിട്ടു. പഠിത്തം കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചു വിട്ടു. പക്ഷെ കെട്ടിച്ചു വിട്ടത് ഫിലിമി ഫാമിലി ആയതുകൊണ്ട് അത് പിന്നെയും ഞാൻ സിനിമാ ലോകത്ത് തന്നെ നിന്നു.
1: ഭഗവാൻ ആഗ്രഹം ഉണ്ടായി കാണും ഈ കുട്ടി സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിന്നാ മതി, അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാറുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണ്?
0: ഞാൻ അഭിനയിച്ച സിനിമ കളിപ്പാട്ടും അതിൽ ഞാൻ അഭിനയിച്ച പാട്ട് മൊഴിയഴുകും. അത് ഇത്രയും വർഷമായി ഞാൻ മറന്നു, ഞാൻ ഇപ്പൊ സിനിമയിൽ പണ്ട് അഭിനയിച്ചു എന്നൊന്നും എനിക്ക് ആ ഒരു ബോധവും ഇല്ല, ഒന്നുമില്ല. ഞാൻ അത് ഐ ഡോണ്ട് ഇവൻ മെൻഷൻ, ഞാൻ വിട്ടു. പക്ഷെ ഇപ്പോഴും ഞാൻ ചിലപ്പോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഞാൻ ഒരു ഷോപ്പിംഗ് മാളിൽ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ എന്നെ ഇപ്പോഴും ഇറക്കും. ഞാൻ പറഞ്ഞു, ഇത്രയും വണ്ണം വെച്ചിട്ടും മൂന്ന് പിള്ളേരുടെ അമ്മയെ വണ്ണം വെച്ച് പറയും, ആ പാട്ട് എന്തൊരു ബ്യൂട്ടിഫുൾ പാട്ട്, അതിന് എങ്ങനെ മറക്കാൻ പറ്റും ചേച്ചീനെ എന്നൊക്കെ ചിലവരൊക്കെ പറയും. അതിലേക്ക് എനിക്കിപ്പോഴും പീപ്പിൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ പാട്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഐ ഹാവ് ദാറ്റ് ഒരു അറ്റാച്ച്മെന്റ് ടു ദാറ്റ് സോങ്. പിന്നെ ഓബ്വിയസ്ലി അങ്കിളുടെ ഓർമ്മ, ഒന്നുമില്ലെങ്കിൽ വേണു അങ്കിൾ കാരണമാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ.
1: ഇപ്പോ ഈ പാട്ട് വരികൾ കോന്നിയൂർ ഭാസിന്റേതാണ്, സംഗീതം രവീന്ദ്രൻ, പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം ജനിച്ചതും കുട്ടിക്കാലം ഒക്കെ എവിടെയായിരുന്നു?
1: അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. ഞാൻ ജനിച്ചത് പഞ്ചാബ് ഫിറോസ്പൂരില്. അതുകൊണ്ട് എപ്പോഴും പറയാ അമ്മയൊക്കെ കളയുകഞ്ഞ് ചെലപ്പോ എന്റെ ലുക്സ് വെച്ചിട്ട് പറയാമോ നീ പഞ്ചാബി എന്ന്, നീ എന്റെ ഇതില്ലെന്ന്, അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയത് എന്നൊക്കെ തമാശയൊക്കെ പറയും. അപ്പൊ പഞ്ചാബില് ജനിച്ചു, വളർന്നത് ബിക്കോസ് അച്ഛൻ ആർമിയിലായിരുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ. പിന്നെ ഞാൻ LLB ഇവിടെ കേരള ലോ അക്കാഡമിയിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ MBA അഡീഷണൽ സ്റ്റഡീസ് ഒക്കെ ചെയ്തത്, XLRI എന്നും ഒക്കെ ചെയ്തു. പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ, അതൊക്കെ എന്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് വഴിയും ഹോൺ ഇതും വെച്ചിട്ടൊക്കെ കുറെ അഡീഷണൽ ഡിഗ്രീസ് ഒക്കെ എടുത്തു. അത് ആ എഡ്യൂക്കേഷൻ തിങ് അച്ഛൻ ആ വിത്തിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അത് ഓൾവേസ് വോണ്ടഡ് ടു എക്സ്പാൻഡ് മൈ ദിസ് തിങ്.
0: പക്ഷേ പഞ്ചാബിൽ ജനിച്ച് ഇതുപോലെ ഇന്ത്യയിലെ പലവിധ സംസ്ഥാനങ്ങളിലൊക്കെ വളർന്നെങ്കിലും നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ, എങ്ങനെയായിരുന്നു മലയാളമായിട്ടുള്ള ബന്ധം?
1: വീട്ടിലും മലയാളം കമ്പൽസറി ആയിരുന്നു, പക്ഷെ എന്നാലും ആൾക്കാർ പറയാറുണ്ട് എന്റെ മലയാളം ശരിയല്ല.
0: കേരളത്തിന് പുറത്ത് ജനിച്ച് വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം മലയാളം നല്ലതുതന്നെ.
1: അത് കൂടാതെ അമ്മ കണ്ണൂരിന്ന, അപ്പൊ നമ്മളെ ഭാഷ വന്നിട്ട് ചിലപ്പോ അമ്മേന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ അമ്മ പോയി ഞാ വന്നിനാ അല്ലപ്പ എന്താടോ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിപ്പോ. അച്ഛൻ കോട്ടയം ഏറ്റുവാൻ വന്ന അച്ഛൻ പറയും ആഷ് ഇങ്ങ എന്തൊരു ഭാഷയാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയും. പക്ഷെ വന്ന് സെറ്റിൽ ചെയ്തത് കോളേജൊക്കെ ചെയ്തപ്പോ തിരുവനന്തപുരം എന്തടേ ഇത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി എനിക്കിപ്പം ബേസ് ഇല്ലാത്ത മലയാള മൂന്ന് മിക്സ് ആയിട്ട് ചിലപ്പോ വരും. ചിലപ്പോ കണ്ണൂരുകാരനെ കാണുമ്പോഴത്തേക്ക് അത് ആ ഭാഷ വരും. ചിലപ്പം എന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കാണും എന്തോന്നടേ നീ കാണിക്കുന്ന എന്തിരേ എന്നൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ചിലപ്പോ ആൾക്കാർ പറയില്ലേ എന്റെ മലയാളം, അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല, പക്ഷെ എവിടെയോ ഉണ്ട്, പക്ഷെ മലയാളം അറിയാം. പിന്നെ LLB നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, അതായത് ഒരു 25 മാർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോവായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഡ് വി ഹാഡ് ടു ട്രാൻസ്ലേറ്റ്. അപ്പൊ മലയാളം പഠിച്ചു, വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചു. പണ്ട് സംസാരിക്കുകയുള്ളു, ഇപ്പം വായിക്കാനും എഴുതാനും പഠിച്ചു.
0: റേഡിയോ ടെലിവിഷൻ കരിയറാണ് കൂടുതൽ കാലവും ഉണ്ടായിരുന്നത്. റെഡ് FM, Sun TV, Sea TV തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നേതൃനിരയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിന്ന് ഒരു ലീഡർ എന്ന നിലയിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നു?
1: ആക്ച്വലി ഞാൻ ഭയങ്കര ഫ്രം മൈ ചൈൽഡ്ഹുഡ് വെച്ചാൽ ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് പേഴ്സൺ ആയിരുന്നു. ലൈക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ എല്ലാം സ്കൂളിലും കോളേജിലും എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമായിരുന്നു. കലാതിലകം, ഈവൻ സ്പോർട്സിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഓൾറൗണ്ടർ അങ്ങനത്തെ ഒക്കെ. നമുക്ക് പ്രോജക്റ്റ് ഒക്കെ തരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ യുണീക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സഞ്ജിനി എന്ന് പറഞ്ഞു. നമ്മൾ സ്കൂളിലായിരുന്നപ്പം ഒരു ടീച്ചർ നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ, ഗിൽഹെറി എന്ന് പറഞ്ഞിട്ടൊരു പോയട്രി ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ചാർട്ട് പേപ്പറിൽ എഴുതണം എന്ന് പറഞ്ഞു. എല്ലാരും ചുമ്മാ ചാർട്ട് പേപ്പറിൽ പോയട്രി എഴുതിക്കൊണ്ട് വന്നു. ഞാനിത് എങ്ങനെയാ ഡിഫറെന്റ് ആക്കുക, എങ്ങനെയാ ഡിഫറെന്റ് ആക്കുക, ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചു. ഗിലറി എന്ന് വെച്ചാൽ അണ്ണാൻ. അപ്പൊ അതിന്റെ ബുഷി ടെയിൽസ് അല്ലേ, വാലിങ്ങനെ ബുഷിയല്ലേ. അപ്പൊ ഞാൻ ആ ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചിട്ട് ഒരു അണ്ണാനെ വരച്ചിട്ട് ഒരു ബുഷി ടെയിൽ പോലെ ആക്കിയിട്ട് ആ ചാർട്ട് പേപ്പറിന് അണ്ണാന്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ആ ഫുൾ പോയട്രി അണ്ണാന്റെ ഇതിലാന്ന് എഴുതിയത്. എനിക്ക് ഒരു സുഖം ഉണ്ടായി, എല്ലാരും കാണിച്ചതിന് ശേഷം ലാസ്റ്റിലേ കാണിക്കും. ആ ലാസ്റ്റിൽ കാണിച്ചതേക്ക് നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പിള്ളേരൊക്കെ ആക്കില്ലേ, അങ്ങനെയൊക്കെ ആക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്റെ ഫ്രണ്ട് എപ്പോഴും പറയാം നീ ഇല്ലേ എപ്പോഴും വേറെ ചിന്തിക്കുക, ഷീ വാസ് മൈ ഇൻസ്പിറേഷൻ. അന്ന് യു നീഡ് ദാറ്റ് വൺ പേഴ്സൺ അല്ലേ ആ ട്രിഗർ തരാൻ വേണ്ടിയിട്ടായിട്ട്. എനിക്ക് തോന്നുന്നു എന്റെ ആ ട്രിഗർ ആ ഫ്രണ്ടാണ്. ഇന്നും ഷീ ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയാ പറയാ, നമ്മൾ തെറ്റ് ചെയ്ത തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയണം. ഈ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ലാണ്ട് നല്ലതാണെങ്കിൽ നല്ല, ചീത്തയാണെങ്കിൽ ചീത്ത. ഇന്നും ആ കുട്ടിയാണ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും അയാളെ നീ അത് ചെയ്ത ശരിയായി പോയി. ഇപ്പൊ ഞാൻ സഞ്ജീവേട്ടനായിട്ട് അടിവെല്ലാം ഇട്ടാ സഞ്ജീവേട്ടനല്ലേ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവള് ബോധ്യപ്പെടുത്തും. യു നീഡ് സച്ച് ഫ്രണ്ട്സ്. അന്ന് ആ കുട്ടിയാണ് ആ ട്രിഗർ. അതിന് ശേഷം പിന്നെ എന്തും ഞാൻ ചിന്തിക്കാൻ തോന്നുന്നു, എപ്പോഴും ഹൗ ഡിഫറെന്റ് ക്യാൻ ഐ മേക്ക് ഇറ്റ്, ഹൗ ഡിഫറെന്റ്. ഇപ്പോഴും എന്റെ ഇൻസ്പിറേഷൻ സഞ്ജീവേട്ടൻ പറയുന്നത് നിനക്ക് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ യു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ, അതാണ് നിന്റെ ഹൈലൈറ്റ് എന്ന് പറയും. എങ്ങനെ ആ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഹൗ ഡിഫറെന്റ് ക്യാൻ യു തിങ്ക് എന്ന് പറയും. I think my these are two people who is inspiring me.
0: ഓ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. രണ്ടാമത്തെ പാട്ട് ഏതാണ് കേൾക്കാൻ ഇഷ്ടം?
1: രണ്ടാമത്തെ പാട്ട് എന്റെ കുടുംബത്തിലെ ബെസ്റ്റ് ഫിലിം യോദ്ധ. യോദ്ധയിലെ എന്റെ ഫേവറേറ്റ് പടകാളി എ ആർ റഹ്മാൻ അന്ന് എ ആർ റഹ്മാൻ അല്ല, അന്ന് ദിലീപ്. ഈ പടം ചെയ്തതിന് ശേഷം റോജ ചെയ്ത ഈ പാട്ടാണ് എന്റെ ഫേവറേറ്റ് അന്നും ഇന്നും എപ്പോഴും.
0: ഈ പാട്ടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്, സംഗീതം പറഞ്ഞ പോലെ എ ആർ റഹ്മാനാണ്, പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസും എം ജി ശ്രീകുമാറും ചേർന്നിട്ട്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ആറ് ആനത്തടിയനും ആനക്കൊടയനും ആനത്തൊടിയിൽ നിലയില്ല അമ്പാടി ചെറു തവളക്കുഞ്ഞിനെ തരയറ്റം വരെ അയ്യയ്യ
1: തരയിവിടെ ഇരിക്കുമ്പോ വാലിൽ നിറങ്ങല്ലടാ
0: മടികൊടു തടി കിട്ടാൻ ഒരുപിട്ട് നിറങ്ങല്ലടാ
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം പടിയാ മടയാ വാടാ കുഴിമടിയാ.

0: മാഡം കരിയർ തുടങ്ങിയ സമയത്തെ ടെലിവിഷൻ രംഗം, ഇന്നത്തെ ടെലിവിഷൻ രംഗം ഒരുപാട് ഡിജിറ്റലായി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യ ഒരുപാട് വന്നു. അപ്പോൾ അന്ന് പ്യുവർലി ആൾക്കാരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്?
1: See, Oro technology is actually trying to help human being. Oru seminar nu poyappatheka Delhi il vechu aa seminar lo I had met up with a scientist who was from London. Pullikaran chela karyangalokke parayumba nammal netti pom parayirunnu that you know it is AI is having the tool and you give this instruction that to do these things, but tomorrow so many years later the AI will take over your intellect and things like that and it will not give you the ningal ഇപ്പം ആ കമ്പ്യൂട്ടറിന് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, കമ്പ്യൂട്ടർ ചെയ്യുന്നു, ബട്ട് ദ അഡ്വാൻസ് ഓഫ് ദ ടെക്നോളജി ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി നാളെ മെഷീൻ വിൽ സ്റ്റാർട്ട് റൂളിംഗ് യു എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ട് കൊള്ളാം, പക്ഷേ അതിന്റെ ബിയോണ്ട് ഐ തിങ്ക് യൂസിങ് സംതിങ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആകുമ്പോഴത്തേക്ക് അതിന്റെ ആ ഫ്ലേവർ പോകും. ഇപ്പൊ ഒരു സിനിമേന്റെ കഥ എഴുതാൻ പറഞ്ഞാൽ ഒരു AI സിനിമ കഥ തരും, പക്ഷേ നമ്മുടെ പണ്ടത്തെ ആ സോൾ എന്തായാലും സിനിമേന്റെ എന്തായാലും എല്ലാത്തിനും ഒരു സോൾ ഇല്ലേ, ആ സോൾ എന്തായാലും നഷ്ടപ്പെടും ഇപ്പത്തെ ഈ മോഡേൺ ടെക്നോളജിയിൽ. ദാറ്റ് ഐ ഡെഫിനറ്റ്ലി ബിലീവ് ദാറ്റ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇസ് മച്ച് ബെറ്റർ ദാൻ എനിത്തിങ് അല്ലേ.
0: അതെ, ഇപ്പോ ഒരു പാട്ടാണെങ്കിലും രണ്ടു വരി കിട്ടിയാൽ ഉടനെ AI-യോട് പറഞ്ഞിട്ട് മ്യൂസിക് ചെയ്തിട്ട് അത് പാട്ടായിട്ട് അപ്പൊ തന്നെ വരികയാണ്. അപ്പൊ മാഡം പറഞ്ഞ പോലെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു ക്രിയേറ്റിവിറ്റിയുടെ നമ്മുടെ ഒരു സോൾ എന്ന് പറയുന്ന ഒരു സാധനം മിസ്സിംഗ് ആണ്.
1: മിസ്സിംഗ് 100% എല്ലാം കിട്ടും, ആ റെട്രോ മിക്സും ആ മിക്സും എല്ലാം കിട്ടും, പക്ഷേ ആ ഒരു ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പൊ പഴയ പാട്ടുകളുടെ ആ ഒരു ഫ്ലേവർ ഇപ്പം നമ്മൾ മോഡേൺ ഗാഡ്ജറ്റ്സ് മോഡേൺ മ്യൂസിക് മോഡേൺ ടെക്നോളജി ആണെങ്കിലും ഇപ്പോഴും അതിന് ഒരു ഡിറ്റീരിയേഷൻ ഉണ്ട്, 10% ഡിറ്റീരിയേഷൻ എല്ലാ സ്റ്റേജിലും 10% ഡിറ്റീരിയേഷൻ. അപ്പൊ ഇമാജിൻ AI എടുത്തുമ്പോൾ 100% there will be more percentage of deterioration.
0: അപ്പൊ ആദ്യത്തെ പ്രധാന ഡോക്യുമെന്ററി ആയിട്ട് ഡീകോഡിംഗ് ശങ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗായകൻ ശങ്കർ മഹാദേവനെ കുറിച്ചുള്ള ലൈഫ് സ്റ്റോറിയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ശങ്കർ മഹാദേവനെ തിരഞ്ഞെടുത്തത്?
1: എന്റെ ഫേവറേറ്റ് ആയിരുന്നു ശങ്കർ മഹാദേവൻ, ഐ ഷുഡ് ലവ് ഹിം. എന്റെ ചെറുപ്പം മുതലേ ഒരു പാട്ടുണ്ടായിരുന്നു അദ്ദേഹം പാടിയത്, ബ്രെത്ത്ലെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു, ആ സമയത്ത് ദൂരദർശനില്ല, മറ്റേ ടോപ്പ് 10 ടോപ്പ് 20 സോങ്സ് ഇല്ല. അപ്പൊ ബ്രെത്ത്ലെസ് ആയിരുന്നു നമ്പർ 1 ടോപ്പ് ഓഫ് ദ ചാർട്ട്. സൺഡേ ഉണ്ടാവുമായിരുന്നു ചിത്രഹാറ് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ. അപ്പൊ ആ ബ്രെത്ത്ലെസ് കണ്ടപ്പോ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പാടുന്ന പാട്ട്, പിന്നെ അത് കഴിഞ്ഞ് ദിൽ ചാത്ത ഹായ സിനിമ വന്നപ്പോഴത്തേക്ക് അതൊരു ട്രെൻഡ് സെറ്ററായി, പിന്നെ ഭയങ്കര അഡ്മിറേഷൻ ആയിരുന്നു. ബെസ്റ്റ് തിങ് അബൌട്ട് അദ്ദേഹം എന്താന്ന് വെച്ചാൽ, ഒന്ന് സൗത്ത് ഇന്ത്യൻ്റെ എഫിനിറ്റി ഉണ്ടായിരുന്നു, സെക്കൻഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരൻ പാലക്കാട് കേരള എഫിനിറ്റി ഉണ്ടായിരുന്നു, തേർഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരന് ഹിന്ദി പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, തമിഴ് പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, ക്ലാസിക്കൽ പാടാൻ പറ്റുന്നു, ഭജൻസ് പാടാൻ പറ്റുന്നു. അപ്പൊ രാവിലെ എണീച്ചിട്ട് പുള്ളിക്കാരൻ്റെ വോയിസിൽ ആ രാവിലത്തെ ഭജൻ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഗണപതിൻ്റെ ഒരു പാട്ടുണ്ട്, മഹാഗണപതി, ആ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ശീലിച്ച് ശീലിച്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കര അഡ്മിറേഷനായി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങനെ വി വോണ്ട് ടു മേക്ക്. അപ്പൊ ഇൻസ്റ്റന്റ്ലി സഞ്ജീവേട്ടൻ പറഞ്ഞു യു ആർ സച്ച് എ ബിഗ് ഫാൻ ഓഫ് ശങ്കർ മഹാദേവൻ, നോ വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് എ കോൺസെപ്റ്റ്. സഞ്ജീവേട്ടൻ ആണ് ആക്ച്വലി എന്റെ ലൈഫിൽ ഓരോ കാര്യത്തിനും എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് തിങ്ക് എന്ന് പറയുന്ന ആ വിത്തിട്ടതൊക്കെ
0: സഞ്ജീവേട്ടൻ
1: 100% ആദ്യത്തെ ആ വിത്ത് സഞ്ജീവേട്ടൻ ഇടും, പിന്നെ ഞാനത് അവിടെ നിന്ന് കയറി പിടിക്കും. പക്ഷെ ആ വിത്തിടാൻ വേണ്ടിട്ട് ഒരാള് വേണ്ടേ, അതാണ് അദ്ദേഹം. അങ്ങനെ പറഞ്ഞിട്ട് ആ പടം വന്ന് ഞാൻ സബ്മിറ്റ് ചെയ്തു ഫോർഡ് ഫൗണ്ടേഷൻ, അത് വെച്ച് അണ്ടർ പബ്ലിക് പാർക്ക് PSBT എന്ന് പറഞ്ഞിട്ട് PSBT സബ്മിറ്റ് ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്ത് അങ്ങനെ ഇത് മിനിസ്ട്രി ഓഫ് INB എന്ന അവരുടെ കീഴേ ഇത് വരുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു. ചെയ്തിട്ട് ശങ്കർ മഹാദേവനെ പോയി കാണുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പ്രഗ്നന്റ് ആണ്, എന്റെ തേർഡ് കുട്ടിയായിട്ട്. അവൻ പ്രഗ്നന്റ് ആവുമ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാ ഞാനൊരു പടം ചെയ്യാന്, ഹി സെഡ് ലെറ്റ് മി തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞു നോ തിങ്കിങ് ഐ എം ഡൂയിങ് ദിസ് ഡോക്യുമെന്ററി വിത്ത് യു ആൻഡ് ഐ എം കം നൗ ഐ മൈ ഗോയിങ് ടു ഡെലിവറി സോ ഐ ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഹി സെയ് ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് പറയാ നോ തിങ്കിങ് ഐ എം ഡൂയിങ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അടിച്ച് ഏൽപ്പിച്ച് ചെയ്ത. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ശരി വെൻ ഡു യു വോണ്ട് ടു ഷൂട്ട് എന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. പിന്നെ അതില്ല തിങ്കിങ് ഒന്നും ഇല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായി. പിന്നെ ഞാൻ ഡെലിവറിന്റെ മുമ്പ് കുറെ പോർഷൻ ഷൂട്ട് ചെയ്ത് ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട, അപ്പൊ അമ്മ പറഞ്ഞു 3 മാസമല്ല ആവാണ്ട് കുഞ്ഞിനെ വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റൂല, നമ്മ വാശി പിടിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടീനെ എടുത്തുകൊണ്ട് ഞാൻ പോയി. അപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ട് സഞ്ജീവേട്ടൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സഞ്ജീവേട്ടൻ പറഞ്ഞു, സിൻസ് യു ആർ ഡൂയിങ് എ ഡോക്യുമെന്ററി നോ ബഡി ഫ്രം ദ ശിവൻസ് വിൽ ബി ദയർ വിത്ത് യു, അല്ലെങ്കിൽ നാളെ എല്ലാരും പറയാ അത് ഇവര് ഹെൽപ്പ് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്. നിന്റെ തന്നെ ബ്രെയിൻ വേവ് ആണ്, നിന്റെ തന്നെ ഒരു ഐഡിയ ആണ്, നിന്റെ തന്നെ ഹാർഡ് വർക്ക് ആണ്, നിന്റെ വിഷൻ ആണ് നീ ആ പടത്തിൽ ഇടാൻ പോണെ. അപ്പൊ എത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ട് ചുമ്മാ നമ്മളവിടെ വന്നിട്ട് ലൊക്കേഷനിൽ ഇരുന്നതിന്റെ പേരിൽ നിനക്ക് കിട്ടേണ്ട അർഹിക്കുന്ന നിനക്ക് അത് ആൾക്കാർ വെറുതെ ചുമ്മാ നമ്മളെ അവിടെ വന്നു എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് നിനക്ക് കിട്ടാണ്ട് പോകും, അതുകൊണ്ട് നമ്മൾ ആരും ശിവൻസ് ഉണ്ടാവൂല ഹെൽപ്പ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഇനീഷ്യൽ ഷൂട്ടിങ്ങിനൊന്നും സഞ്ജീവട്ടൻ ഉണ്ടായിരുന്നില്ല. പ്രസവിച്ച് കഴിഞ്ഞപ്പോ കുഞ്ഞിന് എന്തെങ്കിലും വരണ്ട പുള്ളിക്കാരൻ അപ്പൊ ലൊക്കേഷനിൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടായിട്ട് വന്നു. എന്നിട്ട് ശങ്കർ മാധവൻ, ഹൗ ആർ യു ഷൂട്ടിംഗ് വിത്ത് ദ ബേബി, ബേബിനെ കയ്യിലൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്റെ ഇടയ്ക്ക് കുഞ്ഞ് കറിയുമ്പോഴൊക്കെ ഞാൻ പറയാം, ചേട്ടാ 1 മിനിറ്റ് മിൽക്ക് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു. അതേക്ക് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് ആ ഹാർഡ് വർക്കിന്റെ കാണാനുണ്ട്. ആ പടം വെന്റ് ഓൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ്. എന്നിട്ട് എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തു. ശങ്കർ മാധവൻ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെതായ ഒരു ഹാർഡ് വർക്ക് അത് കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഓൾസോ മേഡ് മീ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ് ഫോർ എ ഫിലിം ആൻഡ് ഓൾ. ഐ എം ഓൺലി പ്രൗഡ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ് ദാറ്റ് വേ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 14,610 രൂപ നിരക്കിലും പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില.
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റി ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻഡ് കട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
5: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
6: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
5: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-page നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-page നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
6: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
7: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
12: ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ പങ്കെടുക്കുന്ന ഞാനെന്റെ പ്രിയഗാനങ്ങൾ പരിപാടി തുടരുന്നു.
13: ഒരു സംഗീതജ്ഞന്റെ ജീവിതമാണ് നമ്മൾ ദൃശ്യവൽക്കരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കുമല്ലോ. ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്ന കോൺഫിഡൻസ്.

0: അല്ലെങ്കിൽ അത് കൈവന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ പറഞ്ഞു ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ഇപ്പൊ കുഞ്ഞിനെ വെച്ചിട്ടും ഒക്കെയാണ് നമ്മളത് ചെയ്തത്. 25 ഇന്റർനാഷണൽ അവാർഡോളം നേടിയ ആദ്യത്തെ വനിതാ സംവിധായകയാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ ആ ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രൊജക്ട് തന്ന കോൺഫിഡൻസ് എത്രത്തോളം?
1: കോൺഫിഡൻസ് വന്നത് തന്നെ ബിക്കോസ് സഞ്ജീവ് ഏട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ ആരും ഉണ്ടാവില്ല ലൊക്കേഷനിൽ. യു വിൽ ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ ഈ വണ്ടി ഓട്ടിക്കാൻ വേണ്ടിയിട്ടായിട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ ഇൻസ്ട്രക്ടർ കയ്യിലുണ്ടാവും. ലാസ്റ്റ്ലി ഇൻസ്ട്രക്ടർ എല്ലാം പഠിച്ചു, എല്ലാം ഒക്കെ എടുത്തു മാറ്റി, ഇനി തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി ഇതിന്റെ മുമ്പേ ഡയറക്ഷൻ ചെയ്തില്ല. യെസ്, സഞ്ജീവ് ഏട്ടൻ്റെ അടുത്തും സംഗീത ചേട്ടൻ്റെ ഒക്കെ കൂടെ ഞാൻ പ്രൊഡക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടെ നിന്നിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ നേരത്തും കൂടെ നിന്നിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നു, ഫ്രം ദ ടൈം ദാറ്റ് ഐ മാരിഡ്. പക്ഷെ ആ പഠിച്ചതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു തിരിച്ചറിവ് ഒള്ളി സഞ്ജീവ് ഏട്ടനെ. ഞാൻ സഞ്ജീവ് ഏട്ടനെ ഗുരുവായിട്ടാണ് കാണുന്നത്. എന്റെ മോർ ദാൻ മൈ ഹസ്ബൻഡ് ഐ ലുക്ക് അറ്റ് ഹിം ആസ് ഗുരു. ആ അദ്ദേഹത്തിനായിരുന്നു ആ എന്റെ അടുത്തുള്ള കോൺഫിഡൻസ്. ഹി സെഡ് യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് അതിന് ചെയ്യാൻ പറ്റുമോ? എന്താ, ദിസ് ഈസ് 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഫിലിം മേക്കിംഗ് ഡസന്റ് ഹാവ് എനി ലാംഗ്വേജ്. ഇറ്റ് ഈസ് യുവർ വിഷൻ ആസ് എ ഡയറക്ടർ. ഇഫ് പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ് ദെൻ യു ആർ സക്സസ്ഫുൾ ഡയറക്ടർ എന്ന് പറഞ്ഞു. അത് ഇതേമാതിരി ഫീച്ചർ ഫിലിമിലും അതേമാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹം വന്ന് തന്ന. ആ ഒരു കോൺഫിഡൻസ് തന്നിട്ട് ഞാൻ പിന്നെ ആ ബാഷ് ഓൺ റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹത്തിന്റെ ആ ദാറ്റ് ഫേത്ത് ദാറ്റ് ഹീ ഹാഡ്, എനിക്ക് അതിൽ ലിവ് അപ് ടു ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് ആ പടങ്ങൾ ചെയ്തു, ആ ഡോക്യുമെന്ററി ഉണ്ടാക്കി. ഡോക്യുമെന്ററി ഉണ്ടാക്കിയതിന് ശേഷം എന്റെ ഏറ്റവും വലിയ രണ്ടേ രണ്ട് ആൾക്കാരുടെ റിയാക്ഷൻ ആയിരുന്നു എനിക്ക് ഇമ്പോർട്ടൻറ്റ്. വൺ വാസ് സഞ്ജീവ് ഏട്ടൻ്റെ റിയാക്ഷൻ ആസ് എ ഗുരു. ഹേവ് ഫസ്റ്റ് കട്ട് ഞാൻ അദ്ദേഹത്തിനെയാണ് കാണിച്ചത്. സെക്കൻഡ് ബിക്കോസ് ഇറ്റ് വാസ് ശങ്കർ മഹാദേവന്റെ പുറത്തുള്ള സ്റ്റോറി. 99% ഓഫ് ദ ടൈം നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എന്താ അറിയാമോ, ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരാളെ പറ്റി ബയോഗ്രഫി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല. അവർ പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് മൈ ലൈഫ് സ്റ്റോറി, ദിസ് ഇസ് നോട്ട് ദ വേ ഐ തോട്ട് ഇറ്റ് വിൽ ടേൺ, ദിസ് ഐ എം നോട്ട് എഗ്രീങ് ടു ഇറ്റ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ട്. പക്ഷെ എ ആർ റഹ്മാന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, അതിനും ഹി വാസ് ഡിസാറ്റിസ്ഫൈഡ്. നമ്മൾ പണ്ഡിത് രവിശങ്കറിനും കുറെ പേരുടെ നമ്മൾ ഡോക്യുമെന്ററീസ് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ശങ്കർ മഹാദേവന്റെ റിയാക്ഷൻ എന്തായിരിക്കും. ആ ഡോക്യുമെന്ററി ചെയ്തിട്ട് ശങ്കർ മഹാദേവനും വൈഫും പിള്ളേരും ഒക്കെ റിയാക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എന്നെ വന്നിട്ട് ഒരു ഹഗ്ഗും തന്ന്, വൈഫും വന്നിട്ട് ഒരു ഹഗ്ഗും, ഒരു ഗ്രൂപ്പ് ഹഗ്ഗും. ആൻഡ് പുള്ളിക്കാരൻ ഒരു കരച്ചിലൊക്കെ കരഞ്ഞു ആൻഡ് പറഞ്ഞു, യു ഹാവ് നോ ഐഡിയ വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊരു അവരുടെ വൈഫിന്റെ വക ഒരുപാട് ഉമ്മയൊക്കെ കിട്ടി. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഇസ് ലൈക്ക് മോർ ഓഫ് ഐ എം മോർ ലൈക്ക് എ സിസ്റ്റർ ടു ഹിം. അപ്പൊ എന്ത് നല്ല കാര്യം നടന്നാലും ഫസ്റ്റ് കോൾ സംഗീത ചേച്ചിക്ക് പോവും, സെക്കൻഡ് കോൾ ഹിൽ ടെൽ മീ. ഈ പടം ചെയ്തതിന് ശേഷം പത്മശ്രീ കിട്ടിയ. അപ്പം ഒരു കോൾ വന്ന്, ദീപ്സ് യു നോ വാട്ട്, ദിസ് ഇസ് ഫസ്റ്റ് കോൾ ഐ മെയ്ഡ് ടു സംഗീത, ദിസ് ഇസ് മൈ സെക്കൻഡ് കോൾ ടു യു, ഐ ജസ്റ്റ് വൺ പത്മശ്രീ. എനിക്ക് ഇതുപോലെ സന്തോഷം പിന്നെ വേറെ എന്ത് വേണം ജീവിതത്തിൽ. ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് ബോണ്ട്. ഇതേമാതിരി ചേട്ടന് പി എച്ച് ഡി കിട്ടി ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ. പി എച്ച് ഡി കിട്ടിയപ്പോഴത്തേക്ക് ഉടനെ ദീപ്സ് യു നോ വാട്ട്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഐ ഹാവ് ഏൺഡ് എ ബ്രദർ ഇൻ ലൈഫ്. ഞാനിപ്പം സിനിമ എടുത്താലും പുള്ളിക്കാരനായിരുന്നു ട്വീറ്റ് ചെയ്തത്, ഐ എം സോ പ്രൗഡ് ടു സീ മൈ ദിസ് തിങ് എന്നൊക്കെ. എന്നെ ഒരു ജീവന്റെ ജീവനാ. എനിക്ക് ഇതുപോലത്തെ ഒരു വെരി, ഐ കാണ്ട് ഇവൺ ഡ്രീം ഓഫ് ഹാവിംഗ് എ ഗുഡ് ബ്രദർ ലൈക്ക് ദിസ്. യു നോ, എന്ത് സക്സസ്ഫുൾ കിട്ടിയാലും ഗ്രാമി കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹം വിളിക്കും. ആ ഒരു ജോയസ് മൂമെന്റിൽ എന്നെ ഒന്ന് ഓർക്ക, ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും ആൾക്കാർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന, പക്ഷെ എന്നെ ഓർക്കുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഐ ഹാവ് ക്രിയേറ്റഡ്. അത് തന്നെയാണ് ഏറ്റവും വലിയ എന്റെ ഒരു ഏർണിംഗ് മോർ ദാൻ ദി അവാർഡ് ഇഫ് ഐ മസ്റ്റ് സേ.
0: അപ്പോ അച്ചപ്പാസ് ആൽബം ചെയ്യുന്നത് ആദ്യത്തെ ഫീച്ചർ ഫിലിം ആയിട്ടാണ്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമേയം, ടൈം ട്രാവൽ പോലുള്ള ഒരു പ്രമേയം എടുത്തിട്ട് സിനിമ ചെയ്യാനുള്ള കാരണം?
1: എന്റെ വീട്ടില് മൂന്നാം പിള്ളേരാ. എല്ലാരും പറയുന്ന ഈ സംഗീത് സന്തോഷ് സഞ്ജീവ് എന്ന് പറയുന്ന മാതിരി എന്റെ വീട്ടിലും ശ്രേയസ്, സിദാംശു, ശ്രുതിക്, ഈ മൂന്ന് ആമ്പിള്ളേർ. ആക്ച്വലി മൈ ഇൻ മൈ ഐസ് മൈ ഹസ്ബൻഡ് ഇസ് ദ പെർഫെക്റ്റ് മാൻ. അല്ലെ, ഒരു ഭാര്യക്ക് അറിയാവുന്ന പോലെ ഭർത്താവിന് വേറെ അറിയാൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന ഈ മനുഷ്യൻ, ഹി ഈസ് റിയലി പെർഫെക്റ്റ് ഹസ്ബൻഡ്, പെർഫെക്റ്റ് അച്ഛൻ, പെർഫെക്റ്റ് സൺ ഇൻ ലോ, പെർഫെക്റ്റ് സൺ, പെർഫെക്റ്റ് ബ്രദർ, എല്ലാ വിധത്തിലും. ഒരു റിലേഷൻഷിപ്പിലും അദ്ദേഹത്തിന് ഒരു കുറ്റം പറയാനില്ല. പിന്നെയും കുറ്റം എനിക്ക് എന്നെ തന്നെ പറയാനുണ്ട്. ഞാൻ പറയാ, എന്റെ പോലത്തെ ഒരാളിനൊക്കെ ഉണ്ടായിരിക്കുക. അതേയുള്ളൂ. അപ്പൊ ഈ പിള്ളേരെന്തെങ്കിലും കുനിഷ്ട് കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഒരു 10% നിങ്ങൾക്ക് അച്ഛന്റെ ഗുണങ്ങൾ ഉണ്ടായി, നീ എവിടെ എത്തിയെന്നെ, നീ എന്ത്

0: ആവുന്നറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇപ്പൊ പറയും. എന്റെ ഞാൻ എപ്പോഴും ഹാവ് യു സീൻ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്ന, ഹാവ് യു സീൻ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ തർക്കുത്രം പറയുന്നത്. അങ്ങനെ ഇപ്പത്തെ ജനറേഷൻ പിള്ളേരൊക്കെ തിരിച്ച് തർക്കുത്രം പറയാ ചോദിക്കുക അല്ലെ. നമ്മളൊക്കെ അച്ഛനമ്മേന്റെ അടുത്തൊക്കെ തിരിച്ച് പറയുന്ന ആലോചിക്കാൻ പോലും പറ്റൂല. പിന്നെ ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ആയിരുന്നു നമ്മൾ പഠിച്ച. അച്ഛൻ ആദ്യം ചാടുന്നു പറഞ്ഞാൽ ചാടി കഴിഞ്ഞിട്ട് എന്തിനാ അച്ഛൻ ചാടാന്ന് പറഞ്ഞു എന്നേ നമ്മൾ ചോദിക്കുള്ളൂ. ഇപ്പൊ ചാടുന്ന മുമ്പ് എന്തിനാ ചാടണ്ടേ, അല്ല പറഞ്ഞാലേ ചാടുള്ളൂ എന്ന് പറയാം. അപ്പൊ നമ്മളൊക്കെ അത് കേട്ട് ശീലിച്ചില്ലല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പറയായിരുന്നു പിള്ളേരുടെ അടുത്തൊക്കെ അച്ഛന്റെ മാതിരി ആവണോ അച്ഛന്റെ മാതിരി. അങ്ങനെ ഒരു അവസരം വന്നപ്പോ അച്ഛൻ അച്ഛൻ എന്താ ഞാൻ പറഞ്ഞു, നീ തന്നെ ആലോചിച്ച് നോക്കുന്ന എന്റെ അച്ഛൻ എന്ന് ഇതാന്ന്, ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ ഫാദേഴ്സ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയാം. ഇതൊക്കെ തമാശക്ക് പറഞ്ഞെങ്കിലും ഒരു റൈറ്റർ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ വന്ന് താമസിച്ച. ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ ഒരു അടി നടക്കാൻ ഞാൻ പറഞ്ഞു, എ ബി യു ഷുഡ് റൈറ്റ് എ സ്റ്റോറി അബൌട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എ ബി ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോറി എഴുതിക്കൊണ്ട് വന്ന് അത് വെച്ചിട്ട് നോക്കിയപ്പോ ഇത് കംപ്ലീറ്റ്ലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എ ബി പക്ഷെ ആ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ സഞ്ജീവേട്ടൻ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു റിയൽ ഒരു ഫീച്ചർ ഫിലിം പോലെ അതൊക്കെ എഴുതി. അതിൽ എഴുതിയപ്പോ ഞാൻ ബാക്കി എന്റെ വീട്ടിലത്തെ മസാലയും കൂടെ ആഡ് ചെയ്തു
1: സിനിമയായി. നമുക്ക് അടുത്ത ഒരു പാട്ടും കൂടെ കേട്ടാലോ.
0: അത് സഞ്ജീവേട്ടൻ എന്നെ ലൈൻ അടിച്ചോണ്ടിരുന്ന സമയത്ത് സഞ്ജീവേട്ടൻ യു എസിലായിരുന്നു. അപ്പൊ സഞ്ജീവേട്ടൻ എന്നെ ഓർക്കുമ്പോഴത്തേക്ക് ലൂപ്പിട്ട് ലൂപ്പിട്ട് ലൂപ്പിട്ട് കേട്ട പാട്ടാണ് അഞ്ജലി അഞ്ജലി അഞ്ജലി. ഇപ്പൊ സഞ്ജീവേട്ടൻ ലൂപ്പിടാൻ പറഞ്ഞാൽ ചിലപ്പോ മരിച്ചോണ്ടിരിക്കും. പക്ഷെ ആ പാട്ട് ഈസ് ഓൾവേസ് ബീൻ മൈ ഫേവറേറ്റ് സോങ്. അങ്ങനെയാണ് അഞ്ജലി സിനിമയിലെ അഞ്ജലി.
1: വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകിയത്, എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത് കേൾക്കാം.

ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റി ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
5: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
4: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
4: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
6: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
7: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
6: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
8: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ എം ആർ ടി വാങ്ങാം.
9: എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
10: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
9: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
11: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
12: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഞ്ചരി പാടിയ ഗാനം ഉറുമി എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ദീപക് ദേവ്.

0: രാവിലെ 10 മുതൽ രാത്രി 10 വരെ
1: പഠന ഉപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
0: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമോട്.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ.
4: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
7: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
10: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
9: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
11: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
12: വേണം വേണം, ചെല്ലം പോവാം.
13: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
14: ബിജു ബാലന്റെ സംഗീതത്തിൽ പുഷ്പവതി പാടിയ ഗാനം, ചിത്രം സോൾട്ട് ആൻഡ് പേപ്പർ, ഗാനരചന റഫീഖ് അഹമ്മദ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ, തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ?

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcin.co.in and take the first step toward the blue.
0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം നാളെ ആരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം നാളെ മുതൽ ഈ മാസം 28 വരെ സോങ്കോ തടാകത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ടൂറിസ്റ്റ് പാസുകൾ നൽകില്ലെന്ന് ടൂറിസം ആൻഡ് സിവിൽ ഏവിയേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ 55th വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകർ സെ സമൃദ്ധി സംരംഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 1500 സഹകരണ നേതാക്കളും പ്രതിനിധികളും പങ്കെടുക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ അടുത്ത മാസം 19 അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം തിരുവനന്തപുരം ഉള്ളൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്ന പേരിലെ സ്ഥാപനം ഉച്ചയ്ക്ക് വി മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. ജമ്മുകാശ്മീരിലെ ശ്രീനഗർ, ഷോപ്പിയാൻ ജില്ലകളിലെ നിരവധി പ്രദേശങ്ങളിൽ NIA റെയ്ഡ് തുടരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ ശൃംഖലകളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ്. കോങ്കോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. സ്വർണവില പവന് 240 രൂപ വർദ്ധിച്ച് 116,880 14,610 രൂപയാണ് ഗ്രാമിന്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി ഉച്ചയ്ക്ക് 12 കേൾക്കാം.
4: ആകാശവാണി, സമയം 11 കഴിഞ്ഞ് 2 മിനിറ്റ്. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ശ്രീ ചന്തു മാധവൻ. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655631. ഒരു നമ്പർ കൂടി 9495956321. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് മൃദുൽ ജേക്കബ്.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ വിഷയം മോട്ടോർ വാഹന ഇൻഷുറൻസ് ആണ്. നമുക്ക് റോട്ടിൽ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിനും നിർബന്ധമായും ഇൻഷുറൻസ് വേണമെന്നറിയാം. ഈ വിഷയത്തിൽ സാധാരണ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പലതരം മോട്ടോർ വാഹന ഇൻഷുറൻസിൽ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായി നമ്മുടെ കൂടെ ശ്രീ ചന്തു മാധവനുണ്ട്. അദ്ദേഹം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജറാണ്. സ്വാഗതം.
6: നമസ്കാരം.
5: നമസ്കാരം. അപ്പോൾ നമുക്ക് എന്താണ് മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോഴത്തേക്ക് ശ്രോതാക്കളുടെ കോളൊക്കെ ഉണ്ടാവും, പിന്നെ നമുക്ക് അതിലേക്ക് കടക്കാം.
6: തീർച്ചയായും. മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ വാഹനത്തിനൊരു പോളിസി എടുക്കുന്നു. ആ പോളിസി എടുക്കുമ്പോൾ എത്രയെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ കവറേജ് കിട്ടുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്ത് കിട്ടില്ല എന്ന് പറയുന്നു. ഇത് ബേസിക്കായിട്ടൊരു മോട്ടോർ ഇൻഷുറൻസ് പോളിസി. ഇനി നമ്മൾ മോട്ടോർ ഇൻഷുറൻസ് പോളിസിയിൽ 3 ഘടകങ്ങളാണുള്ളത്. അതിലേറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ കൈവശം വെക്കേണ്ടത്, നമ്മളുടെ വാഹനം പൊതുനിരത്തിൽ പോവുകയാണെങ്കിൽ നിർബന്ധമായും വെക്കേണ്ടത് മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി. ഇതാണ് ഞാൻ

0: പറയാൻ ആഗ്രഹിക്കുന്നത്. മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പറയുന്നത് പോലെ തന്നെ, ഇപ്പം ഫസ്റ്റ് പാർട്ടി, ഒരു ഇൻഷുറൻസ് പോളിസിയിലെ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തിയും സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ രണ്ട് പാർട്ടീസ് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളോ ജീവന് സംഭവിക്കുന്ന ആപത്തുകളോ, അതാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ആൾക്കാരുടെ വസ്തുക്കൾക്ക് കവറേജ് കിട്ടും. നമ്മളുടെ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് കാരണമുണ്ടാവുന്ന ആപത്തുകൾ കവറേജ് കിട്ടുമെന്ന് പറഞ്ഞു. അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വാഹനം ഒരു ടു വീലർ ആണെങ്കിൽ അതിന് 100,000 രൂപ വരെയുള്ള കവറേജസ് ആണ് പോളിസി ജനറലായിട്ട് കൊടുക്കുന്നത്. അതേസമയം അതൊരു പ്രൈവറ്റ് കാറോ കൊമേർഷ്യൽ വെഹിക്കിളോ ആണെങ്കിൽ 7,50,000 രൂപ വരെയുള്ള നാശനഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനി നികത്തും. ഇത് ഒരാളുടെ വസ്തുവിന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിലാണ്. ഒരാളുടെ എന്ന് മാത്രമല്ല, നമ്മളുടെ ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുടെ വസ്തുക്കൾ, പൊതു സ്വത്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ KSEB ഇലക്ട്രിക് പോസ്റ്റ് നമ്മളുടെ വാഹനം പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്ന നാശനഷ്ടം ഇൻഷുറൻസ് കമ്പനി ഈ തേർഡ് പാർട്ടി പോളിസി ഉണ്ടെങ്കിൽ നികത്തുന്നതാണ്. അതിന് വേണ്ടുന്നുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ KSEB നൽകുന്ന ഒരു ഡിമാൻഡ് നോട്ടീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ അത്രയും പൈസ അടയ്ക്കുന്ന ആ റെസീപ്റ്റ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സാണ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടത്. അതേസമയം ഇപ്പോൾ ഒരു വ്യക്തിക്കാണ് അപകടം സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവനാണ് ആപത്ത് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു FIR നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനെതിരെ ലോഡ് ചെയ്യുന്നു. അപ്പം അതിനുണ്ടാവുന്ന ഈ ലൈബിലിറ്റീസ് ഇൻഷുറൻസ് കമ്പനി തേർഡ് പാർട്ടി പോളിസി വഴിയാണ് നികത്തുന്നത്. ഇത് മോട്ടോർ വാഹന നിയമപ്രകാരം കർശനമായും പൊതുനിരത്തിൽ നമ്മളൊരു വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ എടുക്കേണ്ട ഒരു പോളിസിയാണ്. രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ, അതായത് CPA പോളിസി. ഞാൻ പറഞ്ഞു, നമ്മൾക്കും നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി അല്ലാതെ മറ്റ് ആർക്കെങ്കിലും ഉണ്ടാവുന്ന ഡാമേജസാണ് തേർഡ് പാർട്ടി പോളിസി കവർ ചെയ്യുന്നത്. എന്നാൽ CPA കവർ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഓണർ ഡ്രൈവറായ വ്യക്തിക്ക് കൊടുക്കുന്ന കവറേജ്, അതായത് അദ്ദേഹത്തിൻ്റെ ജീവനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ കിട്ടുന്ന കവറേജാണ് CPA കവറേജ് എന്ന് പറയുന്നത്. 15,00,000 രൂപയാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ്. അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നതും ഫിക്സ്ഡ് ആണ്, 275 രൂപയും GST. ഇതും കമ്പൾസറി ആയിട്ട് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് എടുക്കുന്ന ആൾ വേണം എടുക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പോളിസി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരാൾക്ക് ആ ഒരു പോളിസി എടുക്കാൻ പറ്റില്ല. ഇനി ഈ CPA പോളിസി എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇൻഷുർ ചെയ്തിരിക്കുന്ന വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ഓടിക്കുമ്പോഴോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ നമുക്കൊരാപത്ത് സംഭവിക്കുകയാണെങ്കിൽ, പോളിസിയിൽ കവർ ചെയ്തിരിക്കുന്ന നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെറിൽസ് കാരണം ഉണ്ടാകുന്ന ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 15,00,000 രൂപ, അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിന് 15,00,000 രൂപയും, അല്ലെങ്കിൽ ഡിസേബിൾമെൻറ്റ് വൈകല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻഡെംനിഫിക്കേഷൻ കൊടുക്കും. ഇതിനോടൊപ്പം തന്നെയാണ് വണ്ടിയുടെ ഓൺ ഡാമേജ് പോളിസി. ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു പോളിസിനെയാണ് നമ്മൾ കോംപ്രിഹെൻസീവ് ഫുൾ കവർ അല്ലെങ്കിൽ പാക്കേജ് പോളിസി എന്നൊക്കെ പറയുന്നത്. ഇനി ഓൺ ഡാമേജ് എന്ന് പറയുമ്പോൾ ആ വാക്കുപോലെ തന്നെ നമ്മുടെ വാഹനത്തിനുണ്ടാവുന്ന ഡാമേജസിന് കിട്ടുന്ന കവറേജ് കൊടുക്കുന്ന കമ്പോണൻ്റാണ് ഓൺ ഡാമേജ് പോളിസി.
1: അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, നേരത്തെ ഇപ്പോൾ ഈ CPA എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിർബന്ധമായി എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു, നിയമപരമായി തന്നെ അത്
0: അതെ
1: അങ്ങനെയാണ് നിർബന്ധമായി എടുക്കണം. അപ്പോൾ ഒരു വാഹനം, ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിലല്ല മറ്റൊരു വാഹനത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്, എനിക്ക് സ്വന്തമായി വാഹനമുണ്ട് പക്ഷെ സ്വന്തം വാഹനമല്ല, പക്ഷെ CPA അതിൽ കവേർഡാണോ?
0: അല്ല, കവേർഡല്ല. നമ്മളുടെ രജിസ്റ്റേർഡ് ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ സംഭവിക്കുന്ന അപകടത്തിന് മാത്രമാണ് കവറേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ കവറേജ് കിട്ടുന്നത്.
1: ശരി, അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് വാഹനമായ മതി. അതിപ്പോൾ എൻ്റെ ബൈക്കിലെ CPA വെച്ചിട്ട് എനിക്ക് കാറിൽ ട്രാവൽ.
0: അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമുക്ക് രണ്ടോ മൂന്നോ വാഹനങ്ങളുള്ള ഒരാൾക്ക് ഒരു CPA പോളിസി എടുത്താൽ മതി. ആ CPA പോളിസി കൈവശമുണ്ടെങ്കിൽ നമ്മളുടെ പേരിലുള്ള ഏത് വാഹനം ഓടിക്കുകയാണെങ്കിൽ, വാഹനം ഉപയോഗിക്കുമ്പം നമുക്ക് ഒരു അപകടം സംഭവിച്ചാൽ നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്.
1: അതെ, ശരി. അപ്പോൾ പിന്നെ ചന്തു പറഞ്ഞിരുന്നു നമുക്ക് ഓൺ ഡാമേജ് എന്ന് പറഞ്ഞ്, അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് പൊതുവെ ഈ വാഹനത്തിന് ഇപ്പോൾ ഒരു അപകടം സംഭവിച്ച് ക്ലെയിമിന് പോകാൻ നേരത്ത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളോട് പറയും ഇതിനകത്ത് ഓൺ ഡാമേജ് കവറില്ല, നിങ്ങൾ തേർഡ് പാർട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ പുതുക്കാൻ നേരത്ത് പ്രീമിയം കുറയ്ക്കാനായിട്ടൊക്കെ ആൾക്കാർ സ്ഥിരമായി ചെയ്യുന്നതാണ് ഈ ഒരു കവറേജ് അങ്ങ് മാറ്റിയിട്ട് പുതുക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടെ എന്താണ് ആ പോളിസി അത് എന്തുകൊണ്ട് ഒരുപക്ഷെ നമ്മളതിനെപ്പറ്റി അവെയറായിരിക്കണം, എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളത്.
0: നമ്മളുടെ ഒരു വാഹനം പൊതുനിരത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സൂക്ഷിച്ചോടിച്ചാൽ കൂടിയും നമ്മളുടെ പിറകിൽ വരുന്ന ആളോ മുന്നിൽ വരുന്ന ആളോ അല്ലെങ്കിൽ ഈവൻ ഒരു മൃഗം എടുത്ത് ചാടി വരെ വേണമെങ്കിൽ നമുക്കൊരു അപകടം സംഭവിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ വാഹന സ്പെയർ പാർട്സിൻ്റെ വില, ലേബർ ചാർജസ് ഇതൊക്കെ നോക്കുമ്പോൾ അത് സാധാരണഗതിയിൽ ഒരാൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ അതൊരു കടുത്ത ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രസക്തിയും. അതായത് നമ്മളൊരു ഓൺ ഡാമേജ് പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സമിൻഷ്യൂർഡ് ഉണ്ട്. ആ സമിൻഷ്യൂർഡ് വരെയുള്ള ഡാമേജസ് നമ്മളെ വാഹനത്തിന് സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ക്ലെയിം കിട്ടുന്നതാണ്.
1: ശരി, നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ആകാശവാണിയിൽ സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ചങ്ങനാശ്ശേരിയാണേ.
1: ആ പറയൂ, പേര് പറയൂ.
2: എന്റെ പേര് അനിൽ.
1: അനിൽ, അനിൽ ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്?
2: മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാല് ഈ ആൾക്കാർക്ക് പരിക്കുപറ്റ ക്ലെയിം കമ്പനി കൊടുക്കുമോ വ്യക്തിയുടെ ഈടാക്കുമോ? ഒന്ന്
1: കുറച്ചുകൂടി അത് ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന ക്ലെയിം ആണോ അതോ തേർഡ് പാർട്ടി?
2: അല്ല, തേർഡ് പാർട്ടി ആൾക്കാർക്ക് കിട്ടുമ്പം ഒരു വ്യക്തി, ഇപ്പം ഞാൻ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചു, വാഹനം ഓടിച്ചിട്ട് ആക്സിഡന്റ് സംഭവിച്ചു, സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ സംഭവിച്ചാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിരുന്ന ആളാണെങ്കിൽ ആ ആളിന് അവർക്ക് ക്ലെയിം ചെയ്തായി തേർഡ് പാർട്ടി ഇൻഷുറൻസിന് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇനി ആൾ മദ്യപിച്ച ആളിന്റെ ഇൻഷുറൻസിനെ വല്ലതും ബാധിച്ചോ? ഈ മദ്യപിച്ച ആൾ തന്നെ ഈ പൈസ അവർക്ക് കൊടുക്കണോ കമ്പനിക്ക്?
0: അതായത് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഒരു യൂസ്, പൊതുനിരത്തിൽ മോട്ടോർ വാഹന നിയമം പറയുന്ന രീതിയിലുള്ള ഒരു ഉപയോഗത്തിന് മാത്രമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം ടു വീലറിൻ്റെ ലൈസൻസ് ഉണ്ട്, അദ്ദേഹം ഓടിച്ചിരുന്നത് ഒരു ഫോർ വീലറാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു ഫോർ വീലർ ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടം, ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് തന്നെ, ഇപ്പോൾ അത് നമുക്കറിയാമല്ലോ മോട്ടോർ വാഹന നിയമപ്രകാരം അത് നമുക്ക് ചെയ്തുകൂടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോളിസിയിൽ അതിന് കവറേജും ഉണ്ടാവത്തില്ല. ഈ മൂന്ന് സെക്ഷൻ, ഒരു തേർഡ് പാർട്ടി കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, സി പി എ കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, വണ്ടിയുടെ തന്നെ കവറേജ് ഓൺ ഡാമേജ് കവറേജ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ, ഈ മൂന്ന് കമ്പോണൻസിനും എന്തെങ്കിലും ഒരു മോട്ടോർ വാഹന നിയമത്തിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ ക്ലെയിം കിട്ടുന്നതല്ല. അതെ,
1: വളരെ നന്ദി, വളരെ നന്ദി, താങ്ക് യു. നമ്മൾ ഓൺ ഡാമേജിന്, നമ്മളിപ്പോൾ ഓൺ ഡാമേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൺ ഡാമേജ് എന്ന് പറഞ്ഞാൽ പോലും അതൊരു ഒരു പോളിസിയുടെ ആകമാനമായ പേരാണല്ലോ. അതിന് അതിൽ തന്നെ ഇന്ന ഇന്ന കവറേജുകൾ ഉണ്ടാകും, ഇല്ലാതിരിക്കും, ഓക്കെ. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഞാൻ കൊടുക്കേണ്ട പൈസയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഈ കവറുകൾ ആഡ് ചെയ്യപ്പെടുമ്പോഴോ റിമൂവ് ചെയ്യപ്പെടുമ്പോഴോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഒരാൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു പോളിസി എടുക്കാൻ നേരത്ത്?
0: ഇപ്പം നമ്മളിവിടെ ഇപ്പം ഓൺ ഡാമേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസി, അതായത് ഒരു ഫുൾ കവറേജ് എന്ന് ഞാൻ പറഞ്ഞു, അതിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസിയിൽ 10 തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറ 10 അതിൽ ഒന്നാമത്തത് ഇപ്പം ഫയർ, വണ്ടിക്ക് എന്തെങ്കിലും രീതിയിൽ തീ പിടിക്കുന്നത് അല്ലെങ്കിൽ മിന്നൽ വന്നിട്ട് വണ്ടിയിൽ തീ പിടിക്കുന്നത്, അങ്ങനെ സെൽഫ് ഇഗ്നിഷൻ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ കാരണം തീ പിടിക്കുന്നത് കവേർഡാണ്. ഇത് ഒന്ന്. രണ്ട്, നമ്മളെ വണ്ടി ആരെങ്കിലും മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ ബലമായി നമ്മളെ തടഞ്ഞു വെച്ച് നമ്മളെ വാഹനം എടുത്തിട്ട് പോകുന്നു, വീട് കുത്തി തുറന്ന താക്കോലെടുത്ത് വാഹനം കൊണ്ടുപോകുന്നു, ഇത് കവേർഡാണ്. മൂന്ന്, ഒരു കലാപമോ സമരത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെ വാഹനം പോകുന്നു, അവർ കാരണം നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നു, അതും കവേർഡാണ്. നാല്, ഭൂമി കുലുക്കം, അതേപോലത്തെ നാച്ചുറൽ കലാമിറ്റീസ് കാരണം നമുക്കൊരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതും കവേർഡാണ്. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, പിന്നെ ഈവൻ ഭീകരാക്രമണം, അത് കാരണം നമ്മുടെ വാഹനത്തിന് ഡാമേജസ് ഉണ്ടാവുകയാണെങ്കിൽ കവേർഡാണ്. പിന്നെ ഉരുൾപൊട്ടൽ, അത് മാത്രമല്ല നമ്മളെ ഈ വാഹനം ഇപ്പോൾ കണ്ടെയ്നറിൽ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം, നമ്മളിപ്പം ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് വേറൊരു സിറ്റിയിൽ ജോലി ചെയ്യാനായിട്ട്, അപ്പം കണ്ടെയ്നറിൽ കൊണ്ടുപോകുമ്പം ഇപ്പം ഓഫ് കോഴ്സ് അതിന് പ്രോപ്പർ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക, അങ്ങനെ കൊണ്ടുപോകുന്ന ആ വേളയിൽ എന്തെങ്കിലും വണ്ടിക്ക് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അത് കവേർഡാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യപ്പെടുന്ന ആക്സിഡൻ്റൽ എക്സ്റ്റേണൽ മീൻസ്, നമ്മൾ വിചാരിക്കാതെ ഈ പ്രതീക്ഷിക്കാത്ത വേറൊരു തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ മീൻസ് കാരണം ഉണ്ടാകുന്ന എന്ത് അപകടവും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ

0: ഒരു എലി നമ്മളുടെ വണ്ടിയുടെ വയറ് കടിച്ചു മുറിക്കുന്നതാവാം, വേറൊരാൾ നമ്മളെ വണ്ടിയിൽ അറിയാതെ വന്ന് മുട്ടുന്നതാവാം, നമ്മളെ വണ്ടി കൺട്രോൾ തെറ്റി വേറൊരു സ്ഥലത്ത് പോയിരിക്കുന്നതാവാം, അങ്ങനത്തെ എന്ത് തരത്തിലുള്ള ഡാമേജും ഓൺ ഡാമേജ് പോളിസിയിൽ കവേർഡാണ്. പക്ഷേ ഇതിന് ടേംസും കണ്ടീഷൻസും ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്.
1: ശരി, നമുക്കൊരു കോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത് കോൾ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹലോ,
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ നെയ്യാറ്റിങ്കര നിന്ന് ശാന്ത ശ്രീമാറാണ്.
1: ശാന്ത, പറയൂ, എന്താണ് അറിയേണ്ടത്?
2: സാർ, എനിക്കൊരു വണ്ടിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2014 ഒരു വണ്ടി എടുത്തതാണ്, കാറ്, ഓൾട്ടോ.
1: ശരി,
2: അപ്പൊ ഞാനത് ടിസിക്കാണ് ഇറക്കിയത്. ഞാൻ 2014 എടുത്തിട്ട് 2016 അത് ക്ലോസ് ചെയ്തു. ഇൻഡസ് മോട്ടോർസിൽ നിന്നാണ് ഞാൻ എടുത്തത് പട്ടം. അപ്പോൾ എനിക്ക് അതിലിപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് NOC തന്നിട്ടില്ല, അവർ NOC അടിച്ചു തന്നിട്ടില്ല.
1: ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലല്ലോ അത്. നമുക്ക് നമ്മളിത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല.
0: നമുക്ക് ഇതിലൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പോളിസിയിലോ RC ബുക്കിലോ, മാഡത്തിന്റെ RC ബുക്കിൽ ഏതാണ് ഫിനാൻസിയർ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ആ ഫിനാൻസിയറിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മാഡം ലോൺ അടച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ മാഡത്തിന് NOC അവർ ഇഷ്യൂ ചെയ്ത് തരുന്നതാണ്. അതിപ്പോൾ ഇൻഡസ് മോട്ടോഴ്സ് എന്നല്ല, ആ ഫിനാൻസിയർ ആരാണോ ആ ഓഫീസ് അവിടെയാണ് ബന്ധപ്പെടേണ്ടത് NOC വേണ്ടി.
2: ഓക്കെ, ഞാൻ അവിടെ പോയിരുന്നു സാർ. ഞാൻ കോട്ടയം മഹേന്ദ്രയിലാണ് ഓഫീസ്. അപ്പൊ ഞാൻ അവിടെ പോയി അപ്പൊ അവര് പറഞ്ഞ് ചെക്ക് ബൗൺസ് ആയി. ഞാൻ പറഞ്ഞു ചെക്ക് എനിക്ക് ഇതുവരേക്കും ബൗൺസ് ആയില്ല, 2 ബൗൺസ് ആയ നേരിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ട് അടച്ചപ്പോ അവര് കമ്പനിയിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ഷൗട്ട് ചെയ്തു. ഷൗട്ട് ചെയ്ത് പിറ്റേ മാസം തന്നെ ഞങ്ങള് 265,35 രൂപ ഞാന് ഉണ്ട് സെറ്റിൽമെന്റ് ചെയ്ത് എടുത്തു. എടുത്തിട്ട് വിനോദ് എന്നാണോ മനോജ് എന്നാണോ എന്തോ ആ മാനേജറുടെ പേര് എനിക്ക് അറിയത്തില്ല. എനിക്ക് റെസീറ്റ് തന്നായിരുന്നു, പക്ഷെ റെസീറ്റ് എനിക്ക് ഇടയ്ക്ക് വെച്ചു. വണ്ടി ആക്സിഡന്റ് ആയപ്പോഴത്തേനെ ഞാൻ എന്റെ ഓഫീസിലുള്ള മോനെയും കൊണ്ട് പോവായിരുന്നു. ഇത് ആക്സിഡന്റ് ആയപ്പോ എനിക്ക് ആ പേപ്പർ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുഞ്ഞിനെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഇവിടെ പോയിട്ട് ഞാൻ ഓഫീസിൽ പോയി പറഞ്ഞു ഞാൻ അടച്ചിട്ടുണ്ട്. അടച്ച ഒരു ഫോട്ടോ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇരിപ്പുണ്ട്, ഞാൻ അത് കൊണ്ട് പോയി. എന്നിട്ട് അവർ പറഞ്ഞു അത് ഇതിൽ എടുക്കാൻ കമ്പ്യൂട്ടറിൽ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞവർക്ക് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോ അവര് എടുത്തു കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് കുറെ കഴിഞ്ഞ എന്നോട് പറയാ. നിലയ്ക്ക് ഞാൻ ഒരു 50,000 രൂപ അടച്ചോളൂ. ഞാൻ പറഞ്ഞു 50,000 രൂപ പോയിട്ട് 50 പൈസ ഞാൻ അടയ്ക്കത്തില്ല. അവരിപ്പോഴും എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വേറെ വണ്ടി എടുക്കണം. ഞാൻ 2014 ഇറക്കിയ വണ്ടിയാണ്.
1: മാഡം, മാഡം ഈ പ്രശ്നം മനസ്സിലാക്കുന്നു. പക്ഷെ മാഡം, നമ്മള് ഈ ഇന്നത്തെ വിഷയം നമുക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി, ഇദ്ദേഹം ഇൻഷുറൻസിലെ വിദഗ്ധനാണ്. അപ്പോൾ ഇതൊരു ഒരു പക്ഷേ ഒരു മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലെ ആളോ ഒരു പക്ഷേ മാഡത്തിന് ഇതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും ഇതിന് കൃത്യമായ ഒരു ഹെൽപ്പ് കിട്ടാൻ സാധ്യത. അപ്പോൾ നമുക്ക് മാഡത്തിന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശരി ശരി,
2: താങ്ക്
1: യു, താങ്ക് യു. നമുക്ക് മറ്റൊരു കോൾ ഉണ്ടോ? ഹലോ, ഹലോ,
3: ഹലോ,
1: നമസ്കാരം സാർ.
3: ഓഡിബിൾ ആണോ?
1: ഓഡിബിൾ ആണ്, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ ഒരു ഇൻഷുറൻസ്, എന്റെ വാഹനത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസിന്റെ ഒരു സംശയം ചേർക്കാനായിരുന്നു. അതായത് ഒരു ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാം.
1: ഉറപ്പായിട്ടും ചോദിച്ചോളൂ. ക്ലെയിം വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തായാലും ചോദിച്ചോളൂ.
3: അപ്പൊ ഞാൻ ഒരു 3 വർഷം മുന്നേ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിയതാണ്. അപ്പോ അതിന് അതിന്റെ ഇൻഷുറൻസ് ഞാൻ പുറത്തുനിന്നായിരുന്നു, ഷോറൂമിൽ നിന്നല്ല, പുറത്തുനിന്നായിരുന്നു എടുത്തത്. അതിനുശേഷം 2ാമത്തെ വർഷവും ഞാനത് പുതുക്കിയായിരുന്നു. പുറത്തുനിന്നാണ് പുതുക്കിയത്. പുറത്തുനിന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഒരു സൈറ്റ് വഴിയാണ് ഞാനത് ചെയ്തത്. അപ്പോ കഴിഞ്ഞ വർഷം എന്റെ വാഹനം ഇവിടെ ഒരു മഴയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. ഒരു പാർക്കിംഗ് ലോട്ടിൽ ഇട്ടേക്കായിരുന്നു. അപ്പൊ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, ആ വണ്ടി ഒന്ന് മുങ്ങിപ്പോയായിരുന്നു. അപ്പോ ഞാനത് ക്ലെയിം ചെയ്യാൻ പിറ്റേ ദിവസം തന്നെ സർവീസ് സെന്ററിലേക്ക് മാറ്റി. സർവീസ് സെന്ററിൽ നിന്ന് അവര് നമുക്കൊരു എസ്റ്റിമേറ്റും തന്നു, ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു എസ്റ്റിമേറ്റും തന്നു. ആ എസ്റ്റിമേറ്റിന്റെ വാല്യൂ വന്നിട്ട് 8,85,000 രൂപയായിരുന്നു, ഇൻക്ലൂഡിങ് അതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജാണ് 5 ലക്ഷം.

0: ദുബായ് 8 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ, ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജ് ആയിരുന്നു. മറ്റു സാധനങ്ങളെല്ലാം കൂടെ 3.5 ലക്ഷം രൂപയും. അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ ആള് വന്നു അത് ചെക്ക് ചെയ്തു, എന്നിട്ട് ബാറ്ററി അവർ പറഞ്ഞു ബാറ്ററി ചേഞ്ച് ചെയ്തതിന് പകരം ഫാക്ടറിയിലേക്ക് അയച്ചിട്ട് അത് ചെക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനുള്ള അപ്രൂവൽ തരാം, അത് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സർവീസ് സെന്ററും അവരെന്നെ അറിയിച്ചു, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ബാറ്ററി അയച്ചു, അവരവിടെ വെച്ച് ബാറ്ററി ശരിയാക്കി. 1.5 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി ശരിയാക്കി തന്നു ഫാക്ടറി, ബാറ്ററിയുടെ തന്നെ ഫാക്ടറി, ടാറ്റയുടെ ഫാക്ടറിയാണ്. അത് കഴിഞ്ഞ് ആ സാധനം തിരികെ വന്നു. തിരികെ വന്നതിന് ശേഷം ഈ ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം അവർ റീ അനാലിസിസ് നടത്തി, അതായത് ഒരു പുതിയൊരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു അങ്ങനെ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സർവീസ് എന്തുകാരൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററി വന്നതിന് ശേഷമേ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഈ ബാറ്ററി ശരിയാക്കിയ 1.5 ലക്ഷം രൂപ അടക്കം 690,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് അവർ രണ്ടാമത്തെ തന്നത്. അപ്പൊ എന്റെ വണ്ടിയുടെ ID വാല്യൂ എന്ന് പറയുന്നത് 720,000 രൂപയാണ്. അപ്പോ പക്ഷെ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്റെ ക്ലെയിം റിജക്ട് ചെയ്തു. അവര് പറയുന്നത് രണ്ടാമത് തന്ന അപ്രൂവൽ ചെയ്യാൻ സാധിക്കില്ല, ആദ്യം തന്ന 8 ലക്ഷത്തില് ബാറ്ററി 5 ലക്ഷമായിരുന്നു, അതൊഴിവായി 1.5 ലക്ഷം രൂപയ്ക്ക് അത് ശരിയായി, ബാക്കി 3.5 ലക്ഷം രൂപ 3.5, 4, 5 ലക്ഷത്തിനകത്തുള്ള അപ്രൂവലേ അവർക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ സർവീസ് സെന്ററുകാർ പറയുന്നത് അവർക്ക് ബാറ്ററി ശരിയാക്കി തിരിച്ചുകൊണ്ട് വെച്ചതിന് ശേഷമേ ബാക്കി അനലൈസ് ചെയ്തിട്ട് എത്ര ആവുമെന്ന് പറയാൻ പറ്റുമായിരുന്നുള്ളൂ, അതുകൊണ്ട് പുതുക്കിയത് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനി പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ്. ഇത്രയും സാധനങ്ങൾ മാറ്റിയാലേ സേഫ് ആയില്ല. അതായത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് സാധാരണ ഒരു പെട്രോൾ ഡീസൽ വണ്ടി പോലല്ല, കുറച്ച് റിസ്ക് ഉണ്ടാവുമല്ലോ ഈ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നാണ് സർവീസ് സെന്ററുകാർ പറയുന്നത്. അപ്പൊ ഇൻഷുറൻസുകാർ എന്റെ ഇത് ക്ലെയിം റിജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഞാന് അറിയാം, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും മറ്റും ചോദിക്കുമ്പോൾ പോലും അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, എനിക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ഞാൻ നിലവിൽ ഓംബുഡ്സ്മാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, പക്ഷെ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഓംബുഡ്സ്മാനിലെ രജിസ്ട്രേഷനും അത് കംപ്ലീറ്റും ആയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. വണ്ടിയും ഇല്ല.
1: സാറ് കറക്റ്റ് ആയിട്ടുള്ള പാതയിലാണ് കാര്യം. ഒരു കംപ്ലയിന്റ് സാറിനുണ്ട്, സാറിന് അതിൽ ഒരു ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഓംബുഡ്സ്മാനിൽ സാറ് കംപ്ലയിന്റ് ഓൺലൈൻ ആയിട്ടാണോ നോക്കുന്നത്?
0: ഓൺലൈൻ ആയിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്.
1: എറണാകുളത്ത് ഓംബുഡ്സ്മാൻ ഓഫീസ് ഉണ്ട്, സാറിന് ഡയറക്റ്റ് അവിടെ ചെല്ലാവുന്നതാണ്. കംപ്ലയിന്റ് അങ്ങനെ ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇനി സാറ് പറഞ്ഞ ഇഷ്യൂ, ഇപ്പം സാറ് പറഞ്ഞ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആദ്യം ഈ ബാറ്ററിയുടെ കാര്യം പറയാം. ഇപ്പം ബാറ്ററി ഒരു ഇലക്ട്രിക് വാഹനത്തിനെ സംബന്ധിച്ച് ഒരു ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊട്ടക്റ്റ് ആഡ് ഓൺ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന് കവറേജ് കിട്ടുക. ഇപ്പം സാറ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് സാറിന് അഡിക്വേറ്റ് കവറേജസ് ഒക്കെ ഉണ്ടായിരുന്നു, ഈവൻ ബാറ്ററി കവേർഡ് ആയിരുന്നു. അവർ റിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ പൂനെയിലോട്ട് ആദ്യം വിടുകയും റിപ്പയർ ചെയ്ത് വന്നു. ഓക്കെ, ഇതെല്ലാം കവേർഡ് ആണ് പൊതുവേ, ഇതിൽ അങ്ങനെ ഒരു തർക്കത്തിൻ്റെ കാര്യമില്ല. പിന്നെ 8 ലക്ഷം സാറിൻ്റെ IDV വാല്യൂ 7 ലക്ഷം ആണെന്നാണോ പറഞ്ഞത്?
0: 720,000 രൂപയാണ്
1: IDV വാല്യൂ. പക്ഷേ ഇപ്പം അവർ പുതുക്കി തന്ന എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് സാറ് ബില്ലാണോ ഉദ്ദേശിച്ചത്? 6 ലക്ഷത്തി ചിലവനത്തിൻ്റെ ഒരു ബില്ല്
0: എസ്റ്റിമേറ്റ്
1: തന്നെയാണ്. എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്ത് ഡാമേജ് ആണ് സാർ അതിൽ പറ്റിയിട്ടുള്ളത്? സെൻസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
0: അതെല്ലാം അതിലെല്ലാം വാട്ടർ ഇതുള്ളത് കൊണ്ട് അതെല്ലാം ചേഞ്ച് ചെയ്യണം എന്നാണ് സർവീസ് സെന്റർ പറയുന്നത്. കാരണം ഇത് ഓൾമോസ്റ്റ് ഒരു 20 hours വെള്ളത്തിൽ
1: മുങ്ങിക്കിടന്നു. ഓക്കെ സാർ, അപ്പം ഈ ആഡ് ഓൺ കവർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ സാറിന് അതിനുള്ള പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടേണ്ടതാണ്.
0: നമ്മള് ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലും അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്നവർ പറഞ്ഞില്ല. കാരണം എന്റെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം നാച്ചുറൽ കലാമിറ്റീസ് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആയിരുന്നു എന്റേത്. അപ്പൊ എന്റെ വണ്ടി ഇതൊരു നാച്ചുറൽ കലാമിറ്റി ആയതുകൊണ്ട് അവര് അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇതിപ്പോ ഓൾമോസ്റ്റ് 9 കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന, അപ്പൊ ഓൾമോസ്റ്റ് ഒരു 8 മാസമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല.
1: അതായത് സർ, നമ്മളിപ്പോ ഒരു ഇപ്പം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് സാറിൻ്റെ, ഇപ്പം ഇതേപോലെ ഇതൊരു ഡീസൽ വാഹനമായിരുന്നു നമുക്ക് വിചാരിക്കാം, ഇങ്ങനെ മുങ്ങിക്കിടക്കുകയും മുങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡാമേജസ് കവേർഡ് ആണ്. ഓക്കെ, എന്നാലൊരു ഇലക്ട്രിക് വാഹനത്തിന് ഈ പറഞ്ഞതുപോലെ ഫ്ലഡോ അല്ലെങ്കിൽ വെള്ളം ഉള്ള സ്ഥലത്തൂടെ നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോഴൊക്കെ പൊതുവേ നമുക്ക് ഈ ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ. ഇത് ഓരോ കമ്പനി ടു കമ്പനി ഇത് വേരി ചെയ്യും. ഇപ്പം എല്ലാ കമ്പനിയിലും ഒരേപോലെ ആയിരിക്കണമല്ല. എന്നിരുന്നാലും കവേർഡ് ആണ്, റിപ്പയർ കവേർഡ് ആണ്, പ്രൊവൈഡഡ് ഈ ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ അതൊക്കെ കവേർഡ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു ടെക്നിക്കൽ കോംപ്ലിക്കേഷൻ, ഇതിപ്പം വർക്ക്ഷോപ്പിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സാറിന് ലെറ്റർ എന്തെങ്കിലും തന്നായിരുന്നോ സാറിൻ്റെ ക്ലെയിം റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്?
0: ഇല്ല, അവരെനിക്ക് ഒരു 2 ആഴ്ച മുന്നേ ഒരു മെയിൽ അയച്ചിട്ട്

0: നിങ്ങളുടെ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾ ബില്ല് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്യും, ക്ലോസ് എന്ന് കണക്കാക്കുമെന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു. ഞാൻ ആ മെയിലിന് അപ്പൊ തന്നെ
1: സാറിന്റെ ഇൻഷുറൻസ് സർവേ
0: അപ്പോ ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു, ഞാൻ തിരിച്ച് മെയിലയച്ചു, ഇല്ല ഇത് ഓൾറെഡി നിങ്ങൾ റിജക്ട് ചെയ്ത കേസാണ്, അപ്പൊ എനിക്ക് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മാത്രം മാറ്റിവെക്കാൻ എനിക്ക് താല്പര്യമില്ല, സർവീസ് സെന്റർ 100% സേഫാണെന്ന് പറയുന്ന രീതിയിൽ മാത്രമേ എനിക്ക് വണ്ടി ഇറക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെയിലയച്ചു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുവാണ്, ഓംബഡ്സ്മാന്റെ ഇതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ കേസ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത് അതൊരു നല്ലൊരു നീക്കമല്ല എന്ന് പറഞ്ഞ് ഞാൻ അവർക്കൊരു റിപ്ലൈയും കൊടുത്തു, അവിടെ നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം യാതൊരു ഇൻഡിമേഷനും വന്നിട്ട്
1: ഓക്കെ. ഇപ്പൊ സാറിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പം സാറിന്റെ കേസ് എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ടു ഡീറ്റെയിൽ നമുക്ക് അറിയില്ല, എന്നിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളടുത്ത് നമുക്ക് തരാൻ പറ്റുന്ന ഗൈഡൻസ് എന്ന് വെച്ചാൽ, ഓംബുഡ്സ്മാനിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഒരു കംപ്ലയിൻറ്റ്സ് പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഗ്രിവൻസ് പോർട്ടലും മെക്കാനിസവും ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ ഡയറക്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഇതിനെ കൊടുക്കുകയും ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയും അതിലും സാറ് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓംബുഡ്സ്മാനിലോ തുടർന്ന് കൺസ്യൂമർ ഫോറത്തിലോ കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അതും കൂടെ സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
0: അല്ല, ഞാൻ ആക്ച്വലി നമ്മുടെ ഓംബുഡ്സ്മാനിലേക്ക് പോകുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് അവരുമായിട്ട് കംപ്ലൈന്റ് റൈസ് ചെയ്തിട്ടുണ്ടോ, റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അതിൽ തൃപ്തികരമാണെങ്കിൽ മാത്രം ഓംബുഡ്സ്മാനെ രജിസ്റ്റർ ചെയ്യാൻ അവരുടെ ഹോംപേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് അവരുടെ ഗ്രീവൻസ് എല്ലാം അയച്ചു, അയച്ചപ്പോൾ അവരെനിക്ക് എന്നോട് ടൈം ചോദിച്ചു ഒരാഴ്ച കൊണ്ട് പറയാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, എന്റേത് ക്യാഷ്ലെസ് ക്ലെയിം അല്ല, എന്റേത് നോർമൽ ക്ലെയിം ആണ്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുതുക്കിയ എസ്റ്റിമേറ്റ് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്യാഷ്ലെസ് ആക്കി തരാം എന്ന് പറഞ്ഞൊരു ഓഫർ എനിക്ക് തന്നു. പക്ഷെ ഞാനത് എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ട, അത് എനിക്ക് അങ്ങനെ ഒരു ഓഫറിന്റെ ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ സർവീസ് സെന്റർ തരുന്ന പുതുക്കിയ എസ്റ്റിമേറ്റിന്റെ അപ്രൂവലാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ലോസിന്റെ ഒരു ത്രെഷോൾഡ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ ലെറ്റ് 70% അല്ലെങ്കിൽ 80% ആണ് ത്രെഷോൾഡ് എങ്കിൽ 85 അല്ലെങ്കിൽ 90% വാല്യൂ വരുന്നതിൽ നമുക്ക് ആ 90% പേ ചെയ്ത് അവർ ശരിയാക്കുമോ, അതോ അങ്ങനെയുള്ള കേസിൽ 100% ടോട്ടൽ ലോസിലേക്ക് തന്നെ പോകുമോ, അത് ഇൻഷുറൻസുകാരുടെ കോൾ ആണോ?
1: അതായത് സർ, നമ്മളുടെ എസ്റ്റിമേറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രാഥമിക ഡോക്യുമെന്റ് മാത്രമാണ്. അപ്പം എസ്റ്റിമേറ്റ് ഓഫ് ലോസ് സാർ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഒരു സർവേയറിനെ വിടുന്നു. സർവേയർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് അല്ല, പകരം IRDA ബാങ്കുകൾക്ക് RBI ഉള്ളതുപോലെ IRDA ആയി ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു ടെക്നിക്കൽ പേഴ്സൺ ആണ് സർവേയർ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം വന്ന് ഈ എസ്റ്റിമേറ്റും സാറിന്റെ പോളിസിയും നോക്കി, ഇപ്പൊ ഡിപ്രീസിയേഷൻ ഉള്ള പോളിസി ആണെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ലയബിലിറ്റി ഇൻഷുറൻസ് കമ്പനിയുടെ ഈ പോളിസി പ്രകാരം ആഡ് ഓൺ കവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് നോക്കി ഒരു കാൽക്കുലേഷൻ, ഒരു അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ആ അസസ്മെന്റ് സാറിന്റെ IDV വാല്യൂവിന്റെ 75% കൂടുതലാണെങ്കിലാണ് ആ വണ്ടി നമ്മൾ കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കമ്പനി അതനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നത്. 75% താഴെയാണ് ഈ കാൽക്കുലേഷൻ, ഈ അസസ്മെന്റ് ഓഫ് ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്നും ഒരു റിപ്പയർ ലോസ് ആയിരിക്കും. പിന്നെ ഇപ്പൊ സാർ പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ, അതായത് ക്യാഷ്ലെസ് ഓഫർ ചെയ്തു എന്ന് അവർ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം അവർ ആ ക്ലെയിം പേ ചെയ്യാൻ റെഡി ആണെന്നാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു റിജക്ഷന്റെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ.
0: ഫസ്റ്റ് അതായത് അവര് പറയുന്നത് ആദ്യം തന്ന എസ്റ്റിമേറ്റേ അവർ അപ്രൂവ് ചെയ്യുള്ളൂ, സെക്കൻഡ് ബാറ്ററി ശരിയാക്കി വന്നതിന് ശേഷം പുതുക്കിയ എസ്റ്റിമേറ്റ് ഉണ്ടല്ലോ, അത് അപ്രൂവ് ചെയ്യില്ല എന്ന് അവർ പറയുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതിനകത്ത് പല സാധനങ്ങളും മാറാൻ പറ്റില്ല. 3,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് അതിനകത്തുള്ളൂ. നമുക്കിപ്പോ ഓൾമോസ്റ്റ് വേണ്ടത് 470,000 രൂപയോളം ആണ് പുതുക്കിയ എസ്റ്റിമേറ്റ് വരുന്നത്.
1: ഇത് ഒരു എനിക്ക് തോന്നുന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതായിരിക്കാം എന്നാണ് തോന്നുന്നത് സർ. എന്തായാലും അത് ഓംബുഡ്സ്മാനിൽ
0: ആക്ച്വലി സർവീസ് സെന്ററുകാർ വളരെ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ മെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് പുതിയ ഫുൾ, അതായത് ഒരു ഓൾമോസ്റ്റ് റിയൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്, അതായത് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ബാറ്ററി തിരിച്ചു വന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം തരാൻ പറ്റുള്ളൂ എന്ന് അവരുടെ സർവീസ് സെന്ററിൽ നിന്നുള്ള മെയിൽ അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സർവീസ് സെന്ററിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടും അവരത് അപ്രൂവ് ചെയ്യുന്നില്ല. രണ്ടാമത് എനിക്ക് വേറൊരു ഇപ്പൊ സാറിപ്പം ഇങ്ങനെ പറഞ്ഞപ്പോ വന്നൊരു സംശയമാണ്. അതായത് സാറിപ്പം പറഞ്ഞ ടോട്ടൽ ലോസ് ക്രൈറ്റീരിയയിൽ നമ്മുടെ CTL വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 75% ഓഫ് ദി ID വാല്യൂ എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതില് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണോ ആ 75% വരുന്നത്?
1: തീർച്ചയായും
0: ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വണ്ടിയുടെ

0: വാല്യൂ 7.2 lakh ആണ്. അതിൽ 7 ലക്ഷം രൂപയ്ക്ക് എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഡിപ്രിസിയേഷൻ 50% ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്താൽ 3.5 lakh രൂപയാവുള്ളൂ. ടെക്നിക്കലി എന്റെ വണ്ടി ടോട്ടലോ ആവണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 14 lakhs എസ്റ്റിമേറ്റ് വേണം. നമുക്ക് ഒരിക്കലും 8 ലക്ഷം രൂപ വരെ വണ്ടിയിൽ 14 ലക്ഷം രൂപ വരെ എസ്റ്റിമേറ്റ് വരില്ലല്ലോ. അതാണ് എന്റെ മറ്റൊരു സംശയം.
1: അങ്ങനെയല്ല സാർ, സാറിൻ്റെ 7.2 lakh ആണ് IDB വാല്യൂ. ആ 7.2 ന്റെ 75% വാല്യൂ സർവേയർ അസസ് ചെയ്ത ലോസ് കഴിഞ്ഞാൽ ആണ് ഇതിന്റെ ടോട്ടൽ ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. ഇനി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എല്ലാ പാർട്സിനും 50% അല്ല. ഇപ്പം മെറ്റാലിക് പാർട്സ് ഇപ്പം 3 വർഷമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 25% മാത്രമേ ഡിപ്രീസിയേഷൻ ഉണ്ടാവത്തുള്ളൂ. 75% സാറിന് ആ അസസ് ചെയ്യും സർവേയർ. ഇപ്പം പ്ലാസ്റ്റിക് നൈലോൺ റബ്ബർ പാർട്സിനാണ് ഈ 50% ഡിപ്രീസിയേഷൻ വരുന്നത്. ഇനി ലേബർ ചാർജ് നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു ഓതറൈസ്ഡ് ഡീലറിൻ്റെ ബില്ല് അത് ആസ് പെർ നമ്മുടെ ഡീലർ റേറ്റ്സ് ഐ മീൻ OEM റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് 100% കിട്ടും സർവേയർ അപ്രൂവ്ഡ് എമൗണ്ട് ആണെങ്കിൽ. പെയിൻറ്റിങ് ചാർജിൽ ഡിപ്രീസിയേഷൻ 12.5% മാത്രമാണുള്ളത് ഒരു സാധാ പോളിസിയിൽ. ഇപ്പം ആഡ് ഓൺ കവർ ഡിപ്രീസിയേഷൻ വേവർ 0 depreciation എടുക്കുവാണെങ്കിൽ സാറിന് ഈ ഡിപ്രീസിയേഷനും വരില്ല. അപ്പം ഈ അസസ്ഡ് ലോസ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് എക്സസ് കുറച്ചിട്ടും സാൽവേജ് കുറച്ചിട്ടും ഒക്കെ ഉള്ളതായിരിക്കും വരുന്നത് കേട്ടോ.
2: ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റു കോളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി ആകാശവാണിയിലേക്ക് വിളിച്ചത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഒരു ക്ലെയിം സൈറ്റിലാണ്. അപ്പോൾ ഒരു എൻഡ് ടു എൻഡ് ഒരു ക്ലെയിം പ്രോസസ്സിനെ നമുക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇവൻ്റ് നടന്നു, ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ?
1: തീർച്ചയായും. അതായത് നമുക്കിപ്പോൾ ഒരു അപകടം, നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആ ഒരു എക്സാമ്പിളിനെ കുറിച്ച് പറയാം.
2: ശരി.
1: അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പം വേറെ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം പാസഞ്ചേഴ്സും എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയും മറ്റ് വണ്ടിയുടെയും ഫോട്ടോസ് എടുക്കുക നിർബന്ധമായിട്ട്. ഇപ്പോൾ എല്ലാവരുടെയിലും ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം, സമയം, അതേപോലെ മറ്റ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്.
2: ശരി.
1: രണ്ടാമതായി, ഇപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികളോ കംപ്ലയിൻറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം നമ്മൾ ഇനഫ് ഡോക്യുമെൻറ്റേഷൻ, സെൽഫായിട്ടൊരു ഡോക്യുമെൻറ്റേഷൻ ഇത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, എവിഡൻസ് കളക്ട് ചെയ്തു. രണ്ട്, നമ്മൾ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇപ്പോൾ ഒരു റോഡിൽ നടക്കുന്ന ഇങ്ങനത്തെ മിസ്ആപ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിനെയാണ്, പോലീസിനെ അറിയിക്കുക. അവിടെ വെച്ചൊരു കോംപ്രമൈസോ ഒത്തുതീർപ്പോ ആവുകയാണെങ്കിൽ പോലീസ് അതിനൊരു GD തരുന്നതായിരിക്കും. അവിടെ എൻട്രി, GD ജനറൽ ഡയറി എൻട്രി ചെയ്യുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. അടുത്ത സ്റ്റെപ്പ് ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇപ്പം സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ ബൈ ടെലിഫോൺ നമ്മൾ അല്ലെങ്കിൽ ചെന്ന് ബൈ പേഴ്സൺ അറിയിക്കുക ഇങ്ങനെ ഒരു സംഭവം, ഒരു മിസ്ആപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ള, ഇതാണ് ഒരു ക്ലെയിം ഇൻറ്റിമേഷൻ പ്രോസസ്സ്. രണ്ടാമത്, നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളെ ഗൈഡ് ചെയ്യുന്നു, വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോകണം, തുടർന്ന് ഒരു എസ്റ്റിമേറ്റ് ഓഫ് റിപ്പയേഴ്സ് എത്ര രൂപയാകും ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഡോക്യുമെൻ്റ്, ആ ഒരു ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ പിന്നെയും സമീപിക്കുന്നു. ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു ക്ലെയിം ഫോം തരുന്നു. നമ്മൾ വണ്ടിയുടെ RC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, വാലിഡ് ആയിട്ടുള്ള RCയും ഡ്രൈവിംഗ് ലൈസൻസും, വണ്ടി ഓടിച്ചിരുന്ന ആരാണോ അദ്ദേഹത്തിൻ്റെ ലൈസൻസും കൊടുക്കുക. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഫോം തരുന്നു, നമ്മൾ ഫില്ല് ചെയ്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് പോളിസി കോപ്പി, നമ്മളിലുള്ള പോളിസി കോപ്പി നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് കമ്പനി ആക്ട് ചെയ്യും, ഒരു സർവേയറിനെ വിടും 72 മണിക്കൂറിനകത്ത്. കമ്പനിയെ നമ്മൾ ക്ലെയിം ഫോമും ഡോക്യുമെൻറ്റ്സും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 72 മണിക്കൂറിനകത്ത് ഒരു ഇൻഷുറൻസ് സർവേയർ വന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്യും. ഇതിൽ തന്നെ ഒരു ക്ലോസ് ഉള്ളതെന്ന് വെച്ചാൽ 50,000 രൂപയ്ക്ക് താഴെയാണ് എസ്റ്റിമേറ്റ് എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കൺസേൺഡ് ഇൻഹൗസ് സർവേയർക്കോ വേണമെങ്കിൽ സർവേ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ലൈസൻസ്ഡ് സർവേയേഴ്സ് വരണമെന്നില്ല. സർവേയർ ചെന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ പ്രൊസീജർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലെയിം ഫോമിൽ നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കോസ് ഓഫ് ലോസും വണ്ടിയിലുള്ള ഡാമേജസുമായിട്ട് കമ്പയർ ചെയ്യുകയും അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വർക്ക്

0: വർക്ക് തുടങ്ങാനുള്ള അപ്രൂവൽ വർക്ക്ഷോപ്പിന് കൊടുക്കുകയും ചെയ്യുന്നു. വർക്ക്ഷോപ്പ് അതിനുശേഷം വർക്ക് ഇപ്പം ബമ്പർ നമ്മൾ ബാക്കിലത്തെ ബമ്പർ ബാക്കിലാണല്ലോ ഹിറ്റ് കിട്ടിയത്, അപ്പോൾ ബാക്ക് ബമ്പർ തുറന്നു നോക്കിയപ്പോൾ അകത്തുള്ള ഫ്ലോറിന് ഡാമേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക്ഷോപ്പ് അതിനൊരു അഡീഷണൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റും കൂടെ സർവേയറിന് കൊടുക്കുന്നു. അത് വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അപ്രൂവൽ സർവേയർ എടുക്കേണ്ടി വരും. നമ്മളെ കസ്റ്റമറിന് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ എത്തിക്കാം അല്ലെങ്കിൽ അറിയിക്കാം. അതല്ല, ഒരു ചെറിയ എമൗണ്ടാണ്, ചെറിയൊരു പാർട്ടാണ്, അതും ഇതിൽ സംഭവിച്ചത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് സർവേയർ അതിനൊരു അപ്രൂവൽ കൊടുക്കുന്നു. തുടർന്ന് വണ്ടിയുടെ റിപ്പയേഴ്സ് കംപ്ലീറ്റ് ആവുന്നു, ബാക്കി ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുന്നു. ആ ബില്ല്, നമ്മൾ റിപ്പയർ ചെയ്തതിൻ്റെ ബില്ലും കസ്റ്റമർ പൈസ അടച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ മേടിച്ച ക്യാഷ് റെസീപ്റ്റും ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ കൊടുക്കുന്നു. കൊടുക്കുന്നതോടുകൂടി നമ്മൾ നമ്മളുടെ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിട്ട്, ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു നോർമൽ ജനറൽ ക്ലെയിമിന് ഇത്രയും മതി ഡോക്യുമെൻറ്റ്സ്. ഇൻ കേസ് നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോ ഡോക്യുമെൻറ്റിലോ എന്തെങ്കിലും തെറ്റുകളോ കോൺട്രഡിക്ഷൻസോ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് സർവേയറോ ഇൻഷുറൻസ് കമ്പനിയോ നമ്മളടുത്തൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു. ആ ക്ലാരിഫിക്കേഷനും കൂടെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ബേസിക്കലി ഒരു ഡോക്യുമെൻറ്റ് സൈഡ്.
1: ശരി, നമുക്ക് ഒരു കോള് വന്നിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ പോത്തങ്ങോട് നസീർ എന്ന് പറയുന്ന ഒരാളാണ്.
1: പറയൂ നസീർ, പറയൂ, എന്താണ് ചോദിക്കാനുള്ളത്?
2: ഞാൻ ഒരു ദിവസം ടൂ വീലർ ഓടിച്ചോണ്ട് പോയപ്പോൾ വേറെ സ്ത്രീയുടെ വണ്ടിയിലിടിച്ച് ഞാൻ പോയി വീണു. അവര് വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവര് എന്നിട്ട് ആള് കൂടിയ സമയം അവര് വണ്ടിയിൽ നിന്ന് വീണ് തലയിൽ കിടന്ന് ഉരുണ്ട് മൂക്കും നെറ്റിയൊക്കെ ശകലം മുറിഞ്ഞു. അപ്പം ഞാനും കൂടി വന്ന് അവിടെ കൂടി അവര് മാറ്റി മെഡിക്കൽ കോളേജിൽ ആശുപത്രി കൊണ്ടുപോയി. കൊണ്ടുപോയി അവര് ഒരു ദിവസം പോലും അഡ്മിറ്റ് ആയിട്ടില്ല. എന്നിട്ട് പല ആശുപത്രികളിലും കയറി ഡോക്ടർമാരെയൊക്കെ കണ്ടു, ഒരു വക്കീലിനെ സമീപിച്ച് അവര് കേസ് കൊടുത്തു. ഞാൻ കേസിനൊന്നും പോവില്ല, പോവാത്ത കാരണം എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. ഞാൻ വേറെ ആളിന്റെ വണ്ടി അത്യാവശ്യമായിട്ട് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അവര് കൊണ്ടുവന്ന് ക്ലെയിമിന് ക്യാഷ് ചെയ്തേക്കാണ്. അങ്ങനെ അവർക്ക് ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്ത പേപ്പർ ഇല്ല, കൈവശം ഇല്ല. അപ്പൊ വക്കീലിനെ സമീപിച്ച് വക്കീലിലാണ് ഇത് കൊടുത്തത്. ഇങ്ങനെ 15 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് കൊടുത്തേക്കുന്ന അറിവ്.
1: അപ്പം
2: എന്റെ മോൻ കൂടി വന്ന് പോയി ക്യാഷ് എഴുതിയപ്പോ എന്റെ മോൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ബാപ്പാക്ക് ലൈസൻസ് ഇല്ല എന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞു.
1: ഓക്കെ.
2: അപ്പൊ അവിടെ വെച്ച് ഒത്തുതീർപ്പിക്കാൻ വേണ്ടി അവർക്ക് ചിലവിന് കാശ് കൊടുത്താൽ മുഴുവല്ലേ ഉള്ളൂ, ചെറിയ പോർലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞൊക്കെ അവര് വിസമ്മതിച്ചു.
1: ഓക്കെ.
2: അപ്പൊ അതിന്റെ പൗഷ്യത്വം എന്തായിരിക്കും? എനിക്ക് അവർക്ക് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ എന്താണെന്നുള്ളതാണ്
0: സാറേ. ഇതില് ഒന്നാമത്തെ കാര്യം, നമുക്ക് സാറിന് ലൈസൻസ് ഇല്ലായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത പക്ഷം നമ്മൾ റോഡിൽ ആ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അപകടങ്ങൾക്കൊക്കെ നമ്മളാണ് ഉത്തരവാദി. ആ വണ്ടി ഓടിച്ച, ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ആളാണ് ഉത്തരവാദി എന്നുള്ളതാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത്. അപ്പം ഇൻഷുറൻസ് കമ്പനിക്ക് ഇവിടെ സത്യം പറഞ്ഞ ഒരു റോളോ അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ഇതിനൊരു ബന്ധമോ ഇപ്പം ഇല്ല നിലവിൽ. ഇപ്പം സാറിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സാറിൻ്റെ വണ്ടിയിൽ ഒരു ഇൻഷുറൻസ് പോളിസിയും ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ സാറിന് എതിരെ കൊടുക്കുന്ന കേസിന് സാറിൻ്റെ ഇൻഷുറൻസ് കമ്പനി അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പം സാറിൻ്റെ കേസിൽ അതില്ലാത്ത പക്ഷം അത് കോടതി വഴി തന്നെയാണ് അതിൻ്റെ തീർപ്പും കാര്യങ്ങളും നടക്കുന്നത്.
1: വളരെ നന്ദി നസീർ, അപ്പോൾ അത് മനസ്സിലായെന്ന് കരുതുന്നു. അത് കോടതിയും ഇതിന് ബന്ധപ്പെട്ട നിയമങ്ങളും അനുസരിച്ചിട്ടായിരിക്കും നടപടികൾ ഉണ്ടാവുക. ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നമ്മളിപ്പോൾ വാഹനത്തിൽ ലൈസൻസ് ഇല്ലായിരുന്നത് കൊണ്ട് അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നസീർ, താങ്ക് യു. ശരി, അപ്പോൾ നമ്മൾ ഓടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലെയിം, അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ നേരത്തെ സ്പോട്ട് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയും ഇത് ഇൻറ്റിമേറ്റ് ചെയ്യുന്നൊരു ടൈം ഡിലേ, അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇമീഡിയറ്റ്ലി ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ ഈ അപകടം ഇപ്പോൾ കേരളത്തിന് പുറത്ത് വെച്ച് സംഭവിച്ചു. അപ്പോൾ അത്തരം അവസ്ഥയിലൊക്കെ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ഒരു ഇമെയിൽ അയച്ചാൽ മതിയാകുമോ, അതോ സ്പോട്ട് ഫോട്ടോ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ജി ഡി ഇതെല്ലാം വേണ്ടി വരുമ്പോൾ നമുക്ക്?
0: ഇപ്പം നമ്മളിപ്പം ഒരു നോർമൽ നമ്മളെടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്

0: നമ്മളുടെ ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും അത് വാലിഡാണ്, നമ്മുടെ ഇൻഷുറൻസ് പോളിസി. ഇനി പുറത്തൊരു സ്ഥലത്ത് വെച്ചാണ് സംഭവിച്ചത്, വണ്ടി നമുക്ക് പിന്നെ വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തുള്ള വർക്ക്ഷോപ്പിനെ സമീപിക്കുക, വണ്ടി കൊടുക്കുക, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ജി ഡിയും സ്പോട്ട് ഫോട്ടോയും നമുക്ക് ഒരു തേർഡ് പാർട്ടി, പ്രത്യേകിച്ച് ജി ഡിയുടെ കാര്യം പറയുവാണെങ്കിൽ വേറൊരു വ്യക്തിക്കോ വ്യക്തിയുടെ വസ്തുവിനോ നമുക്ക് നമ്മൾ കാരണം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടും പോലീസിൽ അറിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മളൊരു ഡോക്യുമെൻറ്റും നമുക്കാവും, രണ്ടാമത് അതാണ് അതിൻ്റെ രീതി, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ സ്പോട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഡേറ്റും ടൈമും നമുക്കറിയാൻ പറ്റും, സ്ഥലം അറിയാൻ പറ്റും. അപ്പോൾ അതും നമ്മൾ കൊടുക്കുന്ന ക്ലെയിമിനൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റാണ് ബേസിക്കലി. അതെങ്കിലും നമ്മൾ എടുത്തു. പിന്നെ നമ്മുടെ സാഹചര്യം, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി, വണ്ടി അനങ്ങുന്ന കണ്ടീഷനായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലി സേഫ് ആക്കാനേ നോക്കുള്ളൂ. അപ്പം അത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി അറിയിക്കാം. ഇൻഷുറൻസ് കമ്പനി നിങ്ങളടുത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വസ്തുതകൾ പറയാം. കഴിയുന്നതും നമ്മൾ ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് കളക്ട് ചെയ്യാൻ നോക്കുക, സ്പോട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വിറ്റ്നസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, പോലീസിൽ അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
1: ശരി, ഇപ്പോൾ നേരത്തെ വന്ന കോളിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഓക്സിജൻ, ഇപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഇല്ല, ഇതൊരു നിയമലംഘനമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നടക്കുന്ന അപകടങ്ങൾക്ക് നമുക്ക് ഈ ക്ലെയിം റിജക്ഷന് സാധ്യതകളുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു വെഹിക്കിളിന് മാത്രമാണ് ഇത് ബാധകമാകുന്നത്, അങ്ങനെയാണോ?
0: അങ്ങനെ പറയുന്നതാണ് ശരി. പിന്നെ എന്തെങ്കിലും ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് ക്ലെയിം അങ്ങനെ അങ്ങ് റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും മോട്ടോർ വാഹന നിയമം പറയുന്നതനുസരിച്ചുള്ള ഒരു ഉപയോഗം പൊതുനിരത്തിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ഒരു മോട്ടോർ പോളിസിയിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്.
1: ശരി, നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേര് കേട്ടില്ല, ഒന്നുകൂടി പറയാമോ പേര്?
2: ഭാർഗവൻ.
1: ആ പറയൂ സർ, എന്താണ് അറിയേണ്ടത്?
2: എനിക്ക് കുറിച്ച് ടൂ വീലറുണ്ട്, അതിന്റെ തേർഡ് പാർട്ടി ഇൻഷുറുണ്ട്. ഈ സി പി ഐ ഇൻഷുറൻസ് ബാധകമാണോ?
0: സി പി എ അതാണോ സർ ഉദ്ദേശിച്ചത്?
2: അതെ അതെ.
0: സാറിന്
2: തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണുള്ളത്?
0: സാറെ, പൊതുവേ നമ്മളെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കൂടെ തന്നെ സാറിന് ഒരു സി പി എ കവറും കൂടെ ഒരു 90% അതിൽ കൂടെ തന്നെ നമ്മൾ എടുക്കാറുണ്ട്. എല്ലാവരും എടുക്കാറുണ്ട്. സാറിൻ്റെ പോളിസി ഡോക്യുമെന്റ് വായിച്ച് നോക്കിയാൽ അതിൽ കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ സാറിന് ഒരു സി പി എ കവർ മാത്രമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്, സാറിന് ലൈസൻസും ഉണ്ടെങ്കിൽ. ഓക്കെ,
1: നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ലൈസൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്കുള്ളൊരു ലേണേഴ്സ് ലൈസൻസ് ആളുകൾ എടുക്കുമല്ലോ.
0: അതെ.
1: അപ്പോൾ ലേണേഴ്സ് ലൈസൻസിനും ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷെ അതിൻ്റെ നിയമം പാലിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ആണെങ്കിൽ
0: തീർച്ചയായിട്ടും നമുക്ക് അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതാണ്. അതായത് ഒരു പെർമനന്റ് ലൈസൻസ് ഹോൾഡർ ഒപ്പം ഉണ്ടാവണം, ഒരു എൽ ബോർഡ് ഒട്ടിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ. അത് പാലിച്ചുള്ള ഒരു ഉപയോഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ് അതിന്.
1: ശരി, അപ്പോൾ ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ നമ്മളൊരു വണ്ടി, ഇപ്പോൾ വണ്ടി നമ്മൾ ഒരു പക്ഷെ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നു, അപ്പോൾ ഒരു പക്ഷെ ആ ആർ സി ഓണറിൻ്റെ പേര് മാറ്റുക, അങ്ങനെയാണെങ്കിൽ പോളിസിയും പഴയ ആളുടെ പേരിലായിരിക്കുന്നു, അപ്പോൾ അതും ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ടോ? അത് അതാ അങ്ങനെ എങ്ങനെയാണ് അത് വർക്കാവുന്നത്?
0: അതായത് നമ്മളിപ്പം വാഹനം വേറൊരാൾക്ക് വിറ്റു, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ ഈ വാങ്ങിക്കുന്ന ദിവസം തൊട്ട് തന്നെ നമ്മുടെ തേർഡ് പാർട്ടി പോളിസി ഓട്ടോമാറ്റിക്കലായിട്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ് വെപ്പ്. അപ്പം തേർഡ് പാർട്ടി ലയബിലിറ്റീസ് കവേർഡാണ്, പക്ഷേ വണ്ടിയുടെ ഓൺ ഡാമേജ് കവറേജ്, നമ്മൾ വണ്ടി വാങ്ങിച്ചു 14 ദിവസം വരെ മാത്രമേ അതിനൊരു വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രേസ് പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയും നാളെ പുതിയ ഓണറിന് അതിൻ്റെ കവറേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ 14 ദിവസത്തിനകത്ത് വണ്ടി മേടിച്ച് നമ്മൾ പേര് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു വസ്തുത. അത് മാത്രമല്ല 14 ദിവസത്തിന് ശേഷമാണ് പേര് മാറാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എന്തായാലും ഇൻസ്പെക്ട് ചെയ്യണം. അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം മാത്രമേ അവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തും തരത്തുള്ളൂ.
1: ശരി, നമുക്ക് മറ്റൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
3: സാർ, ഞാൻ കരുണാകുളം ശ്രീരേഖയാണ്.
1: ശ്രീരേഖ, പറയൂ, എന്താണ് അറിയാനുള്ളത്?
3: എന്റെ ഹസ്ബൻഡ് 2015 വീഗോ എന്ന് പറഞ്ഞ ഒരു വണ്ടി
0: എടുത്തിട്ടുണ്ടായിരുന്നു.
3: അപ്പൊ ആ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു നിഗമനം.
0: അതെ, തീർച്ചയായിട്ടും.
3: 2015 ഇപ്പൊ 15 വർഷം കഴിഞ്ഞല്ലോ സാർ.
0: അതെ.
3: അപ്പൊ ഇനി നമുക്ക് തുടർന്ന് ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, അതോ എന്താണ് അതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും.
0: ഇത് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് ബന്ധമുള്ള ഒരു ചോദ്യമല്ല. എന്നിരുന്നാലും മാഡത്തിന്റെ സംശയം എനിക്ക് തോന്നുന്നു 15 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അത് മാഡം, അത് RTO കൺസേൺഡ് RTOനെയാണ് സമീപിക്കേണ്ടത്. RTO ആണ് അതിന് ലൈസൻസ് പുതുക്കി, ഐ മീൻ രജിസ്ട്രേഷൻ പുതുക്കി തരുന്നത്, അല്ലെങ്കിൽ തരണോ വേണ്ടി ഒന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ മാഡം അടുത്തുള്ള RTO ഓഫീസിനെയാണ്
3: ബന്ധപ്പെടേണ്ടത്.
0: വെൽക്കം മാഡം.
1: ശരി, നമുക്ക് നമ്മൾ ക്ലെയിമുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വണ്ടി ട്രാൻസ്ഫറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഇപ്പോൾ ഞാൻ എന്തിന് ക്ലെയിം ചെയ്യണം? ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലെയിം ചെയ്യണോ, അതൊരു വലിയൊരു ആക്സിഡൻ്റ് വന്നാൽ ക്ലെയിം ചെയ്യണം, ഇതെൻ്റെ മറ്റ് നോ ക്ലെയിം ബോണസിനെ ബാധിക്കുമോ? അപ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ ഒരുപാട് എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു തംബ് റൂൾ ഉണ്ടോ? അതായത് ക്ലെയിം ചെയ്യാം, ചെയ്യാതിരിക്കാം, അതോ അത് ആളുകളുടെ ഇഷ്ടത്തിന് വിടുകയാണോ നമ്മൾ ചെയ്യുന്നത്?
0: ഇപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഒരിക്കലും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല.
1: ശരി,
0: ഒരു പോളിസി ഹോൾഡറിൻ്റെ റൈറ്റാണ് അദ്ദേഹത്തിനൊരു നാശനഷ്ടം ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്യുക എന്നുള്ളത്. പിന്നെ ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദൂഷ്യ വശങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് നമ്മുടെ നോ ക്ലെയിം ബോണസ് നമുക്ക് കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നോ ക്ലെയിം ബോണസ് നമുക്കറിയാം, നമ്മൾ ഈ വർഷം ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്കൊരു അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മുടെ പ്രീമിയത്തിൽ കിട്ടുന്നതാണ് ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. ആദ്യത്തെ വർഷം 20% ഡിസ്കൗണ്ട് കിട്ടും, ആ വർഷവും ക്ലെയിം ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ വർഷം 25% ഡിസ്കൗണ്ട് കിട്ടുന്നു. അതങ്ങനെ കൂടിക്കൂടി 50% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണം. രണ്ടാമത്, നമുക്ക് ആഡ് ഓൺ കവേഴ്സ് പലതും കിട്ടണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ്, ചില കമ്പനീസ് കണ്ടീഷൻസ് വയ്ക്കുന്നത് നോ ക്ലെയിം ബോണസ് ഉള്ളവർക്ക് മാത്രമേ ആഡ് ഓൺ കവേഴ്സ് കൊടുക്കുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വയ്ക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും. കൂടുതൽ ക്ലെയിംസ് വരുന്നതോ കൂടുതൽ എമൗണ്ട് വരുന്നതോ ഒക്കെ ഒരു ഇതായിട്ട് വരാം. ഇത് ഒരിക്കലും അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ കുറയും കിട്ടില്ല എന്നല്ല, പക്ഷെ അങ്ങനെ വരാം, ഡിപ്പെൻസ്.
1: നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു ഒരു കോളർ. ഹലോ ഹലോ
4: ഹലോ,
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം സാറേ,
1: പറയൂ, പേര് പറയൂ.
4: രാജീവ്.
1: രാജീവ്, രാജീവ് ചോദിച്ചോളൂ.
4: ആ, എനിക്ക് എനിക്കൊരു സംശയമുള്ളത്, നമ്മുടെ വണ്ടി, നമ്മൾ ഇൻഷുറൻസ് ഉണ്ട് പക്ഷെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടില്ല, ബാക്കി പേപ്പറെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു ആക്സിഡന്റ് ഉണ്ടായി.
0: എന്ത് വാഹനമാണ് സർ?
4: ഓട്ടോയാണ്.
0: ഓട്ടോയാണ്. ഏത് കൊമേർഷ്യൽ വാഹനമാണെങ്കിലും സർ അതിന് വാലിഡ് ആയിട്ടുള്ളൊരു പെർമിറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലെയിം കിട്ടുകയുള്ളൂ. അങ്ങനെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. വേറെന്തെങ്കിലും? ഓക്കെ സർ.
1: ശരി, നമ്മൾ ആദ്യത്തെ വന്നൊരു കോളില് അദ്ദേഹം പറഞ്ഞതായിരുന്നു ഈ ക്യാഷ്ലെസ് റീഇംബേഴ്സ്മെന്റും അല്ലെങ്കിൽ കോമ്പൻസേഷൻ മെത്തേഡും നമ്മൾ സംസാരിച്ചിരുന്നു. അതിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ടൊന്ന് പറയാം.
0: ഇപ്പം നമുക്ക് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റീഇംബേഴ്സ്മെൻറ്റ് ഇൻഡെമ്നിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അത് ചിലപ്പം അല്ലെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിലും ഒരു കസ്റ്റമർ റിപ്പയർ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചു, സർവേയർ വന്നു, അപ്രൂവൽസ് തന്നു, ഒരു റിപ്പയർ കംപ്ലീറ്റ് ചെയ്തു, ആ ബിൽസ് ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് അത് കിട്ടും. അതല്ല ഇപ്പം നമുക്ക്, അപ്പം റീഇംബേഴ്സ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അദ്ദേഹം രൊക്കം പൈസ ഫുള്ളായിട്ട് വർക്ക്ഷോപ്പിൽ അടയ്ക്കണം, എന്നിട്ടാണ് ഒരു റീഇംബേഴ്സ്മെന്റിന് വരുന്നത്. ഇപ്പോൾ ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ബാക്കി ബാലൻസ് പൈസ മാത്രം അറേഞ്ച് ചെയ്താൽ മതി ഒരു കസ്റ്റമർ. അപ്പം അങ്ങനെ ഒരു ഗുണം ക്യാഷ്ലെസ് ക്ലെയിംസിന് കിട്ടും.
1: ശരി, അപ്പോൾ എനിക്ക് ഹലോ മറ്റൊരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ
5: ഹലോ നമസ്കാരം, ഞാൻ നാരായണൻ ആവശ്യമായിരുന്നു.
1: പറയൂ നാരായണൻ, എന്താണ് അറിയേണ്ടത്?
5: പിന്നെ ഇൻഷുറൻസ് ഈ വണ്ടികളെ ഇടിച്ചു തെറിച്ചിട്ട് നിർത്താതെ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് ക്ലെയിം കിട്ടാനൊക്കെയുള്ള സാധ്യത ഉണ്ടോന്ന് അറിയാൻ
0: വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് കണിശമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, അത് ഓരോ കേസ് ടു കേസും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും നോക്കി. ഇപ്പൊ മനഃപൂർവ്വമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടത്തില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതല്ല, ഇതൊരു അപകടം. ഇപ്പം ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നടന്നൊരു ആക്സിഡന്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നു, അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് കൺട്രോൾ തെറ്റി ആക്സിഡന്റ് പറ്റി, പല വാഹനങ്ങൾക്കും ഡാമേജ് പറ്റി, അതൊക്കെ ഓക്കെയാണ്. അതല്ല, മനഃപൂർവ്വമായിട്ട് നമ്മൾ നമ്മുടെ വണ്ടീനെയോ വേറൊരാളെയോ ഒക്കെ അപകടത്തിൽ പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് കിട്ടാതെ വരുന്നത്.
5: അല്ല, നമ്മുടെ കാര്യം നമുക്ക് നമ്മുടെ വണ്ടീനെ വേറൊരാൾ ഇടിച്ചു നിർത്താതെ പോയാലാണ് ഞാൻ ചോദിക്കുന്നത്.
0: നമ്മളത് പോലീസിനെ അറിയിച്ച് നമ്മൾ ആ അന്വേഷണത്തിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം സാർ. അത് പോലീസ് അന്വേഷിച്ച് ആ വണ്ടി കണ്ടെത്തുകയും ബാക്കി കേസും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതാണ് അതിന്റെ രീതി.
5: അപ്പൊ അതിന് സാധ്യത ഉണ്ടെന്ന് അറിയാൻ പുള്ളിയോട് ചോദിക്കാൻ പറ്റിയല്ലേ?
0: ആ, അത് സാറിന് എന്തായാലും അങ്ങനെ ചെയ്യാവുന്നതാണ്. ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അത് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ ബാക്കി നടപടികളും സ്വീകരിക്കും. അതേ പറ്റുള്ളൂ, നമ്മൾ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത്. ഇൻഷുറൻസ് കമ്പനിയെ നമുക്ക് അറിയിക്കാം. സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി. അത് പോലീസിനെ അറിയിക്കണം, സാറിന്റെ ഇൻഷുറൻസ് കമ്പനിയും സാറിന് ബന്ധപ്പെടാം. അപ്പം ഇൻഷുറൻസ് കമ്പനിയും അത് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ ഫാക്ട്സ് നോക്കി സാറിന് അത് തരേണ്ട ഒരു കാര്യമാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും തരും. അപ്പം സാറ് രണ്ട് ആൾക്കാരെയും, ഇൻഷുറൻസ് കമ്പനിയെയും പോലീസിനെയും സമീപിക്കുക, സാറിന് അതിന്റെ ബാക്കി ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ സാർ,
1: വളരെ നന്ദി. ഞാൻ എനിക്ക് മറ്റൊരു ചോദ്യം, നമ്മുടെ ഈ ഒരുപാട് കാലമായി മേഖലയിലുള്ളതാണല്ലോ, അപ്പോൾ നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ വാഹന ഉടമകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് മിസ്റ്റേക്ക് എന്തായിരിക്കും? അതായത് ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം എന്ന് നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക?
0: ഇപ്പം നമ്മൾ എന്തൊക്കെ കവറേജുകളുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഒരാൾ ഒരു വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് മിസ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫുൾ കവറേജ് ഉള്ളൊരു ഇൻഷുറൻസ് ആണ് അദ്ദേഹം ചോദിക്കുന്നു, കമ്പനി ഒരു ഫുൾ കവറേജ് ഉള്ള ഇൻഷുറൻസും അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്നാൽ ഒരു ക്ലെയിം വരുമ്പോൾ ചിലപ്പോൾ പകുതി പൈസയോ അല്ലെങ്കിൽ പൈസ കുറഞ്ഞു, കൊടുത്ത ബില്ലിൻ്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഒരു ബേസിക് ഇൻഷുറൻസ് പോളിസിയാണ്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടി കമ്പോണൻ്റ് ഉണ്ട്, സി പി എ കമ്പോണൻ്റ് ഉണ്ട്, ഓൺ ഡാമേജ് കമ്പോണൻ്റ് ഉണ്ട്. ഓൺ ഡാമേജ് കമ്പോണൻറ്റിൽ 10 തരത്തിലുള്ള ലോസസ് നമ്മൾ കവർ ചെയ്യുന്നുമുണ്ട്. അതിപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്നു, രജിസ്ട്രേഷൻ ഉള്ളൊരു വണ്ടി പൊതുനിരത്തിൽ പോകുന്നു, ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനെ പൊതുനിരത്തിൽ സംഭവിക്കുന്ന ആക്സിഡൻ്റ് ഒക്കെ നമുക്ക് കവേർഡാണ്. പക്ഷേ ഇതിന് കുറച്ച് ഡിപ്രീസിയേഷൻ കണ്ടീഷൻസ് എക്സ്ക്ലൂഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ടത്, എന്ത് നമുക്ക് കിട്ടും എന്ത് കിട്ടില്ല എന്നുള്ളതും, പിന്നെ ഏതൊക്കെ ആഡ് ഓൺ കവേഴ്സ് എടുത്താലാണ് നമുക്ക് മാക്സിമം കവറേജ് കിട്ടുന്നു എന്നുള്ളതുമാണ് നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം.
1: നമുക്ക് മറ്റൊരു കോളുണ്ട്. ഹലോ.
6: ഹലോ,
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
6: ഞാൻ കൊല്ലത്ത് കിഷോർ ആണ് സംസാരിക്കുന്നത്.
1: പറയൂ കിഷോർ, എന്താണ് അറിയാനുള്ളത്?
6: അപ്പോ എന്റെ ഒരു കാറ് കഴിഞ്ഞ വർഷം ഞാൻ ഒരു ആക്സിഡന്റ് ആയിട്ട് റൂഫ് പൊളിഞ്ഞു വീണു, റൂഫിന്റെ പ്ലാസ്റ്ററിങ് കാറിന്റെ മേടിക്കുള്ള പൊളിഞ്ഞു വീണു പോർച്ചിന്റെ. അപ്പോ അത് ക്ലെയിം ചെയ്തു, എനിക്ക് ക്ലെയിം കിട്ടി. അപ്പൊ ഞാൻ ഒരാഴ്ച മുമ്പാണ് വീണ്ടും പുതിയത് റിന്യൂവൽ ചെയ്തത് പോളിസി.
0: ഓക്കെ,
6: അപ്പൊ നോ ക്ലെയിം ബോണസ് അതിലെനിക്ക് കിട്ടിയില്ല.
0: അതെ.
6: ഓക്കെ, അപ്പൊ ഇനി അടുത്ത വർഷം എനിക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നോ ക്ലെയിം ബോണസ്?
0: സാറിൻ്റെ ഇപ്പം ഈ നടന്ന ആക്സിഡൻറ്റ് നടന്ന സമയത്തൊരു പോളിസി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ സാറിന് നോ ക്ലെയിം ബോണസ് കിട്ടിയില്ല അല്ലേ? ചെയ്തതുകൊണ്ട് കിട്ടിയില്ല. അപ്പം ഇനി ഒരു 365 ദിവസം അല്ലെങ്കിൽ 12 മാസത്തെ പോളിസി വേളയിൽ സാർ ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം സാറിന് നോ ക്ലെയിം ബോണസ് 20% കിട്ടും.
6: അങ്ങനെ
0: അങ്ങനെയാണ് പോകുന്നത്.
7: അത് 50% വരെ പോകും.
0: 50% വരെ പോകും. അതെ, ഇത് നമുക്ക് സാറ് വേറൊരു ഈ വണ്ടി വിറ്റിട്ട് വേറൊരു വണ്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലും ഈ 50%, ഇപ്പോൾ സാറിന് 50% NCB ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സാറിൻ്റെ പേര് തന്നെയാണ് വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു എമൗണ്ടിൻ്റെ ഡിസ്കൗണ്ടും സാറിന് അതിൽ കിട്ടുന്നതായിരിക്കും.
7: പുതിയ വണ്ടി നമ്മൾ കൊടുത്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ പറയണം എങ്ങനെ ഉണ്ട് അവരുടെ കണ്ട് അവർ നമ്മൾ

0: ഉണ്ട്. അതായത് 3 വർഷത്തിനകത്ത് സാർ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അതിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
1: ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നമ്മൾ ഈ കമ്പനി നമ്മൾ ഇപ്പോൾ നിലവിലുള്ള കമ്പനി പറഞ്ഞാൽ അവർ നമുക്ക്
0: തരും. നമ്മൾ അതിന്റെ ബാക്കി പൈസ തിരിച്ചടയ്ക്കണം. 12 മാസത്തേക്ക് നമ്മൾക്ക് 500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കൂ. ഇപ്പൊ 10 മാസം ആയിരുന്നുണ്ടെങ്കിൽ ആ 2 മാസത്തെ പ്രീമിയം നമ്മൾ തിരിച്ചടച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെക്കുക. അതാണ് ഓക്കെ സാർ.
2: മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ ഒരു പുതുതായി ഒരാൾ വാഹനം മേടിക്കുന്നു, അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ ഷോറൂമിൽ തന്നെ അതിനൊരു ഇൻഷുറൻസ് കിട്ടുന്നു എന്നുള്ളത്. അവർക്കപ്പോൾ ഷോറൂം ചിലപ്പോൾ ഷോറൂമിന് പ്രിഫർ ചെയ്തിട്ടുള്ള അവർക്ക് ഒരു എഗ്രിമെൻ്റ് ഉള്ള ഒരാളുടെ ഇതായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അത്തരം നിർബന്ധങ്ങൾ ഉണ്ടോ, അതോ എനിക്കിഷ്ടമുള്ള ആളുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാമോ?
0: അത് പൂർണ്ണമായും ഒരു കസ്റ്റമർ വണ്ടി വാങ്ങിക്കുന്ന ആളുടെ ചോയ്സാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കണോ അതോ പുറത്ത് നമ്മൾക്ക് അറിയാവുന്ന ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എടുക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടേണ്ട അഡിക്വേറ്റ് സപ്പോർട്ട് നമുക്ക് എല്ലാത്തിലും IRDA എൻഷുർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തരണമെന്നുള്ള സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്.
2: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, ലാസ്റ്റ് കോളാണ്. ഹലോ, ഹലോ, പെട്ടെന്ന് ചോദിച്ചോളൂ, നമുക്ക് സമയം തീരാറായി. എന്താണ് അനിൽകുമാർ?
3: കലാമിറ്റീസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞപ്പോഴേ, അതായത് ഇപ്പൊ ഈ ആനകൾ നിരന്തരമായിട്ട് ബൈക്കുകള് കാറുകളൊക്കെ മറിക്കുന്നുണ്ട്, അതിനൊക്കെ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും. അതിപ്പോ ഒരു പൊതുനിരത്തില് നമ്മളെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇപ്പം നമ്മൾ റിസർവ്ഡ് ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് പോകുന്നു അല്ലേ, ഇപ്പം ചില ട്രിപ്പൊക്കെ നമ്മൾ റോഡ് ട്രിപ്പൊക്കെ പോകുമല്ലോ, കാടിന്
3: ഉത്സവപ്പറമ്പുകളിലൊക്കെ ആ സ്ഥിതി ഉണ്ടല്ലോ.
0: തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഈ സംഭവിക്കുന്ന ഡാമേജസ്, നമ്മളിപ്പം ആന നിൽക്കുന്നതിൻ്റെ അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംശയമുണ്ട്. ബട്ട് നമ്മൾ റോഡിൽ കൂടെ ഓടിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു നമ്മൾ നമ്മളുടെ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള കവറേജ് ഉണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആന ചവിട്ടുന്ന പോലത്തെ അത്രയും വലിയൊരു ഡാമേജ് നമുക്ക് സംഭവിക്കുമ്പോൾ അതും നമ്മൾ പോലീസിൽ അറിയിക്കണം, ഒരു GD എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്.
3: പിന്നെ ഒരു കാര്യമൊക്കെ സാറേ, മറ്റൊരാളിന്റെ പേരിലുള്ള ഒരു വണ്ടി ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോ അതിന് ഇൻഷുറൻസ് പിന്നെ അത് അത് ക്ലെയിം വണ്ടി ഓടിക്കുന്ന ആളിന്റെ പേരിലാണോ അതിന് കേസ് വരുന്നത് ഇൻഷുറൻസ് സംബന്ധം അല്ലെങ്കിലും?
0: സാറിന് ഇപ്പം വേറൊരാളുടെ പേരിലുള്ള വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതിൽ, അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റോടുകൂടി ഓടിച്ചുകൊണ്ട് പോകുന്നതിൽ ഒരാവശ്യത്തിന് പേഴ്സണൽ ആവശ്യത്തിന് പോകുന്നതിനോ കുഴപ്പമില്ല. സാർ വേറൊരാളുടെ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നു, ഒരു പ്രൈവറ്റ് കാർ വാടകയ്ക്ക് എടുത്ത് സാർ അങ്ങോട്ട് തിരിച്ച് വാടക പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ക്ലെയിമിന് പ്രശ്നം വരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പ്രൈവറ്റ് കാർസ്. ഇപ്പം നമ്മൾ നമ്മുടെ സഹോദരനോ കൂട്ടുകാരനോ നമ്മൾ വണ്ടി കൊടുക്കാൻ നമ്മൾ കൊടുക്കുവാണല്ലോ, ആ ഒരു കൺസെന്റ് നമ്മൾ പെർമിഷൻ കൊടുക്കുവാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ, അല്ലാതെ ഒരു ഫോർമാലിറ്റി അല്ല.
3: അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇൻഷുറൻസ് ഉള്ള ആളുടെ വണ്ടിയുടെ ഓണറുടെ പേരില് എന്താ നടപടി ഉണ്ടാവുമോന്ന് ചോദിക്കുകയാണ്.
0: നടപടികൾ എന്തായാലും ആ ഒരു വാഹനം എന്തെങ്കിലും ഒരു പ്രശ്നം ഐ മീൻ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പോലീസ് ഒരു FIR ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ഓണറിന്റെ പേരിലും ആ ഡ്രൈവറിന്റെ പേരിലും രണ്ടുപേരുടെ പേരിലും ഇടും. അതങ്ങനെ തന്നെയാണ്.
3: അതുപോലെ ഒരു കാര്യം കൂടി, ഈ മുടങ്ങിക്കിടക്കുന്ന ഇൻഷുറൻസ് ഉള്ള വണ്ടികൾക്ക് രണ്ടാമത് ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ പഴയ ഇൻഷുറൻസ് എടുക്കാൻ സാധ്യത കൊടുക്കേണ്ടി വരുമോ?
0: പഴയ ഇൻഷുറൻസും കൂടെ കൊടുക്കണം.
2: അനിൽ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആകാശവാണിയിലേക്ക് വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ മോട്ടോർ വാഹന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കുകയായിരുന്നു. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ചന്തു മാധവനാണ്. സ്റ്റുഡിയോയിൽ ഉള്ളത് അനീഷ്, അനുജ, അല്ല ആകാശവാണിയിൽ വിളിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.
4: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ശ്രീ ചന്തു മാധവൻ. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് മൃദുൽ ജേക്കബ്. അണിയറയിൽ ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര, അനുജ ഭാസ്കർ, അനീഷ് പി നായർ.

ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് 28,000 കോടി രൂപയായിരുന്ന ആദിവാസി ക്ഷേമ ബജറ്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് 150,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിയ കോടതി 16-ൽ 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. കേരളത്തിൽ BJP നേതൃത്വം നൽകുന്ന 3-ാം ബദലിന് ജനങ്ങൾ അംഗീകാരം നൽകി തുടങ്ങിയെന്നും ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ഇനി ആർക്കും ആവില്ലെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ. BJP കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃയോഗ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകും. 10 സാധനങ്ങളടങ്ങിയ 1,101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ധരംശാലയിലാണ് മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക് കേൾക്കാം.

0: ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.
0: പ്രിയ ശ്രോതാക്കൾക്ക് ചിത്രമഞ്ജുഷയിലേക്ക് സ്വാഗതം. ഇന്നീ പരിപാടിയിൽ സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 2003 അക്ബർ ജോ സംവിധാനം ചെയ്ത ചിത്രമാണ് സദാനന്ദന്റെ സമയം. ദിലീപ്, കാവ്യ മാധവൻ, സിദ്ദിഖ്, ജഗതി, ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ, സലിംകുമാർ, ബിന്ദു പണിക്കർ, സുകുമാരി തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചിത്രത്തിൽ വേഷമിട്ടു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയത് യൂസഫലി കേച്ചേരിയും സംഗീതം നൽകിയത് മോഹൻ സിത്താരയുമാണ്. യേശുദാസ്, സുജാത, ദേവാനന്ദ്, വിധു പ്രതാപ്, മഹാദേവൻ എന്നിവർ ഇതിലെ ഗാനങ്ങൾ ആലപിച്ചു. ആദ്യ ഗാനം കേൾക്കാം, പാടിയത് യേശുദാസ്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
4: വേണം ചെല്ലം പോവാം.
5: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
6: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
7: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
10: സൗബർണിക ആർട്സിന്റെ ബാനറിൽ ജയശങ്കർ, നൌഷാദ്, സബുദ്ദീൻ എന്നിവർ നിർമ്മിച്ച സദാനന്ദന്റെ സമയത്തിന്റെ കഥ ശരചന്ദ്രൻ വയനാടിന്റേതായിരുന്നു. തിരക്കഥയും സംഭാഷണവും രചിച്ചത് ജെ പള്ളാശ്ശേരി. ഇനി കേൾക്കാം യേശുദാസും സുജാതയും പാടിയ ഗാനം.

2003 മെയ് മാസം തിയേറ്ററുകളിലെത്തിയ സദാനന്ദന്റെ സമയത്തിന്റെ ക്യാമറ പി സുകുമാരന്റേതായിരുന്നു. എം ഭാവയായിരുന്നു കലാസംവിധായകൻ. രഞ്ജൻ എബ്രഹാമിന്റെ ചിത്രസംയോജനവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇനി കേൾക്കാം വിധു പ്രതാപും മഹാദേവനും പാടിയ ഗാനം.

ഒരു സാധാരണ സ്കൂൾ അധ്യാപകനായ സദാനന്ദൻ മാഷായിട്ടാണ് ദിലീപ് ഈ ചിത്രത്തിൽ വേഷമിട്ടത്. ജ്യോതിഷത്തിൽ അന്ധമായി വിശ്വസിക്കുന്നതിനാൽ ജീവിതത്തിൽ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്ന സദാനന്ദൻ മാഷിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ സുമംഗലയുടെയും ആക്ഷേപഹാസ്യത്തിൽ ചാലിച്ച കഥയാണ് സദാനന്ദന്റെ സമയം അവതരിപ്പിച്ചത്. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
5: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: യൂസഫ് അലി കേസരി, മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ പിറന്ന 7 ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 ഗാനങ്ങൾ സോളോ, ഡ്യുവറ്റ് എന്ന തരത്തിൽ ആവർത്തനമായിരുന്നു. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

സദാനന്ദന്റെ സമയത്തിൽ മനക്കപ്പള്ളി സദാനന്ദനായി ദിലീപും അദ്ദേഹത്തിന്റെ ഭാര്യ സുമംഗലിയായി കാവ്യമാധവനും ജ്യേഷ്ഠൻ സുധാകരനായി സിദ്ദിഖും അമ്മാവനായി ജനാർദ്ദനും അമ്മയായി സുകുമാരിയും സഹോദരിയായി ബിന്ദുപണികരും സുഹൃത്ത് ഗോപാലനായി സലീംകുമാറും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. ഇനി കേൾക്കാം ദേവാനന്ദ് പാടിയ ഗാനം.

2003 ഹിറ്റ് സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയ ദിലീപ് ചിത്രമായിരുന്നു സദാനന്ദന്റെ സമയം. ജ്യോതിഷ നിയമങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിതം നയിക്കുന്നവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളും വ്യഥകളും ആക്ഷേപഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഇത്. സദാനന്ദന്റെ സമയത്തിലെ ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ ചിത്രമഞ്ജുഷ ഇവിടെ പൂർണ്ണമാകുന്നു.

0: പെറ്റ് സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു.
1: റേഡിയേഷൻ അഥവാ ആണവ വികിരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും മനസ്സിൽ ഭയാശങ്കകളാണ് ഉണ്ടാവുക അല്ലേ? എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഹിരോഷിമയും നാഗസാക്കിയും ഫുകുഷിമയും ഒക്കെ വിതച്ച വിപത്തുകളാണ് ഓർമ്മ വരുന്നത്. ഏകദേശം 500,000 ജനങ്ങളുടെ ജീവഹാനി വരുത്തിയ ഹിരോഷിമയും നാഗസാക്കിയും ആണവ വികിരണവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ കഴിയുന്ന ആണവോർജത്തിന്റെ സൗമ്യമായ മറ്റൊരു മുഖം പൊതുവെ നമുക്ക് പരിചിതമല്ല. അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ, അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നീ ആണവ പ്രക്രിയകൾ അനിയന്ത്രിതമായി നടക്കുമ്പോഴാണ് ആണവ വിസ്ഫോടനം സംഭവിക്കുന്നത്. ഇതേ പ്രവർത്തനം തന്നെ നിയന്ത്രിതമായ രീതിയിൽ ആണവ നിലയങ്ങളിൽ നടക്കുമ്പോൾ വളരെ സുരക്ഷിതമായി ഊർജവും വളരെയധികം പ്രയോജനപ്രദമായ മൂലകങ്ങളും ലഭിക്കുന്നു. അവയിൽ പലതും ക്യാൻസർ ചികിത്സയിലും ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകൾക്കും ചികിത്സകൾക്കും ഉപയോഗിക്കുന്നു. ചില മൂലകങ്ങളുടെ അണുകേന്ദ്രത്തിൽ നിന്നുള്ള വികിരണങ്ങൾ വളരെ പ്രയോജനപ്രദമായ ഊർജസ്രോതസ് ആയി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെ റേഡിയോ ആക്റ്റീവത അഥവാ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഈ വികിരണങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര രംഗത്തും മറ്റു പല മേഖലകളിലും വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടർ ഗവേഷണങ്ങൾക്കും വഴിതെളിച്ചു. 1903 മുതൽ 1983 വരെയുള്ള കാലഘട്ടം മാത്രം പരിശോധിച്ചാൽ തന്നെ 30 പരം ഗവേഷകർക്ക് ഈ മേഖലയിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആണവോർജം മനുഷ്യോപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ആണവ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന മൂലകങ്ങൾ മരുന്ന് രൂപത്തിൽ ഉപയോഗിച്ച് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ രോഗനിർണയവും ചികിത്സയും നടത്തുന്ന ആധുനിക വൈദ്യശാസ്ത്ര ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ. ഈ മരുന്നുകൾ വളരെ ചെറിയ അളവിൽ, അതായത് നാനോഗ്രാം അളവിൽ, 1 ഗ്രാമിന്റെ 1000 ദശലക്ഷത്തിൽ 1 നാനോഗ്രാം, ഈ അളവിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം സൂക്ഷ്മതലത്തിൽ അറിയാനും രോഗാവസ്ഥ മനസ്സിലാക്കി രോഗബാധിതമായ കോശങ്ങളെ മാത്രം ലക്ഷ്യമാക്കി ചികിത്സ നൽകുന്നതിനും ന്യൂക്ലിയർ മെഡിസിൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. സ്പെക് സ്കാനർ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടേഡ് ടോമോഗ്രാഫി സ്കാനർ, പെറ്റ് സ്കാനർ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി സ്കാനർ എന്നീ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ മെഡിസിൻ പ്രവർത്തിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവയിൽ നിന്നും ഇവ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ എന്ത് അധിക പ്രയോജനമാണ് ഈ സ്കാനുകൾ കൊണ്ടുണ്ടാവുക? അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവ ശരീരഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുമ്പോൾ സ്പെക് സ്കാനർ, പെറ്റ് സ്കാനർ എന്നീ സ്കാനുകൾ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും കോശങ്ങളുടെ സൂക്ഷ്മതലത്തിലുള്ള പ്രക്രിയകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ രണ്ടു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സ്കാനറുകൾ ഇപ്പോൾ ലഭ്യമാണ്. സ്പെക് സിടി, പെറ്റ് സിടി, പെറ്റ് MRI എന്നിവ, ഇവയെ ഹൈബ്രിഡ് ഇമേജിംഗ് എന്ന് പറയുന്നു. ശരീരഘടനയിലെയും പ്രവർത്തനങ്ങളിലെയും മാറ്റങ്ങൾ ഒരേ സമയം കണ്ടെത്താൻ ഇവ സഹായകമാകുന്നു. പെറ്റ് സ്കാനർ എന്നാൽ എന്താണെന്നും അതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്താണെന്നും നോക്കാം. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആധുനികമായ രോഗനിർണയ സംവിധാനങ്ങളിൽ ഒന്നാണ് പെറ്റ് സ്കാനർ. MRI, CT എന്നിവയുമായി സംയോജിപ്പിച്ച് പെറ്റ് CT, പെറ്റ് MRI എന്നീ അതിനൂതന സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. തന്മാത്രാ തലത്തിൽ ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനാൽ പെറ്റ് സ്കാനിങ്ങിനെ മോളിക്കുലർ ഇമേജിംഗ് അല്ലെങ്കിൽ മെറ്റബോളിക് ഇമേജിംഗ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. പെറ്റ് സ്കാൻ ചെയ്യുന്നതിനായി പോസിട്രോൺ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന പലതരം മരുന്നുകൾ അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നു. ഈ മരുന്നുകൾ രോഗമുള്ള കോശങ്ങളിൽ മാത്രം എത്തുകയും അതിൽ നിന്നുള്ള ഗാമാ വികിരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് രോഗബാധിത കോശങ്ങളുടെ സ്ഥാനവും വ്യാപനവും കൃത്യമായി അറിയാൻ സാധിക്കുന്നു. F18-FDG അഥവാ ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്, ഗാലിയം ഡോട്ടറ്റേറ്റ്, ഗാലിയം PSMA എന്നിവ അവയിൽ ചിലതാണ്. ശരീരത്തിനുള്ളിലെ ജൈവരാസ പ്രവർത്തനങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ ക്യാൻസർ, ക്യാൻസർ ഇതര രോഗനിർണയത്തിലും ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണത്തിലും പെറ്റ് സ്കാനിന് വലിയ പങ്കുണ്ട്. ക്യാൻസർ രോഗനിർണയത്തിനും രോഗത്തിന്റെ വ്യാപനം കണ്ടെത്തുന്നതിനും ക്യാൻസർ സ്റ്റേജ് നിർണയിക്കുന്നതിനും ചികിത്സയുടെ ഫലം വിലയിരുത്തുന്നതിനും തുടർ ചികിത്സ നിശ്ചയിക്കുന്നതിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. പുറമേ പ്രകടമല്ലാത്ത ക്യാൻസർ അഥവാ ഒക്കൾട്ട് പ്രൈമറി കണ്ടെത്താൻ പെറ്റ് സ്കാനിന് കഴിയും. ക്യാൻസർ രോഗത്തിനുള്ള റേഡിയേഷൻ ചികിത്സ നൽകുമ്പോൾ അസുഖമുള്ള കോശങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്ത് റേഡിയേഷൻ നൽകാനും അതുവഴി സാധാരണ കോശങ്ങളിലേക്ക് റേഡിയേഷൻ എത്തുന്നത് വളരെയധികം കുറയ്ക്കുന്നതിനും പെറ്റ് സ്കാനർ ഉപയോഗിച്ചുള്ള പ്ലാനിംഗ് സഹായിക്കുന്നു. മറ്റൊരു സ്കാനിലും കണ്ടെത്താൻ കഴിയാത്ത ക്യാൻസർ ബാധിത കോശങ്ങളെ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. മറവി രോഗത്തിനുള്ള പലവിധ കാരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. ഡെമെൻഷ്യ, പാർക്കിൻസോൺസും തുടങ്ങിയ രോഗങ്ങളുടെയും അവയുടെ ചികിത്സയുടെയും ഗവേഷണത്തിനും തലച്ചോറിന്റെ പ്രവർത്തനം പഠിക്കുവാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചു വരുന്നു. അപസ്മാര രോഗികളിൽ തലച്ചോറിൽ അപസ്മാരത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പെറ്റ് സ്കാൻ സഹായകമാണ്. ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അണുബാധ കണ്ടെത്താനും ക്ഷയരോഗം, വാസ്കുലൈറ്റിസ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനവും അവയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് അറിയുവാനും പെറ്റ് സ്കാനർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഹൃദയപേശികളിൽ രക്തയോട്ടവും തകരാറും നിർണയിച്ച് ആൻജിയോപ്ലാസ്റ്റി, കൊറോണറി ബൈപ്പാസ് പോലെയുള്ള ചികിത്സകൾ ഫലപ്രദമാകുമോ എന്ന് നേരത്തെ അറിയാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ടുള്ള മയോകാർഡിയൽ വയബിലിറ്റി സ്കാൻ പ്രയോജനപ്രദമാണ്. ക്യാൻസർ ഇതര രോഗങ്ങളിൽ രോഗബാധിത കോശങ്ങളിലെ കൃത്യമായി കണ്ടുപിടിച്ച് ബയോപ്സി പരിശോധനയുടെ കൃത്യത ഉറപ്പാക്കാനും പെറ്റ് ഗൈഡഡ് ബയോപ്സി സഹായിക്കുന്നു. പെറ്റ് സ്കാനിന്റെ മറ്റൊരു പ്രധാന പ്രയോജനം ടാർഗറ്റഡ് തെറപ്പി സാധ്യമാകുന്നതാണ്. പെറ്റ് സ്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന മരുന്നുകൾ രോഗബാധിതമായ കലകളിൽ എത്തുന്നുണ്ടോ എന്നറിയുന്നതിനും ഇക്കാര്യം രോഗനിർണയത്തിനായി നടത്തിയ സ്കാൻ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്ത് ഉറപ്പാക്കാനും കഴിയുന്നതാണ്. ഉദാഹരണമായി, ന്യൂറോ എൻഡോക്രൈൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഡോട്ടറ്റേ തന്മാത്രകളുമായി ബന്ധിപ്പിച്ച് ബീറ്റ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ലുട്ടീഷ്യം, ഇട്രിയം എന്നീ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഈ മരുന്ന് അസുഖബാധിത കോശങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടോ എന്ന് ഗാമ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗാലിയം ഡോട്ടറ്റേറ്റ് ഉപയോഗിച്ച് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ചികിത്സയ്ക്ക് മുൻപേ തന്നെ അറിയുവാൻ സാധിക്കുന്നു. ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ലുട്ടീഷ്യം PSMA, ഗാലിയം PSMA എന്നിവ ഉപയോഗിച്ച് അറിയുവാൻ സാധിക്കും. കേരളത്തിൽ സർക്കാർ മേഖലയിൽ 2 മെഡിക്കൽ കോളേജുകളിലാണ് ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം ഉള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ, അതുപോലെ റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിലും ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും അനുസരിച്ച് രോഗനിർണയത്തിലും ചികിത്സയിലും വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ പെറ്റ് സ്കാൻ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ന് ക്യാൻസറിനും ക്യാൻസർ ഇതര ചികിത്സയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിശോധനാ സംവിധാനമാണ് പെറ്റ് സ്കാൻ.
0: പെറ്റ് സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മാന്ത്രികം എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ പാടിയത്, ONV കുറുപ്പിന്റെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ഷഹബാസ് അമൻ വരികളെഴുതി സംഗീതം നൽകി ആലപിച്ച ഗാനം. ചിത്രം സുഡാനി ഫ്രം നൈജീരിയ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 1:00.
5: നമസ്കാരം, പ്രധാന വാർത്തകൾ.
4: ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയെന്ന സാമൂഹിക മാധ്യമ പ്രചാരണം കേന്ദ്രം നിഷേധിച്ചു. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വസ്തുതകൾ പരിശോധിച്ചുറപ്പിക്കണമെന്ന് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. രാജ്ബിഹാരി ബോസിന്റെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാധാരണ സംഘടനാ വൈദഗ്ധ്യത്തിലൂടെ സ്വാതന്ത്ര്യസമരത്തിന് ബോസ് പുതിയ ഊർജ്ജം പകർന്നു നൽകിയെന്ന് അമിത്ഷാ സാമൂഹിക

മാധ്യമത്തിൽ കുറിച്ചു. തെരുവുനായ്ക്കളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ അപേക്ഷ സുപ്രീംകോടതി നിരസിച്ചു. അനിമൽസ് ആർ പീപ്പിൾ ടു എന്ന NGO നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കിടത്തരുതെന്നും നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ആവശ്യമായ മരുന്നുകൾ ആശുപത്രികളിൽ കരുതിവയ്ക്കണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾ എന്ന പേരിൽ ചില മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് സന്തോഷ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട്. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് ജില്ലാ കലക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പുതിയ കലക്ടറെ ഉപഹാരം നൽകി സ്വീകരിച്ചു. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCP SPയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കലക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതിനും സ്വകാര്യ ഭൂമിയുടെ ഡൈവേർഷൻ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കുന്നതിനും എതിരെയായിരുന്നു മാർച്ച്. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഏകധാരയിലേക്ക് സ്വാഗതം. ഇന്ന് ഏകധാരയിൽ ജെറി അമൽദേവ് ഈണം പകർന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് വേറിട്ടൊരു ശൈലി പതിപ്പിച്ച് ശ്രദ്ധേയനായ സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. അതിഭാവുകത്വമില്ലാത്ത ലളിത സംഗീതവും ലളിതമായ ഓർക്കസ്ട്രേഷനിലൂടെ ഹൃദയത്തിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലുന്ന ഈണങ്ങളും വെസ്റ്റേൺ ക്ലാസിക്കൽ സമന്വയവും ജെറിയുടെ ഗാനങ്ങളുടെ പ്രത്യേകതയാണ്. '80s മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിക്കൊണ്ടാണ് ജെറി അമൽദേവ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ അദ്ദേഹത്തിന് അക്കൊല്ലത്തെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. തുടർന്ന് 50s ചിത്രങ്ങൾക്ക് വേണ്ടി 250s ഗാനങ്ങൾ അദ്ദേഹം ഒരുക്കി. അവയൊക്കെയും ഹിറ്റുകളുടെ പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഏകധാരയിൽ നമുക്ക് ജെറി അമൽദേവ് ഈണം പകർന്ന ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യഗാനം എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, ചിത്ര ഒപ്പം ഗായക സംഘവും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, വാണി ജയറാം, ഗായക സംഘം എന്നിവർ പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബിച്ചു തിരുമല.

ഏകതാരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ജെറി അമൽദേവ് ഈണം പകർന്ന ഗാനങ്ങളാണ്. ഇനി കേൾക്കാം യേശുദാസും വാണി ജയറാമും സംഘവും പാടിയത്. ചിത്രം ധന്യ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഏകതറയിൽ ജെറി അമൽദേവ് സംഗീതം നൽകിയ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിശു തിരുമല.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, അല്ലെങ്കിൽ 9496596321. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. അറിയിപ്പ് കഴിഞ്ഞു.
1: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
3: ആ എന്നാ ഇനി ഒന്നും നോക്കാറില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൾട്ടികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111, ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
0: ജെറി അമൽദേവ് സംഗീതം നൽകിയ ഗാനങ്ങളുമായി ഏകതാര തുടരുന്നു. കൂടുന്തേടി എന്ന ചിത്രത്തിനുവേണ്ടി MD രാജേന്ദ്രൻ വരികളെഴുതി കൃഷ്ണചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം ഇതാ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചിത്രം അധ്യായം 1 മുതൽ. പാടിയത് ഉണ്ണിമേനോൻ. ഗാനരചന MD രാജേന്ദ്രൻ.

0: ഏകതാരയിൽ ജെറി അമൽദേവ് ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മുല്ലനേഴി.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

0: பூங்கினாவின் லஹரியும் பூமி சுந்தரம்.
1: ഈ കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
0: ഏകതാരയിൽ ഇനി കേൾക്കാം നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനവരികൾ ഗിരീഷ് പുത്തഞ്ചേരി.

ഏകധാരയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, പാടിയത് യേശുദാസും സംഘവും. ചിത്രം നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഏകധാരയിൽ ജെറി അമൽദേവ് ഈണം പകർന്ന ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഏകധാരയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് നദീർഷ. ഏകധാര വീണ്ടും എത്തും അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1-2. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2:00.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മലയിടം തുരുത്തിലെ 8 കുടുംബങ്ങളെ ഗവൺമെന്റ് വഴിയാധാരമാക്കില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കോടതിയിൽ നീതി ലഭിച്ചില്ലെങ്കിൽ കുടുംബങ്ങളെ പകരം ഭൂമിയും വീടും കൊടുത്ത് പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അറിയിച്ച സതീശൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി. ഇന്ധനവില വർധനയുടെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ എന്തു ചെയ്യാനാവുമെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനത്തിൽ അനാവശ്യ വിവാദം ഉയർത്തുകയാണെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി. സിഇഒ ആയിരുന്ന സമയത്ത് ഗുരുതരമായ ഒരാരോപണവും ഡോക്ടർ രത്തൻ യു കേൽക്കർക്കെതിരെ ഉയർന്നിട്ടില്ലെന്നും വി.ഡി. സതീശൻ വിശദീകരിച്ചു. അപ്പു ജോൺ ജോസഫിനെ യു.ഡി.എഫ് ചീഫ് വിപ്പായി നിയമിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. മുനമ്പം ഭൂമി വിഷയത്തിൽ മുൻ വഖഫ് ബോർഡ് സ്വീകരിച്ച നടപടിയെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നീറ്റ് പരീക്ഷയിൽ ആവർത്തിച്ചുണ്ടാകുന്ന വീഴ്ചകളിൽ ആശങ്ക

അറിയിച്ച് സുപ്രീം കോടതി. NTA പകരം കൂടുതൽ കാര്യക്ഷമമായ സംവിധാനം രൂപീകരിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്രത്തിന്റെയും NTA CBI നിലപാട് അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സപ്ലൈകോ ആലിൻ ബ്രാൻഡിൽ ഇറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം നാളെ. ഉച്ചയ്ക്ക് മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നോട്ട്ബുക്കുകൾ വിപണിയിലിറക്കും. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സൈബർ കണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന് അപേക്ഷകൾ ഇന്നു മുതൽ. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും വൈകിട്ട് 5 മണിക്ക് കേൾക്കാം.

0: അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്ന് മിക്കവരെയും അലട്ടുന്ന ഒന്നാണ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും. ഇവയ്ക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ ഫലപ്രദമായ പരിഹാരം കാണാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടുകൂടെയുള്ളത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നിയാണ്. സ്വാഗതം.
2: നമസ്കാരം.
1: അസ്ഥിരോഗ ചികിത്സയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രീതികളിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നൊന്ന് പറയാമോ?
2: ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, അസ്ഥി സന്ധിഗത രോഗങ്ങളിൽ, എല്ലൊടിയുന്ന ഫ്രാക്ചർ പോലത്തെ സിറ്റുവേഷൻസിൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തുടയല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണങ്കാലിൻ്റെ ഉള്ളിൽ എല്ല് പൊട്ടി മാറിപ്പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ അല്ലാതെ വരുന്ന നമുക്കൊരു കൺസർവേറ്റീവ് മാനേജ്മെന്റ്, അതായത് ക്ലോസ് ടു മാനിപ്പുലേറ്റീവ് റിഡക്ഷൻ, നമുക്ക് പുറമെ നിന്ന് തന്നെ പിടിച്ചിട്ട് ശരിയാക്കാവുന്ന അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ല് പൊട്ടുന്നതും, അതുപോലെ തന്നെ ഈ സ്ഥാന ചലനം വന്നിട്ടുള്ള ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിലും ആയുർവേദത്തിന് ഉടനെ തന്നെ ഫലം കിട്ടുന്ന രീതിയിൽ അത് കറക്റ്റ് പൊസിഷനിലോട്ട് പിടിച്ചിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഫേസിൽ, അതായത് വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളിൽ ആയുർവേദത്തിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മസ്കുലോസ്കെൽട്ടൽ പതോളജി, അതായത് പ്രായമാവുമ്പോൾ വരുന്ന അത്തരത്തിലുള്ള അസുഖങ്ങളിലും നീണ്ടു നിൽക്കുന്ന അസുഖത്തിൽ നിന്നുള്ളൊരു മുക്തി കിട്ടാനായിട്ട് ആയുർവേദത്തിന്റെ പങ്ക് വലുതാണ്.
1: ഇപ്പോൾ സന്ധിവാദം അല്ലെങ്കിൽ നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ സ്ഥിരമായ ഒരു പരിഹാരമുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് മോഡേൺ മെഡിസിൻ നോക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം അല്ലാതെ പെർമനന്റ്ലി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ആകും എന്നൊരു ചിന്ത ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ്
2: ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്ഥി സംബന്ധമായിട്ട് വരുന്ന പതോളജിക്കൽ സിറ്റുവേഷനിൽ, അതായത് വീഴ്ച പോലത്തെ പരിക്കുകൾ അല്ലാതെ വരുന്ന കാര്യങ്ങളിൽ, ജീവിതശൈലി ക്രമീകരണത്തിന് ഒരു 25% മുതൽ 33% വരെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം അത് ഓരോ രോഗത്തിനനുസരിച്ചും രോഗിയനുസരിച്ചും രോഗിയുടെ പ്രായം അതിനനുസരിച്ചെല്ലാം അവർ ചെയ്യുന്ന ജോലി, വ്യത്യസ്തമായിട്ടുള്ള വ്യായാമങ്ങൾ, അതായത് ആ രോഗിക്ക് ഇണങ്ങുന്ന ശാരീരിക പരിശോധനയിലൂടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി നമ്മൾ നിർണയിക്കുന്ന ആ വ്യായാമങ്ങൾ രോഗമുക്തി ലഭിച്ചതിന് ശേഷം രണ്ടാമത് വരാതിരിക്കാനായി ചെയ്തു കഴിഞ്ഞാൽ 25% മുതൽ 33% വരെ ആ വ്യായാമത്തിനും, പിന്നീട് ഈ മരുന്നിന്, അത് ഘട്ടം ഘട്ടമായിട്ടുള്ള മരുന്നുകൾക്കും ഏകദേശം ഒരു 33% മുതൽ 50% വരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഇതിൽ ആർക്കാണോ പ്രയോജനം കിട്ടണ്ടേ അവരുകൂടി ഇൻവോൾ

0: ഗോൾഡ് ആയിട്ടുള്ള ജീവിതശൈലി ക്രമീകരണത്തിലെ കറക്ഷനും വ്യായാമത്തിന്റെ തുടർച്ചയും അവർക്ക് പരിപൂർണമായ രോഗമുക്തിക്ക് 90% മുതൽ 98% വരെ പ്രയോജനം കിട്ടുന്നതായിട്ടാണ് ചികിത്സയിൽ നമ്മൾ കണ്ടുവരുന്നത്.
1: അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ.
0: തീർച്ചയായിട്ടും
1: ജീവിതശൈലി കുറച്ച് കൂടുതൽ മെച്ചമായ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് വരാതെ കാക്കാമായിരുന്നു എന്ന് തോന്നുമല്ലോ. ഇപ്പൊ മുട്ടുതേയ്മാനം പോലുള്ള അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലുള്ള നമ്മുടെ പോസ്റ്റർ കാരണമൊക്കെയുള്ള അല്ലെങ്കിൽ ലാക്ക് ഓഫ് മൂവ്മെന്റ് കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൂടുതൽ സിവിയർ ആയിട്ടൊരു അവസ്ഥയിൽ എത്തുന്നത് തടയാമായിരുന്നു നമുക്കൊരു എക്സസൈസ് റൊട്ടീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ അത് അങ്ങനെ ഒരു എക്സസൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്താണ്?
0: തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു കാര്യമാണിത്. കാരണം കണ്ടിന്യൂസ് ആയി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് വേണ്ടി വരുന്ന പ്രത്യേകിച്ചുള്ള അവരുടെ പോസ്റ്ററൽ കറക്ഷനിലുള്ള അറിവ്, ആ അറിവ് വളരെ പ്രധാനമാണ്. അവയർനെസ് ഉണ്ടാവുക, അവബോധമുണ്ടാവുക, അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന പ്രത്യേകം വ്യായാമങ്ങൾ, സ്ട്രെച്ചസ്, സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്നാൽ ഇതിനെ തടഞ്ഞു നിർത്താമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായി, രോഗം മൂർച്ഛിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പോസ്റ്റൽ കറക്ഷൻ എർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രത്യേക ശാഖ തന്നെ അതിനുണ്ട്. അവരവർ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് നേടുക, അത് കൃത്യമായിട്ടൊരു വൈദ്യനിർദ്ദേശത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നീട് ഇത് മൂർച്ഛിക്കുന്നതിന് മുമ്പേ തുടരുന്ന വ്യായാമങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് രണ്ടാമത് ഇത് കൂടി വരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെയാണെങ്കിൽ ഒരു 4 സ്റ്റേജ് ഉണ്ട്. ഇതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജിലൊന്നും ആരും തന്നെ ഡോക്ടറെ സമീപിക്കാറില്ല. അറ്റ്ലീസ്റ്റ് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജിലെങ്കിലും രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട്. അതുപോലെ കുറെ സമയം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട്, അതും കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷെ അത് ആ സാഹചര്യത്തിൽ തന്നെ ഡോക്ടറുടെ സേവനം ലഭിക്കുകയും ആ പറയുന്ന വ്യായാമം കൃത്യമായിട്ട് അതേപോലെ തന്നെ വേദന മാറിയാലും തുടർന്നാൽ അവസാന ഘട്ടത്തിലെ മുട്ട് മാറ്റിവെക്കേണ്ട സ്ഥിതിയിലോട്ട് എത്താതെ അതിനെ തടയാനായിട്ട് സാധിക്കും.
1: വീട്ടമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രായം മുതൽ അവരുടെ ഒരു കിടപ്പാവുന്ന പ്രായം വരെയും അവർ അടുക്കളയിൽ സ്ഥിരമായി നിന്ന് ഇപ്പൊ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗത്തുള്ള അടുക്കളയിൽ നിന്നുകൊണ്ടുള്ള പണികളാണ് കൂടുതലായിട്ടും. അപ്പൊ അത്തരം സ്ത്രീകളിൽ മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടിനുണ്ടാകുന്ന തേയ്മാനം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടല്ലോ. ഓവർ വെയിറ്റ് ഒരു കാരണമായിട്ട് വരാം. അവർ പറയുന്നത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ നിന്ന് ജോലി ചെയ്യുകയാണ്, അപ്പൊ അത് മതി എന്റെ എക്സസൈസ്, ഇതിനും അപ്പുറം എനിക്ക് എന്ത് എക്സസൈസ് ആണ് വേണ്ടത്, എനിക്ക് പറ്റില്ല എന്നുള്ളതാണല്ലോ. അപ്പൊ അതൊരു ന്യായീകരണം ആണോ?
0: ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. കാരണം 40 വയസ്സ് കഴിയുമ്പം മുതൽ തന്നെ മുട്ടിന്റെ പേശികൾ ബലപ്പെടുത്താനായിട്ട് ചെയ്യേണ്ട ചില വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളും പ്ലസ് ഈ എക്സസൈസും രണ്ടും രണ്ടാണ്. അതിനെ രണ്ടായി തന്നെ മനസ്സിലാക്കണം. ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് അവർ ഈ കാര്യം ചെയ്യുന്നത് അവർക്ക് ഗുണവും, എക്സസൈസ് ഇല്ലാതെ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ദോഷവുമായിട്ട് ഭവിക്കും. അപ്പൊ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടമ്മയുടെ ആരോഗ്യമാണ് ആ വീടിന്റെ ആരോഗ്യം. അതുകൊണ്ട് വീട്ടമ്മയുടെ ആരോഗ്യം കൃത്യമായി സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഒബിസിറ്റിയും വളരെയധികം മുട്ടിന്റെ തേയ്മാനത്തെ മെക്കാനിക്കൽ ആയിട്ടുള്ള സ്ട്രെയിൻ കൂട്ടുന്നതിന് കാരണമാവുന്നത് കൊണ്ട് തന്നെ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് വേദന ഇല്ലെങ്കിൽ കൂടി വേദന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
1: നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേരും സ്ഥലവും പറയാമോ?
2: ഗിരിജ.
1: ഗിരിജ, സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: നമസ്കാരം ഡോക്ടർ. എനിക്ക് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നട്ടലിന്റെ 4, 5 ആ ഭാഗത്ത് മോൾ ഭാഗത്തായിട്ട് ബലക്ഷയം കൊണ്ടുണ്ടായ പൊട്ടലാന്ന് പറഞ്ഞു.
0: മനസ്സിലായി.
2: അപ്പൊ അതിന് ഞാൻ കാൽസ്യം ഗുളികകൾ മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ സകലം കഷായം ഒക്കെ കുടിക്കുന്നത് എനിക്ക് കുറവായില്ല. അപ്പൊ അതിന് അത്യാവശ്യം എന്തെങ്കിലും മരുന്നുണ്ടോന്ന് അറിയാം. പിന്നെ രണ്ടാമതായിട്ട് എന്റെ വലത്തെ ഉരത്തിന്റെ അവിടുന്ന് കയ്യുടെ മുട്ട് വരെ അസ്ഥി ചേർത്ത് ചുമിക്കുള്ള കുത്തല വെറുതെ ഇരുന്നാലും ഉണ്ട്, എന്തെങ്കിലും ചെയ്യുമ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. രാത്രിയിലാണ്
0: രാത്രിയിൽ കൂടുതലുണ്ട് അല്ലേ? രാവിലെ എഴുന്നേക്കുമ്പോഴും എങ്ങനെയാണ്? രാവിലെ എഴുന്നേറ്റ് അനക്കുമ്പോൾ ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ?
2: അനക്കുമ്പോ കയ്യൊക്കെ ഇത്തിരി പൊക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്.
0: ഫ്രാക്ചർ വന്നിട്ട് എത്ര നാളായി? ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ വന്നിട്ട് അമ്മയ്ക്ക് എത്ര വയസ്സായി? ഇപ്പം
2: 66.
0: അമ്മ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ കണ്ട് അവിടെ നിന്നുള്ള മരുന്നുകള് കഴിക്കേണ്ടതുണ്ട്. അതുകൂടാതെ അമ്മ കൃത്യമായിട്ട് തുടരേണ്ട ചില വ്യായാമങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായിട്ട്, അതായത് വളരെ ശ്രദ്ധിച്ചേ വ്യായാമം ചെയ്യാവുള്ളൂ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ ചെയ്യേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അതുകൂടാതെ അമ്മ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധിച്ചു നോക്കി വൈറ്റമിൻ D3 സപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാം. അത് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്.
2: ഇടയ്ക്ക് ഡോക്ടറെ അടുത്ത് കുറച്ച് കഷായങ്ങളൊക്കെ കുടിച്ചായിരുന്നു, അപ്പം ജന്തതൈലം അങ്ങനെ കുറച്ചെല്ലാം തന്നെ.
0: അത് വളരെ നല്ലതാണ്, അത് തുടരാം. പറയുന്ന കാര്യത്തില് അമ്മയ്ക്ക് പ്രായമായി എല്ലിന്റെ ബലം കുറഞ്ഞതുകൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് ഈ നമ്മൾ ഈ പറയുന്ന ആവശ്യം വേണ്ടുന്ന പോഷക ഘടകങ്ങൾ ആവശ്യത്തിന് വേണ്ടത് നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ്. അതിൽ അത് ഒരു തുടർച്ചയായിട്ട് വേണ്ട ഒരു കാര്യമാണ്, ഇടയ്ക്ക് നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അതുകൂടാതെ അമ്മ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. ഇത് രണ്ടും ചെയ്താൽ, കൃത്യമായിട്ട് ചെയ്താൽ, കുറച്ച് നാളുകൾ തുടർച്ചയായിട്ട് ഈ വ്യായാമം വേദന മാറിയാലും അമ്മ നിർത്തരുത്, തുടരണം. അപ്പൊ അമ്മയ്ക്ക് ഈ കാര്യത്തിൽ നല്ല പ്രയോജനം കിട്ടും കേട്ടോ. ഡോക്ടർ കണ്ട് ചെയ്യേണ്ട സൂക്ഷ്മമായി ചെയ്യേണ്ട വ്യായാമങ്ങളുണ്ട്. അമ്മ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറുത്ത എള്ള്, അതുപോലെ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ ചുറ്റിനും കിട്ടുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള, അത്തരം കാര്യങ്ങളൊക്കെ അമ്മ സ്ഥിരമായി ശീലിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ റെഗുലറായിട്ട് ശീലിക്കുന്നത് നല്ലതാണ്. അപ്പൊ അമ്മ ഈ വെജിറ്റേറിയനിൽ തന്നെ ഇപ്പൊ ഈ നമുക്ക് ചുവന്ന ചീര, നെല്ലിക്ക, പാവയ്ക്ക, ക്യാരറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്തും. പിന്നെ ഈ വ്യായാമം നമ്മൾ അധികം മൂവ്മെന്റ്സ് ഇല്ലാതെ ചെയ്യേണ്ട വ്യായാമമാണ്. അത് ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. അത് നിലവിലെ അമ്മയുടെ ശാരീരിക പരിശോധന കഴിഞ്ഞ ശേഷമാണ് ചെയ്യേണ്ടത് കേട്ടോ.
2: അപ്പൊ നമ്മൾ
0: അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ കപ്പി വലിക്കണ പോലത്തെ വ്യായാമങ്ങളൊക്കെ ഉണ്ടല്ലോ, വെള്ളം കോരാനുള്ള കപ്പി ഉണ്ടല്ലോ, ആ കപ്പി മുകളിൽ ഒരേ സ്ഥലത്ത് കെട്ടി രണ്ട് സ്ഥലത്തും കയറിട്ടിട്ട് ആ കയറുകൊണ്ട് വലിക്കുന്ന വ്യായാമമൊക്കെ മറുകയുടെ സഹായം കൊണ്ട് വേദനയുള്ള കൈക്ക് പ്രയോജനം കിട്ടുന്ന വ്യായാമങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ തോർത്തൊക്കെ പുറകിൽ നമ്മൾ പുറം തുടയ്ക്കുന്നത് പോലെയുള്ള മൂവ്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ വേദനയുള്ള കൈ താഴെ വെച്ചിട്ട് അത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ഗുണം ചെയ്യും. അപ്പൊ അത് ഡോക്ടർ അമ്മയെ കാണുമ്പോൾ ഇത് പറഞ്ഞു തരും, അത് തുടർച്ചയായിട്ട് ചെയ്താൽ പ്രയോജനമാകും കേട്ടോ. അമ്മ ഇത് ചോദിക്കൂ, ഞാൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് തന്നെ ചോദിക്കൂ, അത് പറഞ്ഞു തരും കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോ തേയ്മാനം വന്ന സന്ധികൾ ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് മുന്നേ ഒരു ഹെൽത്തി സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ?
0: അതായത് ഒരിക്കലും ഈ ഡീജനറേഷൻ വന്നതിനെ തിരിച്ച് റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഡീജനറേഷന്റെ പ്രോഗ്രഷനെ തടയാൻ പറ്റും. ഇത് മുന്നോട്ട് വീണ്ടും പ്രായം കൂടുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ഒരു പരിധി വരെ അതിന്റെ ആ പ്രോഗ്രഷന്റെ വേഗതയെ തടയാൻ സാധിക്കുമെന്നുള്ളതും അതിനേക്കായാലും പ്രധാനം ഈ ഡീജനറേഷൻ വന്നതുകൊണ്ട് തേയ്മാനം വന്നിട്ടുണ്ടായിട്ടുള്ള അവിടുത്തെ ലക്ഷണങ്ങൾ, വേദന തുടങ്ങിയ, ബലക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ആയുർവേദ ചികിത്സയുടെ പ്രത്യേകത.
1: അപ്പോ നേരത്തെ ആണെങ്കിൽ മുട്ടുവേദനയോ സന്ധിവാദമോ ഒക്കെ പ്രായമായവരിൽ മാത്രം കണ്ടുവരുന്ന ഒന്നായിരുന്നല്ലോ, ഇപ്പൊ പക്ഷെ ചെറുപ്പക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ടല്ലോ, എന്താണ് കാരണം?
0: അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് ഈ രോഗവുമായി വന്നിരുന്ന് കണ്ടിരുന്ന ആൾക്കാരെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആൾക്കാര് ഈ പ്രശ്നമായി നമ്മളെ കാണുന്നതിന്, ഡോക്ടറെ സമീപിക്കുന്നതിന് ഉള്ള ഒരു ആ ഒരു വ്യത്യാസം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ഈ 10 കൊല്ലത്തിൽ കാണാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സാങ്കേതിക വിദ്യയുടെ പ്രയോജനം കൂടുന്നതിനനുസരിച്ച് മുമ്പ് ഒരു അത്യാവശ്യമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ അവർക്ക് ഇത്ര ദൂരം നടന്നായിരിക്കാം ഒരു പക്ഷെ പോകേണ്ടിയിരുന്നത്, ഇപ്പം അതിന് മറ്റൊരു സൗകര്യം വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം, അതിന്റെ കൂടെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിന് അവനവന് ഇണങ്ങുന്ന അവനവന് വേണ്ട രീതിയിൽ വേണ്ടത് വേണ്ടത്ര അളവിലുള്ള വ്യായാമം വേണ്ടതുണ്ട്. അത് കുറവുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. രണ്ടാമതായിട്ട് മുൻപത്തെ ഒരു സാഹചര്യം കൊണ്ട്, ഇപ്പൊ പലപ്പോഴും വളരെ പ്രായമുള്ള ആൾക്കാർ തന്നെ അവരുടെ അന്നത്തെ ജീവിത സാഹചര്യം കൊണ്ട് അവർ കൃഷി ചെയ്ത് ഭക്ഷണം കഴിക്കുകയും അവർ കഴിച്ചുകൊണ്ടിരുന്ന സാധനത്തിന്റെ മേന്മ കൊണ്ടും ചെയ്തിരുന്ന അവരുടെ നോർമലി ഉള്ള ഒരു ഡെയിലി റൊട്ടീന്റെ പ്രാധാന്യം കൊണ്ടും അവർക്ക് നല്ല ശാരീരിക ക്ഷമതയും ആരോഗ്യമുള്ള ആളുകളെ കാണാറുണ്ട്. നേരെ തിരിച്ച് പ്രായം കുറഞ്ഞ ആൾക്കാർ വളരെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി ഒരു പക്ഷേ ചിലപ്പോൾ മുട്ട് മാറ്റി വയ്ക്കേണ്ട സ്ഥിതിയിൽ 50 വയസ്സൊക്കെ ഉള്ള ഒരാൾക്കാരും നമ്മളെ സമീപിക്കുന്നുണ്ട്. ഇത് ഒരു വ്യായാമത്തിന്റെയും അതേപോലെ നല്ല ജീവിത ശൈലി ക്രമീകരണങ്ങളുടെയും അറിവും അതിനെ കൃത്യമായി പ്രാവർത്തികമാക്കുക എന്നുള്ളതുമാണ് ഈ ഒരു അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ. ഓക്കെ, നമ്മുടെ ഡോക്ടർ ജിക്കു എലിയസ് ബെന്നി ഉണ്ട്, ചോദിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: എനിക്ക് നട്ടലിനും മുട്ടിനും മറ്റ് അസ്ഥികൾക്കൊക്കെ ഭയങ്കര വേദന.
0: എത്ര നാളായത്?
3: തുടങ്ങിയിട്ട് ഒരു 8-10 വർഷത്തോളമായി.
0: രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങാനൊക്കെ ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ?
3: നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ ഇപ്പൊ നിലവിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ചികിത്സ എന്തെങ്കിലും?
3: ചികിത്സ ഈ എണ്ണയും കുഴമ്പുകളൊക്കെ തേക്കുന്നുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പം ബുദ്ധിമുട്ട് വരും, വീഴ്ചയുണ്ടാകും, പിന്നെ അത് നടത്തും.
0: സ്ഥിരമായി കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകളുണ്ടോ? മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രമേഹം പോലത്തെ?
3: പ്രമേഹം കഴിഞ്ഞ ആഴ്ചയിലാണ് ഉള്ളതായിട്ട് അറിഞ്ഞത്.
0: ഉറക്കത്തിനിടയ്ക്ക് നമ്മള് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോഴൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ടോ?
3: ഉറക്കം അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോഴാണ് വേദന കൂടുന്നത്.
0: അപ്പൊ നിലവില് ഇപ്പം തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി

0: സ്ത്രീയിലെ സേവനമാണോ ഉപയോഗപ്പെടുത്തുന്നത്? ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, അവിടെ തൊട്ടടുത്ത് തന്നെ അസ്ഥിരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജില്ലാ കേന്ദ്രങ്ങളിലും തൊട്ട് അടുത്ത് ഹോസ്പിറ്റൽ സൗകര്യമുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും. അത്തരത്തിലുള്ള ആ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് ഇത് വരാതിരിക്കാനും വന്ന അസുഖം രണ്ടാമത് വരാതെ പൂർണ്ണമായിട്ട് മാറുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അത് രോഗത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ മുട്ടിനു വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, മുട്ടിനടിയിൽ തുണി മടക്കി വെച്ച് മുട്ട് താഴേക്ക് അമർത്തി 5 സെക്കൻഡ് ബലം പിടിച്ചു തന്നെ വെച്ച് പിന്നെ അത് വീണ്ടും റിലീസ് ചെയ്ത് അങ്ങനെ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം ഒക്കെ രാവിലെയും വൈകുന്നേരവും ചെയ്യുന്ന, മുട്ട് അനങ്ങാതെ മുട്ടിന് സ്ട്രെയിൻ വരാതെ മുട്ടിന്റെ പേശികളെ ബലപ്പെടുത്തുന്ന ചില വ്യായാമങ്ങളുണ്ട്. ഇതുപോലെ നടുവിന് നമ്മൾ മുട്ട് മടക്കി വെച്ച് നടു താഴേക്ക് അമർത്തുന്ന 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന വ്യായാമങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ആ സന്ധികളെ അനക്കിക്കൊണ്ട് ചെയ്യുന്ന വ്യായാമങ്ങളല്ല, സന്ധികൾക്ക് സ്ട്രെയിൻ ഇല്ലാതെ തന്നെ പേശികൾക്ക് ബലം വരുന്ന വ്യായാമങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ ഈ ആയുർവേദത്തിൽ തന്നെ അസ്ഥിരോഗ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കണ്ട് ഈ വ്യായാമങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒപ്പം മരുന്ന് കഴിക്കുന്ന ഒരു രീതി ചെയ്താല്, ഇപ്പൊ എത്ര വയസ്സായി?
1: 73.
0: ഈ 10 കൊല്ലമായിട്ടുണ്ടെന്ന് പറയുന്ന ബുദ്ധിമുട്ട് ഈ പ്രായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നമാണ്. ഈ പേശികളെ ബലപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ സന്ധിയുടെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനം അതേപോലെ തന്നെ നടക്കാൻ, അതായത് ആ ജോയിന്റിന് സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും ഒക്കെ കിട്ടാനായിട്ട് സഹായകരമാകും. രാത്രി കിടന്നുറങ്ങുമ്പോഴുള്ള വേദനയും രാവിലെ എഴുന്നേറ്റ് നടന്ന് തുടങ്ങുമ്പോഴുള്ള വേദനയൊക്കെ ഏകദേശം ഒരു 8 മുതൽ 12 വരെ നമ്മൾ ഈ വ്യായാമം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചികിത്സാ രീതിയിലോട്ട് മാറുമ്പോൾ കൂടുതൽ പ്രയോജനകരമാകും.
2: ഡോക്ടർ, അമിതമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത്, വിയർക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ നീർക്കെട്ടെന്നൊക്കെ നമ്മൾ പറയുന്ന കൈൻഡ് ഓഫ് വേദന വരാറുണ്ടല്ലോ, ഒരു 1 വീക്ക് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന തരം വേദന, അതെന്തുകൊണ്ടാണ് വരുന്നത്? അല്ലെങ്കിൽ അതങ്ങനെ വരാതെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും?
0: അത് എന്താ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേശികളെ കവർ ചെയ്തിരിക്കുന്ന ഫേഷ്യ എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഫേഷ്യേറ്റിസ് എന്ന ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ നീർക്കെട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ സാധാരണ ചെയ്യാത്ത ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നോർമലി ഉള്ള റുട്ടീനിൽ നിന്ന് മാറിയിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് തണുപ്പടിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പോസ്റ്ററിലുള്ള എററാവാം, നമ്മൾ നോർമലി ചെയ്യുന്നതിന് വിട്ടിട്ട് ഒരുപാട് സമയം ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തല കൂടുതൽ വിയർക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണ ചെയ്യാത്ത ഒരു അമിത വ്യായാമം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി ഒരേ റുട്ടീൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം നമ്മളൊരു വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ട്, ഡെയിലി റുട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ, അത് പരമാവധി ഒരു ആഴ്ചയിൽ ഒരു 4 അല്ലെങ്കിൽ 5 ദിവസം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നം വരാതിരിക്കും.
2: അതായത് ഒരേ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ് ഒരു ദിവസം രാവിലെ ചെയ്യുക, ഒരു ദിവസം വൈകുന്നേരം ചെയ്യുക, അത് പ്രശ്നമാണോ?
0: ഇല്ല, അങ്ങനെ കുഴപ്പമില്ല, അതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഈ സമയം മാറുന്നതിന് പ്രശ്നമില്ല, പക്ഷേ എല്ലാ ദിവസവും പരമാവധി അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു 1.5 ദിവസമെങ്കിലും അത് തുടരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. പിന്നെ ഈ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക എന്നുള്ളതും, അതുപോലെ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ഏർപ്പെടുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു വാമപ്പും, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാമപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കൂൾ ഡൗണും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
2: അങ്ങനെ നീർക്കെട്ട് സപ്പോസ് സംഭവിച്ചാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡി എന്ന് പറയുന്നത് എന്തായിരിക്കും?
0: ഏറ്റവും പ്രധാന അവിടെ വീണ്ടും അധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക, റെസ്റ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ, ഇപ്പൊ ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മസിലിന് ഒരു സ്ട്രെയിൻ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ അവിടെ ചൂടധികം കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒരു അക്യൂട്ടായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐസ് തുണിയിൽ തന്നെ കവർ ചെയ്ത് പൊതിഞ്ഞതിന് ശേഷം ഒരു 3 സെക്കൻഡൊക്കെ വെച്ചു മാറ്റി അങ്ങനെ പല പ്രാവശ്യം ഏകദേശം ഒരു 2 മിനിറ്റ് വരെയൊക്കെ തുടരാം. പരമാവധി അവിടെ മൂവ്മെന്റ്സ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഒരു 3 ദിവസം ആവുമ്പോഴേക്കും ഈ ബുദ്ധിമുട്ട് കുറയുകയും നമുക്ക് ചെറുതായിട്ട് ചലനങ്ങൾ കൊടുക്കാനും സാധിക്കും. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു ചൂടോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ചെറിയ വ്യായാമം ചെയ്തു ഏകദേശം ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നോർമൽ സാധാരണ വ്യായാമങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്.
2: ആദ്യം പക്ഷെ ആൾക്കാർ സാധാരണ രീതിയിൽ ഇതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ചൂട് കൊടുക്കാനായിരിക്കുമല്ലോ ശ്രമിക്കുന്നത്, തെറ്റായിട്ടുള്ള കാര്യമാണ്.
0: അപ്പൊ ഇതിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേജിൽ പേശികൾക്ക് കീറലോ അതല്ലെന്നുണ്ടെങ്കിൽ ലിഗമെന്റ്സിന് സ്പ്രെയിനോ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ചൂട് വെക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. ചൂട് വെക്കുമ്പോൾ അവിടെ ആ പരിക്ക് ഗുരുതരമാവാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സേഫായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതുകൊണ്ട്, പരിക്ക് പറ്റിയിട്ടുള്ള ഉടനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ചൂട് വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം.
2: അതുപോലെ എണ്ണയൊക്കെ ഇട്ട് തടവുന്ന ഒരു ശീലം ഉണ്ടല്ലോ, തൈലങ്ങൾ ഉപയോഗിക്കുന്ന ശീലങ്ങൾ, അതും
0: അത് ഈ എന്താണ് പരിക്ക് എന്ന് അറിഞ്ഞതിന് ശേഷം പരിക്കിന്റെ തീവ്രതയൊക്കെ അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഒരു പക്ഷെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വിരലൊക്കെ തട്ടി, തീരെ ചെറിയ പരിക്കായിരിക്കും, അത് ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ഒരു

0: മൂന്ന് ദിവസം അല്ലെങ്കിൽ 7 ദിവസം കെട്ടിവെച്ചു, അതിനുശേഷം കെട്ടഴിച്ചു, വ്യായാമം ചെയ്തു, 14 ദിവസം ആകുമ്പോഴേക്കും ആ വേദന മാറും. പക്ഷേ ഇത് നമ്മൾ ആ സമയത്ത് അത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ആ വേദന മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പരിക്കിൻ്റെ തീവ്രത അനുസരിച്ച് മാത്രം പുറമേ എണ്ണ പുരട്ടുക എന്നുള്ളത് ശീലിക്കുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് എണ്ണ തൈലം അത് പുരട്ടുക, ചൂട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. അപ്പം അതിൽ നമുക്ക് അറിവില്ലായ്മയാണ് അത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കാരണം.
0: അതായത് ഇപ്പം നമുക്ക് പണ്ട് മുതലേ വീട്ടിൽ ശീലിച്ചു വന്ന എല്ലാ കാര്യങ്ങളും തന്നെ അന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ വൈദ്യ സാഹചര്യം, വൈദ്യ പാരമ്പര്യം, അതല്ലെങ്കിൽ സാംസ്കാരികമായ പാരമ്പര്യം, അതാണ് പ്രധാനമായിട്ടും അന്നത്തെ യഥാർത്ഥത്തിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാര് സമൂഹത്തിൽ പറഞ്ഞുകൊടുത്തതിനനുസരിച്ചുള്ള നല്ല ശീലങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പൊ അതിൽ പലപ്പോഴും പല അറിവുകളും ഈ കൈമോശം വന്നു പോയിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്, ആഡ് ചെയ്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ശരിയായ അറിവ് മാത്രം തുടരുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് എല്ലാ മാസങ്ങളിലും തന്നെ അവയർനെസ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്ത്, ആ അറിവിനനുസരിച്ച് മാത്രം നമ്മൾ ഈ കാര്യങ്ങൾ തുടരുക എന്നുള്ളത് പ്രധാനമാണ്.
1: ഇപ്പൊ ആയുർവേദത്തിൽ സന്ധിവാദം, ആമവാദം എന്നൊക്കെ ഇങ്ങനെ പലതരം ആയിട്ട് വേർതിരിവുണ്ടല്ലോ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
0: അത് രോഗലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് ഈ തിരിവ് വന്നിരിക്കുന്നത്. പ്രായമാവുമ്പോൾ വരുന്ന ഡീജനറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ കാര്യങ്ങൾ നമുക്ക് ഈ സന്ധിവാദവുമായിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആർത്രൈറ്റിസിന്റെ പല അവാന്തര വിഭാഗങ്ങൾ നമുക്ക് ആമവാദം എന്നുള്ള രീതിയിലും, അപ്പൊ അതിനനുസരിച്ച് ആ രോഗത്തിന്റെ തീവ്രത ലക്ഷണങ്ങൾ അതിന്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചൊക്കെയാണ് ഇത്തരത്തിലുള്ള വർഗീകരണം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് വേണുഗോപാലൻ നായർ.
1: സ്ഥലം?
2: ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ നിന്ന് വിളിക്കുന്നു.
1: ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം.
2: 70 വയസ്സുണ്ട്.
0: ആ, പറഞ്ഞോളൂ.
2: ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഷുഗർ ലെവൽ കൺട്രോളാണ്. HbA1c 7 ഉണ്ട്. ക്രിയാറ്റിൻ 1.22. കൊളസ്ട്രോൾ 30. എല്ലാം അങ്ങനെ ഇരിക്കുന്നു. ഈ HbA1c ക്രിയാറ്റിൻ 7 എന്നുള്ളതാണ് എനിക്ക് അത് അങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ഒരു വർഷമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. സൈഡിലാ, സെന്ററിലല്ല, സൈഡിലായിരുന്നു.
0: ഏത് സൈഡില?
2: ഷോൾഡറിന് നേരെ താഴോട്ട് രണ്ട് സൈഡിലും. ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന അവസാനം ഫെബ്രുവരി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു MRI എടുത്തു നോക്കാം, ഹോൾസ്പൈൻ എടുത്തു നോക്കാം എന്ന് പറഞ്ഞു എടുത്തു. എടുത്തതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. അതിലെ B12 ഡിസ്ക് ബൾജ് മൾട്ടിപ്പിൾ ലെവൽസ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു വിഷയമുള്ളത് ഓൾഡ് ആന്റീരിയർ വെഡ്ജ് കംപ്രഷൻ ഫ്രാക്ചർ ഓഫ് B12 വെർട്ടിബ്ര വിത്ത് മൈൽഡ് ഹൈറ്റ് റിഡക്ഷൻ.
0: വീഴ്ച എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ മുമ്പ്?
2: ഞാനൊരു 6 വയസ്സുള്ളപ്പോ ചെറുപ്പത്തിലാണ്.
0: അതേയുള്ളൂ.
2: അപ്പൊ ഞാൻ ആയുർവേദം ചെയ്യുന്നുണ്ട്. സുദർശനം ഗുളിക തരുന്നുണ്ട്. ഗന്ധർവഹസ്ത തൈലമുണ്ട്. ബ്ലിസ്ബാം പുരട്ടാനുണ്ട്. BP വേണ്ടി കാർഡോകെയർ, BP നോർമൽ ആണ്, കാർഡോകെയർ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആയുർവേദമായിട്ടൊരു ബന്ധമുണ്ട്.
0: ഡയബറ്റീസ് എത്ര നാളെ മരുന്ന് കഴിക്കുന്നു?
2: Last 15 years.
0: വ്യായാമങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പം?
2: വ്യായാമം ഞാനൊരു 5 കിലോമീറ്റേഴ്സ് പെർ ഡേ നടക്കുമായിരുന്നു. മോർണിംഗ് വാക്ക് ഉണ്ടായിരുന്നു.
0: ഇപ്പൊ നിർത്തിയേക്കുവാണോ?
2: വീട്ടിലെ ഡോക്ടർ പറഞ്ഞു തൽക്കാലം നടക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ തേയ്മാനം കാണുന്നുണ്ട്. ഡിസ്കിന് തേയ്മാനം കാണുന്ന ബൾജിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞെടുത്ത് നടക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്നു.
0: നമുക്കിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചാല് ആയുർവേദത്തിൽ തന്നെ നമുക്ക് ഈ അസ്ഥിസന്ധി രോഗങ്ങളുടെ ഒരു സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണണം. അത് തൊട്ടടുത്ത് എവിടെയാ സൗകര്യം ഉള്ളതെന്നുള്ളത് അവിടുത്തെ അടുത്തുള്ള ഡിസ്പെൻസറി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് ദൂരത്തല്ലാതെ തന്നെ ഇതിന്റെ ഗവൺമെന്റിൽ തന്നെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അത് കൂടാതെ ഡയബറ്റീസ് നല്ല കൺട്രോൾ ആക്കി വെക്കണം. ഇതിന്റെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട അളവിലുള്ള ഒരു വ്യായാമം, അതായത് ഡയബറ്റീസ് കൺട്രോൾ ആക്കി വെക്കാനുള്ള ഒരു വ്യായാമം എന്നാൽ ഡിസ്കിന് പ്രശ്നം വരാത്ത വ്യായാമം, ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ശാരീരിക പരിശോധന നോക്കിയാണ് നമ്മളിത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ ഈ ആയുർവേദ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ടും ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്.
2: അപ്പൊ
0: തൊട്ടടുത്തുള്ള ഇപ്പൊ നമ്മൾ ഈ ചോദിക്കുന്ന ആ ഡിസ്പെൻസറിയിൽ തന്നെയുള്ള ഡോക്ടറോട് തന്നെ ചോദിച്ച് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി ഈ ഒരു ബാലൻസിന് ഈ വ്യായാമം തന്നെ നിലനിർത്തിക്കൊണ്ട് ഡിസ്കിന് പ്രശ്നം വരാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ T എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ടല്ലോ, നമ്മൾ തന്നെ കണ്ണാടിയിൽ നോക്കി നമുക്ക് ഒട്ടും സ്ട്രെയിൻ വരാതെ വേദനയൊന്നും എടുക്കാതെ ചെയ്യാവുന്ന, ഇപ്പൊ നമ്മുടെ കൈ രണ്ടും വിടർത്തി പിടിച്ച് T എന്നുള്ള അക്ഷരം പോലെ തന്നെ നമ്മൾ നേരെ തന്നെ നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന 5 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് ചെയ്യാവുന്ന ചില വ്യായാമങ്ങളുണ്ട്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് അധികം മൂവ്മെന്റ്സ് ഇല്ല, എന്നാൽ നട്ടലിനൊക്കെ നല്ലതാണത്. അപ്പൊ അത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ നോക്കി ശാരീരിക പരിശോധന നോക്കിയാണ് ഡോക്ടർ ഏത് വ്യായാമം നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വേണമെന്ന് നിശ്ചയിക്കാം. അപ്പൊ അത് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രയോജനമാവും കേട്ടോ. അല്ല അത് അത് വരാതിരിക്കാനാണ്, അത് മുന്നോട്ട് പോകുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വ്യായാമം. ഈ ബൾജ് വരുമ്പോഴോ നമ്മുടെ ഈ നട്ടെല്ലിന്റെ കശേരുക്കളുടെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള രണ്ട് ലിഗമെന്റ്സ് ഉണ്ട്, ആന്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ പോസ്റ്റർ ലോഞ്ചിറ്റ്യൂഡിനൽ. പിന്നെ ഇരുവശങ്ങളിലും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള നട്ടലിന്റെ ഇരുവശങ്ങളിലും പാരാസ്പൈനൽ മസിൽസ് ഉണ്ട്. അവരെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ, അവരെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അവരെ

0: ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നതിന് നമുക്ക് തടയാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ അത്?
1: ഓക്കെ, വിളിച്ചതിന്. ഇപ്പോ നേരത്തെ ശ്രോതാവ് പറഞ്ഞ പോലെ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സർജറിയൊക്കെ ആണല്ലോ സാധാരണ മോഡേൺ മെഡിസിനൊക്കെ ഉപദേശിക്കുന്നത്, പക്ഷെ അതില്ലാതെ ആയുർവേദത്തിലെ ചികിത്സ ലഭ്യമാണ്.
0: ഈ ഡിസ്ക് തള്ളുന്നത് നാല് സ്റ്റേജ് ഉണ്ട്. അപ്പൊ ഇതിന്റെ നാലാമത്തെ സ്റ്റേജ് വന്ന് ഇപ്പൊ കഴുത്തിന്റെ ഭാഗത്ത് സുഷുമ്ന നാഡിക്ക് കംപ്രഷൻ ഉണ്ടാവുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടുവിന്റെ ഭാഗത്ത് ഈ കോഡൈക്യുന സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തീവ്രമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അതല്ലാതെ ഉള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ, അതൊരു ഇന്റർനാഷണൽ ക്രൈറ്റീരിയ ആണ്, ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ശാരീരിക പരിശോധന ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി, ഈ ക്ലിനിക്കൽ എക്സാമിനേഷനും ഇപ്പൊ MRI റിപ്പോർട്ടിലുള്ള കാര്യങ്ങളും രണ്ടും ഒരേപോലെ തന്നെയാണോ, രണ്ട് ഈ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, തീവ്രമായിട്ടുള്ള ശാരീരിക അധ്വാനം വേണ്ട കാര്യങ്ങൾ ആവശ്യമുണ്ടോ, മൂന്നാമത്തെ കാര്യം നിലവിൽ അദ്ദേഹത്തിന്റെ പേഷ്യന്റ് റിപ്പോർട്ടഡ് ഔട്ട്കം മെഷേഴ്സ്, ക്വാളിറ്റി ഓഫ് ലൈഫിനെ എത്രമാത്രം ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എത്രമാത്രം ആ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ശസ്ത്രക്രിയ വേണോ വേണ്ടയോ എന്നുള്ളത് നിശ്ചയിക്കണം. ഇതിന്റെ ഒരു മൂന്നാമത്തെ സ്റ്റേജ് വരെ, അപ്പൊ ഇതിലിപ്പോ നമുക്കിപ്പോ പ്രൊട്രൂഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജും എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജിലും, ഈ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെ ധാരാളം ആളുകളിൽ ശസ്ത്രക്രിയ ഒഴിവാക്കാനായിട്ട് ആയുർവേദ ചികിത്സയിലൂടെ സാധ്യമാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വീണ്ടും വരാതിരിക്കാനായി ചെയ്യേണ്ട വ്യായാമങ്ങൾ, അതിപ്പോ ശസ്ത്രക്രിയ കഴിഞ്ഞാലും ഈ വ്യായാമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ശസ്ത്രക്രിയക്ക് മുന്നേ തന്നെ അത്തരം വ്യായാമങ്ങൾ നിരന്തരമായിട്ട് ശീലിച്ചാൽ ഒരു പരിധിവരെ 100% ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഒരു 70% 80% ഇടയിലുള്ള നമ്പറിൽ നമുക്ക് ശസ്ത്രക്രിയ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ശസ്ത്രക്രിയ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയിൽ രോഗിയുടെ കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശാരീരികമായി അവർ ചെയ്യേണ്ട വ്യായാമങ്ങളും അതേപോലെ തന്നെ അവർ ചെയ്യേണ്ട പോസ്റ്റൽ കറക്ഷൻ പോലത്തെ ജീവിതശൈലി ക്രമീകരണങ്ങളും തുടർന്നാൽ മാത്രമേ ഈ കിട്ടുന്ന ഗുണം നിലനിൽക്കുകയുള്ളൂ.
1: ഇപ്പൊ ഒരു ശരിയായ ജീവിതശൈലി പിന്തുടരുക, അവനവന് അനുയോജ്യമായ രീതിയിലുള്ള എക്സസൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓർത്തോ പ്രശ്നങ്ങൾ വരാതെ നോക്കാനുള്ള ഏറ്റവും പ്രധാനമായ നടപടി എന്നാണ് മനസ്സിലായത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നീ പരിപാടിയിൽ അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നിയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഹലോ ഡോക്ടർ,

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തിരുനയനാർ കുറിച്ചി വരികൾ എഴുതി, ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകി. ഭക്തകുചേല എന്ന ചിത്രത്തിനു വേണ്ടി കമുകര പുരുഷോത്തമൻ പാടിയ ഗാനം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: പി കെ ഗോപിയുടെ വരികൾ, മരകതമണിയുടെ സംഗീതം. ചിത്രം നീലഗിരി. പാടിയത് ചിത്ര.

ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ആകാശക്കോട്ടയിലെ സുൽത്താൻ.

திரைப்பூக்கൾ. തിരയിപ്പൂക്കൾ ആദ്യം കേൾക്കാം. ബോയ്സ് എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, ടിമ്മി, ടിപ്പു എന്നിവർ പാടിയത്.

ജീൻസ് എന്ന ചിത്രത്തിനു വേണ്ടി നിത്യശ്രീ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വൈരമുത്തു.

തിരയപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പേരൻപ് എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് സുമതി റാം, സംഗീതം യുവാൻ ശങ്കർ രാജ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3:00.
3: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
4: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
5: മിഷൽ.
4: സ്ഥലം?
5: ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാ, ഇവിടെ വെള്ളയമ്പലം.
4: എന്ത് ചെയ്യണം ഇപ്പോ?
5: ഞാനിപ്പോ എം എ ഹിസ്റ്ററി പഠിക്കുക ചെന്നൈയില്.
4: ഇപ്പോ ഇവിടെ ലീവിന് വന്നാണോ?
5: ഇവിടെ ഞാൻ ആക്ച്വലി ഇന്റേൺഷിപ്പിന് വന്നേ. ഇവിടെ നേപ്പിയർ മ്യൂസിയത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുക.
4: ബി എ ഒക്കെ ഇവിടെ തന്നെയാണോ?
5: ബി എ ഞാൻ ആക്ച്വലി ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ പഠിച്ചത്. എം എക്ക് വേണ്ടി ചെന്നൈ പോയതാ.
4: അപ്പോ എങ്ങനെയുണ്ട് ചെന്നൈ ലൈഫ് ഒക്കെ?
5: ചെന്നൈ ലൈഫ് കൊള്ളാം. അവിടെ നല്ല ക്യാമ്പസ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല ഫ്രണ്ട്സും ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊള്ളാം. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ചെന്നൈ.
4: ചെന്നൈ എന്ന് പറയുമ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ അല്ലേ?
5: അതെ അതെ, ട്രിവാൻഡ്രത്തെയും കാട്ടി കുറെ കൂടെ ഫാസ്റ്റ് പേസ്ഡ് ആണ്.
4: അവിടുത്തെ ഫുഡ് ഒക്കെ എങ്ങനെയുണ്ട്?
5: ഫുഡ് ഏകദേശം നമ്മുടെ ആയിട്ട് കുറെ സിമിലർ ആണ്. കുറച്ച് ഡിഫറൻസേ ഉള്ളൂ, ചില സ്പൈസിന്റെ വ്യത്യാസം, പക്ഷെ ഏകദേശം നമ്മുടെ ഒക്കെ ഫുഡ് പോലെ തന്നെയാണ്.
4: നിങ്ങൾ എങ്ങനെ അവിടെ ഹോസ്റ്റലിൽ തന്നെയാണോ സ്വന്തമായിട്ട് കുക്ക് ചെയ്യോ എങ്ങനെയാണ്?
5: ഇല്ല ഇല്ല, കോളേജിന്റെ തന്നെ വിമൻസ് ഹോസ്റ്റൽ ഉണ്ട്, അവിടെ താമസിക്കുന്നത്. ഹോസ്റ്റലാണ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം.
4: അവിടെ ഇപ്പോ ചെന്നൈയിൽ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയോ?
5: അവിടെ എഗ്മോറിന്റെ ആർക്കൈവ്സ് ഉണ്ട്, ആർക്കൈവ്സിൽ പോയിട്ടുണ്ട്. പിന്നെ 2-3 മോളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ പോണ്ടി ബസാറൊക്കെ ഭയങ്കര ഫേമസ്, അത് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല.
4: അവിടെ ഈ ചെന്നൈയിലെ മറീന ബീച്ചിലൊക്കെ പോയോ?
5: അവിടെ ഞാൻ പോവാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അത് ഇനി അടുത്ത വർഷം നോക്കണം.
4: ചെന്നൈയിലെ ചൂടൊക്കെ എങ്ങനെയുണ്ട്?
5: ചൂട് ഇവിടെ ആയിട്ട് വലിയ വ്യത്യാസം ഇല്ല ആക്ച്വലി. ഇവിടെയും കാട്ടി കുറച്ചുകൂടെ ചൂടാണ് അവിടെ, പക്ഷെ അവിടെ ക്യാമ്പസിൽ കുറെ മരങ്ങളുള്ളതുകൊണ്ട് അതിന്റെ ഷെയ്ഡിൽ പോയിരിക്കാം.
4: അതിന്റെ ഒരു സമാധാനം ഉണ്ട് അല്ലേ?
5: അതെ അതെ.
4: കോളേജ് വൈബ് ഒക്കെ എങ്ങനെയുണ്ട്?
5: വൈബ് നല്ലതാണ്.

0: ആണ്. കോളേജ് സ്ട്രിക്റ്റ് ആണെങ്കിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പൊതുവേ നല്ല റിലാക്സ്ഡ് ആണ്. ഇപ്പം ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട് അവരായിട്ട് എന്ത് പറയാനാണേലും ഒക്കെ.
1: ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ടോ?
0: ഫ്രണ്ട്സ് ഒരു കുഞ്ഞു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, പക്ഷെ അവരായിട്ട് നല്ല ക്ലോസ് ആണ്.
1: അപ്പൊ നിങ്ങൾ ഇപ്പോ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
0: ഞങ്ങൾ മോസ്റ്റ്ലി ക്യാമ്പസിന്റെ അകത്ത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുകയാണെങ്കിലും. ഇപ്പൊ ഞങ്ങൾ ചില ദിവസമൊക്കെ ഞങ്ങൾ പിക്നിക് പ്ലാൻ ചെയ്യും. ക്യാമ്പസിന്റെ അകത്ത് തന്നെ കുറെ ഗ്രൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൗണ്ടിൽ പോയിരുന്ന് കുറെ സ്നാക്സ് എല്ലാരും മേടിച്ച് അവിടെ തന്നെ ഇരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ടിരിക്കും. മെയിൻ ആയിട്ട് അതാ പരിപാടി.
1: അടിപൊളിയാണ്,
0: അടിപൊളിയാണ്.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്. മൂത്ത ചേട്ടനാ, കല്യാണം കഴിച്ചു, ഇപ്പൊ രണ്ട് പിള്ളേരൊക്കെ ആയി.
1: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
0: അതെ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
1: പാടുന്ന ആളാണോ?
0: അയ്യോ, അതൊട്ടുമല്ല. പാട്ട് പാടാൻ അറിയില്ല, കേൾക്കാൻ ഇഷ്ടമാണ്.
1: കൂടുതലും ഇപ്പോൾ എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കാറ്?
0: അതെ, മൂഡ് അനുസരിച്ചിരിക്കും. ആക്ച്വലി ഇപ്പം നമ്മളൊരു സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ പാട്ട് കേട്ട് ഇടയ്ക്ക് സിനിമാ പാട്ടായിരിക്കും, പിന്നെ ഇടയ്ക്ക് ഹോളിവുഡ് പോപ്പ് മ്യൂസിക് ആയിരിക്കും, അങ്ങനെ പിന്നെ ഇടയ്ക്ക് ക്രിസ്ത്യൻ മ്യൂസിക് ആയിരിക്കും. അത് ഓരോ ദിവസത്തെ വൈബ് അനുസരിച്ച്.
1: എല്ലാത്തരം പാട്ടുകളും കേൾക്കും അല്ലേ?
0: അതെ അതെ, കേൾക്കും ഒരുവിധമെല്ലാം.
1: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചല്ലേ, അത് പറയാം.
0: നീ എൻ വെണ്ണില്ല എന്നും പറഞ്ഞൊരു പാട്ടുണ്ട് നമ്മുടെ കസിൻ സിനിമയ്ക്കകത്ത്. ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്,
1: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടാണ്.
0: അതെ അതെ, എത്ര കേട്ടാലും മടുക്കാത്ത ഒരു പാട്ടായിട്ടാണ്.
1: ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് ലക്ഷ്മണൻ.
0: സ്ഥലം
1: കണ്ണൂർ.
0: അപ്പോ ഇങ്ങനെ തിരുവനന്തപുരം കാണാൻ വന്നതാണോ?
1: അതെ.
0: എത്ര പേരുണ്ട് നിങ്ങൾ ടീമില്?
1: ഞങ്ങൾ രണ്ടുപേരും, അച്ഛനും മോനും.
0: എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്?
1: ഇവിടെ ഇപ്പം 2 ദിവസമായി.
0: തിരുവനന്തപുരത്ത് എവിടെയൊക്കെ കണ്ടു?
1: ആഴിമല കണ്ടു, കോവളം ബീച്ച് കണ്ടു, പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു, ഇപ്പോൾ മ്യൂസിയം, സൂ, അങ്ങനെ
0: ഓരോ സ്ഥലങ്ങളായി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അതെ.
0: അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം?
1: അടിപൊളി.
0: ഇനി എവിടെയൊക്കെ പോകാനാണ് പ്ലാനൊക്കെ?
1: ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്.
0: ഇന്നും കൂടെ ഉള്ളൂ?
1: ഇന്നും കൂടെ ഉള്ളൂ.
0: കണ്ണൂർ എവിടെയാണ്?
1: കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയും, രാജരാജ അമ്പലത്തിൻ്റെ അടുത്തവർ.
0: അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: സുഖം തന്നെ, കുഴപ്പമില്ല.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിലെ ഭാര്യയുണ്ട്, 2 മക്കൾ, ഞാൻ.
0: മക്കളൊക്കെ എന്ത് ചെയ്യണം?
1: മക്കൾ ഒരാൾ ചാർട്ടർ അക്കൗണ്ടൻ്റാണ്, ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, അമ്മ ടീച്ചറാണ്, ഞാൻ ടെക്നീഷ്യനായിരുന്നു, VRS എടുത്തു.
0: വിശ്രമ ജീവിതം അങ്ങനെ അടിപൊളിയായിട്ട് പോകാം.
1: അതെ അതെ.
0: ഇപ്പോൾ ധാരാളം സമയം കിട്ടുമായിരിക്കും അല്ലേ?
1: അതെ.
0: വേറെ ഇപ്പോൾ എന്തെങ്കിലും കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
0: പച്ചക്കറികളൊക്കെ. സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണ്?
1: ആ, സിനിമ കാണാൻ ഇഷ്ടമാണ്.
0: നിങ്ങളെല്ലാം ഫാമിലി ആയിട്ട് പോയി. ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാ?
1: അവസാനം കണ്ട സിനിമ അത് വാഴ കണ്ടിരുന്നു, പിന്നെ പേറ്റേറ്റ് കണ്ടു.
0: സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്?
1: അതെ അതെ.
0: കോമഡി സിനിമകളാണോ കുടുംബ ചിത്രങ്ങളാണോ?
1: കുടുംബ ചിത്രങ്ങളാണ് ഇഷ്ടം, പിന്നെ കോമഡിയും ഇഷ്ടമാണ്.
0: അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു നടനും നടിയൊക്കെ ചോദിച്ചാൽ?
1: മോഹൻലാലിന് ഇഷ്ടമാണ്, പിന്നെ ശോഭന ഇഷ്ടമായിരുന്നു.
0: മലയാളികൾ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പോയാണ് മോഹൻലാൽ ശോഭന.
1: അതെ.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാണ്?
1: പാട്ടുകൾ എനിക്ക് പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: പാടുന്ന ആളാണോ?
1: ഞാൻ പാടാറില്ല.
0: രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാണ്?
1: പാടാൻ എനിക്കറിയില്ല.
0: പഴയ പാട്ടുകളുടെ ആരാധകനാണ്?
1: അതെ.
0: എന്താണ് ഈ പഴയ പാട്ടുകളോടൊരു ഇഷ്ടം തോന്നാൻ? അതിൽ കാണുന്നൊരു പ്രത്യേകത എന്താണ്?
1: അതിൻ്റെ നല്ലൊരു മ്യൂസിക് ആയിരുന്നു, പിന്നെ കേൾക്കാൻ നല്ലൊരു മനസ്സിന് നല്ല ഉന്മേഷം കിട്ടുന്ന പാട്ടുകളാണ്, അതുകൊണ്ടാണ് പഴയ പാട്ടുകൾ.
0: നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ് അല്ലേ?
1: അതെ.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: 1000 പാവസരങ്ങൾ നദിയിലെ സോങ്.
0: ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണല്ലേ?
1: അതെ. കുടുംബത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
0: അപ്പോൾ നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
6: ഹായ്, എന്റെ പേര് ബ്ലസ്സി പോൾ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. പഠിക്കുന്നത് കോട്ടയത്താണ്, CMS കോളേജിൽ പഠിക്കുന്നു.
5: കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് അല്ലേ?
6: അതെ അതെ.
5: അപ്പോൾ എന്തൊക്കെയാണ് CMS കോളേജിന്റെ വിശേഷങ്ങൾ?
6: CMS കോളേജിന്റെ പഠിത്തത്തെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കര മികച്ചു നിൽക്കുന്ന ഒരു കോളേജാണ്. പിന്നെ അല്ലാണ്ട് ക്യാമ്പസൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് പഠിക്കാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ് CMS കോളേജ് എന്ന് പറയുന്നത്.
5: ഇടുക്കിയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
6: ഇടുക്കിയിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്, കുന്നുകളും അതുപോലെ കുറെ.
5: കാരണം വളരെ മനോഹരമായ ഒരു പ്രദേശമാണല്ലോ.
6: അതെ അതെ.
5: എവിടെയാണ് കറക്റ്റ് സ്ഥലം?
6: ഇടുക്കി കഞ്ഞിക്കുഴി എന്ന് പറയും.
5: ഇടുക്കി ഡാമിലൊക്കെ പോയിട്ടുണ്ടോ?
6: ഓ, പോയിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യമൊന്നും പോയിട്ടില്ല, എന്നാ പോയിട്ടുണ്ട്. പിന്നെ മൂന്നാറൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വാഗമണ്ണ്,
5: എല്ലാം അവിടെ നിന്ന് നമുക്ക് പോകാൻ എളുപ്പമാണ് അല്ലേ?
6: ആ, എളുപ്പമാണ്.
5: തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യുന്നത്?
6: തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്.
5: ഏത് വിഷയമാണോ പഠിക്കുന്നത്?
6: ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ തേർഡ് ഇയറിലേക്ക് കയറി.
5: ഹിസ്റ്ററിയൊക്കെ പഠിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട്?
6: വളരെ മികച്ചതാണ്. അത് ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പഠിക്കാൻ പാടായതുകൊണ്ട് ഹിസ്റ്ററിയിലേക്ക് നേരെ അങ്ങ് മാറി. ഇപ്പോൾ എളുപ്പമാണ്, കുഴപ്പമില്ല, പഠിക്കാൻ പറ്റുന്നുണ്ട്.
5: ഈ കോഴ്സിന് ശേഷം എന്താണ് ഭാവി ലക്ഷ്യം?
6: ഇത് കഴിഞ്ഞിട്ട് എനിക്ക് BEd പഠിക്കണമെന്നാണ്. ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് നേരെ BEd എടുത്ത് പഠിച്ച് അങ്ങനെ പോകാനാണ് ഇഷ്ടം.
5: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
6: എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞങ്ങൾ 4 പെൺമക്കളാണ്. മൂത്ത ചേച്ചിമാരാണ്.
5: അവരൊക്കെ എന്ത് ചെയ്യാണ്?
6: 3 പേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഓരോ സ്ഥലത്തൊക്കെ സെറ്റിൽഡ് ആണ്. പിള്ളേരുണ്ട്.
5: ഈ പഠനത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസൊക്കെ?
6: ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും, ഓരോ സ്ഥലങ്ങളൊക്കെ പോകും. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല പാട്ടൊക്കെ കേൾക്കും, അതൊക്കെ തന്നെ.
5: ഇങ്ങനെ പാട്ടൊക്കെ കേട്ടെങ്കിൽ പിന്നെ എന്ത് രസമല്ലേ?
6: അതെ അതെ.
5: യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്?
6: ആ, യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
5: ദൂരയാത്രകൾ എവിടെയും ചെയ്തിട്ടുണ്ടോ?
6: ദൂരെ അങ്ങനെ ഒത്തിരി ദൂരേക്കൊന്നും പോയിട്ടില്ല. അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്.
5: ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എങ്ങനെയുണ്ട്?
6: തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് കോട്ടയത്തിലെങ്കിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്താണ്. കാരണം ഇവിടെ കാണാൻ നല്ല കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്.
5: പാടുന്ന ആളാണോ?
6: അല്ല അല്ല.
5: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
6: വേണ്ട വേണ്ട വേണ്ട.
5: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
6: എനിക്ക് മൺചിത്രത്താഴ് നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിലത്തെ വരുവാനില്ലാരും എന്ന് പറയുന്ന സോങ് ഭയങ്കര ഇഷ്ടമാണ്.
5: മണിച്ചിത്രത്താഴ് എത്ര തവണ കണ്ടിട്ടുണ്ട്?
6: കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
5: പിന്നെ പിന്നെ കണ്ടാലും മടുക്കാത്തൊരു സിനിമയാണല്ലേ?
6: അതെ അതെ. തമാശക്ക് തമാശ എല്ലാം ഉണ്ട് അതിനകത്ത്, എത്ര കണ്ടാലും മടുക്കത്തില്ല.
5: അപ്പൊ നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
6: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: രജിത.
0: സ്ഥലം?
1: ഇപ്പം തിരുവനന്തപുരമാണ്. ഞാൻ കോട്ടയംകാരിയാണ്.
0: തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം ഇങ്ങോട്ട്.

0: ലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ അക്കാഡമിക് കൗൺസിലറാണ്. ഞാൻ യു കെ ബേസ്ഡ് കമ്പനിയിൽ ഒരു സ്റ്റുഡൻ്റ് മെൻറ്ററും കൗൺസിലറും ഒക്കെയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ്.
1: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
0: ജോലി നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം വർക്ക് ഫ്രം ഹോം എടുത്ത് വീട്ടിൽ തന്നെയാണ്. ഇടയ്ക്ക് ഓഫീസിൽ പോയാൽ മതി. ഓഫീസ് വരുന്ന കൊച്ചിയിലാണ്, മെയിൻ ഓഫീസ് വരുന്ന ലണ്ടനിലാണ്.
1: അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ പോകാനൊരു സാധ്യത ഉണ്ടോ?
0: തീർച്ചയായിട്ടും പോകാൻ വേണ്ടി തന്നെയാണ്.
1: അപ്പോൾ അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ IELTS ഒക്കെ
0: ഇല്ല, പ്രിപ്പറേഷൻ ഉണ്ട്. കൂടുതൽ വീട്ടിലിരുന്ന് തന്നെയാണ് നോക്കുന്നത്. അതിനു വേണ്ടി യൂട്യൂബുകളും അങ്ങനെയുള്ള ഓരോ ഇത് നോക്കിയാണ് പഠിക്കുന്നത്. അപ്പം അതിലേക്ക് കാര്യമായിട്ടൊരു കോച്ചിങ്ങിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ്.
1: ഈ IELTS എടുക്കാൻ എങ്ങനെ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെ എളുപ്പമാണോ കുറച്ച് പാടാണോ കിട്ടാനൊക്കെ?
0: കുറച്ച് ടഫാണ്. നന്നായിട്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടാൻ പറ്റുള്ളൂ.
1: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
0: വീട്ടിൽ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ.
1: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
0: ഒഴിവ് സമയങ്ങളിൽ കൂടുതലും യാത്ര ചെയ്യുക, കൂടുതലും ഈ മ്യൂസിയത്തിൽ വന്നിരിക്കുകയും കൂടുതൽ വായനയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
1: ഇനി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ?
0: എനിക്ക് ഇന്ത്യ മുഴുവൻ ഒന്ന് ട്രിപ്പ് പോകണം, പിന്നെ യൂറോപ്പൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം ഭാവിയിൽ നടക്കണം, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്.
1: നടക്കട്ടെ ആഗ്രഹം പോലെ.
0: ഓക്കെ, താങ്ക് യു.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് പൂക്കൾ പനിനീർ പൂക്കൾ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്.
1: ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ ഗാനമാണ്.
0: അതെ അതെ, ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ.
1: യേശുദാസും വാണി ജയറാം പാടിയ ഒരു മനോഹര ഗാനം. നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: ഓക്കെ, താങ്ക് യു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കളിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ഭാവന രാധാകൃഷ്ണൻ പാടിയത്. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും കൈതപ്രം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321. മറ്റൊരു നമ്പർ 9496596321. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മീശമാധവൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഒരു ഗാനം കൂടി കേൾക്കാം. അമ്പിളി എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ എന്നിവർ പാടിയത്, വിനായക് ശശികുമാറിന്റെ വരികൾ, വിഷ്ണു വിജയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 25 ലോക തൈറോയിഡ് ദിനം. നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൈറോയിഡ് ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് വേൾഡ് തൈറോയിഡ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: മെയ് 25 എല്ലാ വർഷവും നമ്മൾ തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. കാരണം നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക് ആണ്. അതായത് ഇന്ന ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ പനിയും ചുമയൊക്കെ വരുന്നത് പോലെയുള്ള ലക്ഷണങ്ങളല്ല. പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക് ആണ്, നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തൈറോയിഡ് രോഗം ഉണ്ടെന്നുള്ള സംശയം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും തൈറോയിഡ് അസുഖം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, തൈറോയിഡ് വളരെ നമുക്ക് ഈസിയായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൈറോയിഡിൻ്റെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
1: സർ, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയിഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയിഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ് 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
2: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയ് വെയ്റ്റ്

0: കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയ്റ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയ്റ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീരഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ആ, ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിന് മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികൾ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം, ഈ ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസർ

0: മൂന്നും നാല് ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാമെന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തിപരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തിപരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

സമയം 4 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയത്. ഗാനരചന ജിസ് ജോയ്, സംഗീതം ദീപക് ദേവ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ പ്രിയഗീതം പരിപാടിയിലേക്ക് ഇപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321. മറ്റൊരു നമ്പർ 9496596321. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കണ്ണകി എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികളെഴുതി കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
5: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ നിവാസ് പാടിയത് ചിത്രം ഡയമണ്ട് നെക്ലസ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി,
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: രാധിക തിലക് പാടിയ ഗാനം കേൾക്കാം, ചിത്രം സ്നേഹം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

എടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തിനു വേണ്ടി ഹരിനാരായണൻ വരികളെഴുതി കൈലാസ് മേനോൻ സംഗീതം നൽകിയത്. പാടിയത് ഹരിശങ്കർ, നിത്യ മാമൻ.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55 പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ
3: ശ്രേയ ഘോഷാൽ പാടിയ ഗാനം ചിത്രം സലാല മൊബൈൽസ് ഗാനവരികൾ ഹരിനാരായണൻ സംഗീതം ഗോപി സുന്ദർ

പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ വിളിക്കാവുന്നതാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, അല്ലെങ്കിൽ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം വിദ്യാസാഗർ.

0: പുത്തുപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് രഞ്ജൻ രാജിന്റെ സംഗീതം. ചിത്രം 10-ാം വളവ്, പാടിയത് ഹരിചരൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജെ എക്സ് ബിജോയ് സംഗീതം നൽകി ഹരിഹരൻ പാടിയത്. ചിത്രം തുടരും.

0: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ
1: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
0: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
2: ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത് ചിത്രം തട്ടത്തിൻ മറയത്ത്. ഗാനരചന അനു എലിസബത്ത് ജോസ്.

വയലാർ ശരചന്ദ്രവർമ്മ എഴുതിയ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. വിജയ യേശുദാസ്, ശ്വേത എന്നിവർ പാടിയത്. ചിത്രം കൊച്ചവ്വ പൗലോ, അയ്യപ്പ കൊയിലോ.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ഒരു ഗാനം കൂടി കേൾക്കാം. കാഴ്ച എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചന കൈതപ്പുറം, സംഗീതം മോഹൻ സിത്താര.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. പ്രധാന വാർത്തകൾക്ക് ശേഷം ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് പ്രത്യേക മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി വി.ഡി സതീശൻ. നിയമസഭയിലെ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ മുഴുവൻ പ്രതികളുടെയും ജാമ്യം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി റദ്ദാക്കി. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പേരാണ് കേസിലെ പ്രതികൾ. കോഴിക്കോട് ജില്ലാ കളക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കളക്ടറായി പി വിഷ്ണുരാജും ചുമതലയേറ്റു. 2019 ബാച്ച് IAS ഓഫീസറാണ്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി FM ൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാലും നിഖിൽ മാത്യുവും പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം.

0: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
1: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
0: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: വി കെ ഹരിനാരായണന്റെ വരികൾക്ക് റോണി റാഫേൽ ഈണമിട്ട് വിനീത് ശ്രീനിവാസൻ, ശ്വേതാ മോഹൻ, സിയാ ഉൽ ഹക്ക് എന്നിവർ പാടിയത് ചിത്രം മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: മഴ
6: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
5: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
6: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
6: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: കാർണിവൽ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയ ഗാനത്തിലേക്ക് ശിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.
11: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
12: നമ്മള് മുണ്ടൂല്ലാന്ന്.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം, വേണം.
0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
6: അരക്കള്ളൻ മുക്കാൽക്കള്ളൻ എന്ന ചിത്രത്തിൽ യേശുദാസും പി ജയചന്ദ്രനും പാടിയത് കേൾക്കൂ. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നിന്റെ ആഗ്രഹം എന്താ?
4: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: അനന്തപുരി FM ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇനി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട് MG ശ്രീകുമാർ പാടിയ ഗാനത്തിലേക്ക്. ചിത്രം മേഘം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഒരു ഗാനം കൂടി. KGF ചാപ്റ്റർ 2 എന്ന ചിത്രത്തിൽ അൻവർ സാദത്ത്, MT മോഹൻ കൃഷ്ണൻ എന്നിവർ പാടിയത്. സുധാംശുവിന്റെ വരികൾക്ക് രവി ബസ്രൂറിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:05 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ,
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ആകാശവാണി ആനന്ദപുരി എഫ് 101.9. സമയം 5 കഴിഞ്ഞ് 40 മിനിറ്റ്.
3: ഗ്രാമകേരളം.

0: തൃശൂരിന്റെ സ്വന്തം ചങ്ങാലിക്കോടൻ.
1: ഓരോ പ്രദേശവും അറിയപ്പെടുന്നത് ചിലപ്പോൾ അവിടുത്തെ എന്തെങ്കിലും ഉൽപ്പന്നത്തിൻ്റെയോ കൃഷി ഇനത്തിൻ്റെയോ ഒക്കെ പേരിലായിരിക്കും. വയനാടിനെ വയനാടൻ റോബസ്റ്റ അടയാളപ്പെടുത്തുന്നത് പോലെ തൃശൂരിനെ പ്രശസ്തമാക്കിയത് ചങ്ങാലിക്കോടൻ വാഴയിനമാണ്. കേരളത്തിൽ ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച വാഴയിനമാണ് ചങ്ങാലിക്കോടൻ. പഴയ കൊച്ചി രാജവംശവുമായി ബന്ധമുള്ള ഒരു വിഭാഗം ജനസമുദായം ചെങ്ങടി നാട്ടിൽ താമസിച്ചിരുന്നു. ഈ പ്രദേശം തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ ഉൾപ്പെടുന്നു. ചെങ്ങടി നാടിൻ്റെ ഫലഭൂയിഷ്ഠതയും ജൈവ വൈവിധ്യവുമൊക്കെ ചരിത്രകാരന്മാരുടെയും കവികളുടെയും ഒക്കെ രചനയിൽ കാണാനാകും. മച്ചാട് മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ തീരപ്രദേശങ്ങളിലെ ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണിലാണ് ചങ്ങാലിക്കോടൻ വാഴ തഴച്ചു വളരുന്നത്. ചങ്ങഴിക്കാർ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചതിനാലാണ് ഇതിന് ചങ്ങാഴിക്കോടൻ എന്ന പേര് ലഭിച്ചത്. ഇത് പിന്നീട് ചങ്ങാലിക്കോടൻ എന്നായി മാറി. എക്കൽമണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും പൂർണമായും ജൈവവള പ്രയോഗത്തിൽ അധിഷ്ഠിതമായ കൃഷിരീതിയുമാണ് ചങ്ങാലിക്കോടനെ ഭൗമസൂചിക പദവിയിൽ എത്തിച്ചത്. തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽപ്പെടുന്ന കരിയന്നൂർ, എരുമപ്പെട്ടി, തയ്യൂർ, വേലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും തൃശൂരിലെ മറ്റ് സ്ഥലങ്ങളായ പുത്തൂർ, പേരാമംഗലം, പഴുന്നാന, കൈപ്പറമ്പ്, മുണ്ടൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും ഭാരതപ്പുഴയുടെ തീരം പങ്കിടുന്ന ദേശമംഗലത്തും ഈ കൃഷി ഇന്ന് വ്യാപകമായി കാണപ്പെടുന്നു. ഒക്ടോബർ മാസത്തിലാണ് ഇതിൻ്റെ കൃഷി തുടങ്ങുന്നത്. കഴിഞ്ഞ തവണ നല്ല വിളവ് തന്ന വാഴയുടെ ബാക്കിയുള്ള കന്നുകൾ അഥവാ സൂചിക്കന്നുകളാണ് കൃഷിക്കായി തെരഞ്ഞെടുക്കുന്നത്. സാധാരണ തൃശൂർ ജില്ലയിൽ നേന്ത്രവാഴയുടെ കന്ന് കുല വെട്ടിയെടുത്തതിന് ശേഷം പുനരുൽപാദന ശേഷിയുള്ളവ തിരഞ്ഞെടുത്ത് അടുത്ത കൃഷിക്കായി മാറ്റിവെച്ചതിന് ശേഷം പുനരുൽപാദന യോഗ്യമല്ലാത്തവ തോരൻ വെച്ച് കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മറ്റ് നേന്ത്രവാഴകളെ അപേക്ഷിച്ച് ചങ്ങാലിക്കോടൻ്റെ കന്നുകൾ അത്രമേൽ കരുതലോടെ മാത്രമാണ് കൈകാര്യം ചെയ്യാറുള്ളത്. നല്ല സ്വർണ്ണ നിറത്തിലുള്ള താരതമ്യേന ഏണുകൾ കുറവുള്ള തുടുത്ത കായകളാണ് ചങ്ങാലിക്കോടനെ മറ്റു വാഴക്കുലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മൂപ്പത്തിയ ചങ്ങാലിക്കോടൻ വാഴക്കുലകൾ ഉണങ്ങിയ വാഴയിലകളാൽ പൊതിഞ്ഞു നിർത്തിയാൽ പഴുക്കുമ്പോഴേക്കും സ്വർണ്ണ നിറമാകും. കാഴ്ചയ്ക്ക് മാത്രമല്ല ഗുണത്തിലും മണത്തിലും ചങ്ങാലിക്കോടൻ മുൻപന്തിയിൽ തന്നെ. കാഴ്ചക്കുല സമർപ്പണത്തിനായി തിരുവിതാംകൂറിലേക്ക് പോലും ചങ്ങാലിക്കോടനെ കൊണ്ടുപോകുന്നുണ്ട്. ഓണക്കാലത്തെ വിപണിയിൽ ചങ്ങാലിക്കോടൻ സജീവമാകും. ഓണക്കാലത്ത് മാത്രമല്ല കാഴ്ചക്കുല സമർപ്പണത്തിനും വിരുന്ന് നൽകാനും തൃശൂർക്കാർ തെരഞ്ഞെടുക്കുന്നത് ചങ്ങാലിക്കോടനെ തന്നെ.
0: തൃശൂരിന്റെ സ്വന്തം ചങ്ങാലിക്കോടൻ. രചന എം ആർ രഞ്ജിനി. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: മാറിവരുന്ന കാലാവസ്ഥയും അപ്രതീക്ഷിതമായെത്തുന്ന മഴയും കൃഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. വിപുലമായ കൃഷിയിടങ്ങളിൽ എന്ന പോലെ തന്നെ മട്ടുപ്പാവിലും അടുക്കളത്തോട്ടങ്ങളിലും ഒരുക്കിയിരിക്കുന്ന കൃഷികളിലും ഈ കാലാവസ്ഥാ വ്യതിയാനം സാരമായി പ്രതിഫലിക്കാറുണ്ട്. എന്നാൽ കൃഷി തപസ്യയായി ഏറ്റെടുത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് കൃഷി ചെയ്യുന്നതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു വീട്ടമ്മയാണ് ഇന്ന് ഞാറ്റുവേലയിൽ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടോളമായി കൃഷിയിലേക്കിറങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിൽ ശ്രീമതി ബിന്ദു മുറ്റവും മട്ടുപ്പാവും മനോഹരമാക്കിയിരിക്കുന്നത് പച്ചക്കറികൾ കൊണ്ടാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന അതിശക്തമായ മഴ തന്റെ കൃഷികളെ ബാധിക്കുന്നതിനാൽ മട്ടുപ്പാവിൽ മഴമറയൊരുക്കി അതിലാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. വർഷം മുഴുവൻ പച്ചക്കറികളാൽ സമൃദ്ധമാക്കാൻ മഴമറ ഏറെ പ്രയോജനപ്രദമാകും എന്ന തിരിച്ചറിവാണ് മഴമറ കൃഷിയിലേക്കുള്ള ബിന്ദുവിന്റെ ചുവടുമാറ്റത്തിന് കാരണം. മട്ടുപ്പാവിൽ മാത്രമല്ല, വീടിനോടനുബന്ധിച്ചുള്ള ഒരേക്കറോളം സ്ഥലത്ത് വിപുലമായി എല്ലാത്തരം കൃഷിയും ചെയ്തുവരികയാണ്. മികച്ച വനിതാ കർഷകയായും മികച്ച ജൈവ കർഷകയായുമൊക്കെ അംഗീകാരങ്ങൾ നേടിയപ്പോഴും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ തന്റെ കടമയും ഒപ്പം സ്വന്തമായൊരു വരുമാനവും എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വിമുക്ത ഭടനായ ഭർത്താവ് ശ്രീ സതികുമാറിന്റെ പൂർണ്ണ പിന്തുണയും സാന്നിധ്യവും കൃഷി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സാധിച്ചു. ശ്രീമതി ബിന്ദുവിന്റെ മഴമറ കൃഷി ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: കൃഷിയിൽ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ പ്രത്യേകത ഈ മാറിവരുന്ന കാലാവസ്ഥയിൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട് തന്നെ പോളി ഹൗസിനകത്താണ് ഇവിടെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടുപ്പാവിലും വീടിന്റെ പരിസരത്തും വീടിനോട് ചേർന്നുള്ള മറ്റു സ്ഥലങ്ങളിലെല്ലാം എല്ലാ തരത്തിലുള്ള കൃഷിയും ഇവിടെ ഉണ്ട്. ചേച്ചി, എന്തുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് കടന്നു വന്നത്?
2: കുട്ടിക്കാലം മുതലേ എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു. എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം വളർന്നപ്പോഴും എനിക്ക് കൃഷിയോട് വലിയ താല്പര്യം വന്ന് ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ച് താമസമായതിന് ശേഷം ഞാൻ എൻ്റെ ടെറസിലും തറയിലുമായിട്ട് ഒരുപാട് കൃഷികൾ ചെയ്തു തുടങ്ങി. 24 വർഷം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാലാവസ്ഥ കൃഷിയെ നന്നായിട്ട് ബാധിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ മഴമറ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷിഭവന്റെ സഹായത്തോടുകൂടി മഴമറയുടെ പണിയെല്ലാം പൂർത്തിയായി. എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും മഴമറ ഉണ്ടെങ്കിൽ. ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് സലാഡ് വിളരി നട്ടിട്ടുണ്ട്. പയറുണ്ട്, ചീരയുണ്ട്, കത്തിരിയുണ്ട്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമുക്ക് ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്.
1: തുറസായ ടെറസിൽ കൃഷി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. അപ്പൊ ഈ പോളി ഹൗസിലോട്ട് മാറിയപ്പോൾ ഉള്ള അതിൽ നിന്നൊരു പ്രത്യേകത എന്താണ്? അതിന്റെ സാധാരണ ടെറസും പോളി ഹൗസും തമ്മിൽ നമുക്ക് എന്ത് വ്യത്യാസം തോന്നുന്നുണ്ട്?
2: സാധാരണ എന്ന് വെച്ചാൽ നമുക്ക് മഴയാണ് കൂടുതൽ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും മഴയുണ്ട്. അപ്പോൾ ഈ പോളി ഹൗസ് കെട്ടിയപ്പോൾ നമുക്ക് മഴ നമ്മളെ കൃഷിയെ ബാധിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും നമുക്ക് അവിടെ നിന്ന് കൃഷിയെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നനവ് നമ്മളെ ടെറസിനെ ബാധിക്കില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ചെടിക്ക് വെള്ളം മാത്രം കൊടുത്താൽ മറ്റേ ഈ മഴയാകുമ്പോഴത്തേക്ക് ടെറസ് എപ്പോഴും നനവും പിന്നെ ചെറിയ ചോർച്ചയൊക്കെ വരാൻ തുടങ്ങി. 24 വർഷം കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ടെറസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതലും ഞാൻ പോളി ഹൗസ് ചെയ്യാൻ തീരുമാനിച്ചത്.
1: ഇപ്പൊ ഈ പോളി ഹൗസിൽ തന്നെ വളരെ ചിട്ടയായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി അതിന്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ തിരുനനയുണ്ട്. തിരുനന നമുക്ക് എന്തെങ്കിലും സ്കീം പ്രകാരം കിട്ടിയതാണോ? തിരുനനയിൽ ഇപ്പൊ എന്ത് കൃഷിയാണുള്ളത്?
2: തിരുനെനയുടെ ഇത് എനിക്ക് സ്കീം അനുസരിച്ച് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. അത് ഒരു 5 വർഷം മുമ്പാണ് എനിക്ക് കിട്ടിയത്. 2000 രൂപ അടച്ചപ്പോഴത്തേക്ക് 25 ഗ്രോ ബാഗും ബാക്കി സെറ്റും എല്ലാം കൂടെ അവരാണ് ഇവിടെ കൊണ്ട് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡ് കുറേ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിലാവുമ്പോഴേ തറയിലൊന്നും നമുക്ക് വൃത്തികേടാവില്ല, എപ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ സൗകര്യമുണ്ട്. അതുപോലെ നമ്മളെ ശരീരത്തിനും ബാധിക്കില്ല, നമുക്ക് നിവർന്നിന്ന് എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും.
1: ഇവിടുത്തെ കൃഷി കണ്ടാൽ തന്നെ നമുക്കറിയാം മുഴുവനും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. യാതൊരു കീടനാശിനി പ്രയോഗമോ മറ്റു രാസവളങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൃഷി രീതിയിലോട്ടൊന്ന് വരാം. നമ്മൾ ഈ മണ്ണൊരുക്കൽ മുതൽ എങ്ങനെയാണ് ഇതിൻ്റെ മണ്ണൊരുക്കൽ, അതിൻ്റെ വിത്തിടിയിൽ, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
2: 15 ദിവസം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ചാണകപ്പൊടി, അതുപോലെ കോഴിവളം, നാറ്റിൻ കഷ്ടം, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഗ്രോ ബാഗിൽ നിറച്ചിട്ടാണ്. അതുപോലെ ചപ്പുചവർ എല്ലാം കൂടെ ഉള്ള ഇത് കമ്പോസ്റ്റ് ആക്കി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറച്ചിട്ടാണ് ഞാൻ തൈ നട്ട് കൊടുക്കുന്നത്. ശീമക്കൊന്നയിലയും ചാണകവും കൂടെ പൊളിപ്പിച്ച് ആ സ്ലറിയാണ് ഞാൻ ഡൈലൂട്ട് ചെയ്ത് കൂടുതലായിട്ട് കൃഷിയൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. വാഴ മുതൽ സകല കൃഷിക്കും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്, വേറെ രാസവളങ്ങളൊന്നും വേണ്ട. ഇതുപോലെ 10 ദിവസം 15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കടലപ്പിണ്ണാക്ക് ഇതൊക്കെ പൊളിപ്പിച്ചൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ കീടനാശിനി ആയിട്ട് ഞാൻ വേപ്പെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഫിഷ് അമിനോസിറ്റി ഇതെല്ലാം കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: ജൈവവളം മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ടോ?
2: എനിക്ക് എല്ലാത്തിലും നല്ല വിളവ് കിട്ടുന്നുണ്ട്. കൃഷി എനിക്ക് ഇതുവരെ നഷ്ടമായിട്ടില്ല, നമുക്ക് കൃഷിയിൽ സന്തോഷമേ ഉള്ളു. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൃഷി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
1: 1000ൽ അധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പോളി ഹൗസാണ് ഇവിടെ ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ തുകയും നമ്മൾ തന്നെ ചിലവാക്കിയതാണോ അതോ കൃഷിഭവൻ്റെ സഹായം എന്തെങ്കിലും ഇതിനായിട്ട് ലഭിച്ചിട്ടുണ്ടോ?
2: ഇത് കൃഷിഭവൻ്റെ സഹായത്തോടെ ഞാൻ പോളി ഹൗസ് നിർമ്മിച്ചത്. അപ്പോൾ ഇത് പകുതി സബ്സിഡി ആയിട്ട് കൃഷിഭവൻ മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ്, ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണി പൂർത്തിയാകുകയും ചെയ്ത് സബ്സിഡിയും നമുക്ക് കിട്ടി.
1: വർഷത്തിൽ 365 ദിവസവും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ പോളി ഹൗസ് ഉള്ളതുകൊണ്ട് കൃഷി ചെയ്യാം, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച നേട്ടം അല്ലേ?
2: അതാണ് എന്റെ ഉദ്ദേശം, എല്ലാ സീസണിലും കൃഷി ചെയ്യുക. അതിനുവേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ പോളി ഹൗസ് ചെയ്തത്.
1: ഇനിയിപ്പോ നമ്മൾ ടെറസിൽ നിന്ന് താഴേക്ക് വന്നാൽ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേനയുണ്ട്, ചേമ്പുണ്ട്, മരച്ചീനിയുണ്ട്, വിവിധതരം വാഴകളുണ്ട്. മുഴുവൻ പ്രദേശത്തും

0: കൃഷിയാണ്. ആ വിശേഷങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ചേനയുണ്ട്, പപ്പായ കൃഷിയുണ്ട്, ഏത്തവാഴയുണ്ട്, വിവിധതരം വാഴകളുണ്ട്, പിന്നെ ചേമ്പുണ്ട്, മരിച്ചിനി, എല്ലാം നമ്മൾ മണ്ണിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ടെറസിൽ ഞാൻ പച്ചക്കറി മാത്രമേ ചെയ്യുന്നുണ്ടുള്ളൂ, ബാക്കിയെല്ലാം തറയിലാണ് ചെയ്യുന്നത്.
0: കാലി വളർത്തൽ ഇതിനോടൊപ്പം ഉണ്ടോ?
1: എനിക്ക് പശു ഉണ്ടായിരുന്നു.
0: കോഴിയുണ്ടോ?
1: കോഴി ഇപ്പം 25 കോഴി വരെ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയുണ്ട്, അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊടുക്കാനും കാണും.
0: ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമ്മൾ എങ്ങനെയാണ് വിൽക്കുന്നത്?
1: എൻ്റെ ആവശ്യത്തിന് പോയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞാൻ പുറത്ത് കൂടുതലും വിൽക്കുന്നത്. നമുക്ക് കൃഷിയുടെ ഇതിൽ വിപണികളുണ്ട്, കർഷകരെ ഒരു കൂട്ടായ്മകളുണ്ട്. അപ്പോൾ ഇപ്പം ഹരിതശ്രീയും കൃഷിഭൂമി എന്ന് പറയുന്ന വിപണിയുണ്ട്. അവിടെ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചതോറും ശനിയും ഞായറും പോയി സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. വാഴക്കൊലയായാലും എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പച്ചക്കറി വിൽക്കുന്നതിന് ഒരു തടസ്സവും നമുക്കില്ല. പാളയത്തുള്ള കൃഷിഭൂമിയുടെ ഇതിലും ശ്രീകാര്യത്തുള്ള ഹരിതശ്രീയുടെ ഇതിലും ഈ രണ്ട് സ്ഥലങ്ങളിലാണ് പച്ചക്കറി വിപണനം നടത്തുന്നത്.
0: പ്രത്യേകിച്ച് ജൈവ പച്ചക്കറിയാണ്, ഇതിന് നല്ല വില കിട്ടുന്നുണ്ടോ? വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നല്ലപോലെ നമുക്ക് വിലയും കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയാലും അരമണിക്കൂറുണ്ടെങ്കിലും നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വാങ്ങാൻ വരുന്നവരുടെ നല്ല സഹകരണമാണ് നമുക്കുണ്ടാകുന്നത്. വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ പച്ചക്കറികൾ കൊണ്ടുചെന്നാലും നല്ലതുപോലെ ചിലവാകുന്നുണ്ട്. നമുക്കതിൽ ഭയങ്കര സന്തോഷമാണ്.
0: അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിന്റെ ഒരു പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിന്റെ കാര്യങ്ങളോട് ഒന്ന് പറയാമോ?
1: എന്റെ ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു, പുള്ളി റിട്ടയർഡ് ആയി. ഇപ്പൊ എന്റെ കൂടെ എല്ലാ സമയവും എന്റെ സഹായത്തിന് എന്റെ കൂടെ ഉണ്ട്. പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ കൃഷികളെല്ലാം ചെയ്യുന്നത്, വിപണനം നടത്തുന്നതും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നതും. എല്ലാ സാധനത്തിനും പൂർണ്ണ സപ്പോർട്ട് എന്റെ ഹസ്ബൻഡാണ്. പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, കൊച്ചുമക്കൾ 3 പേരുണ്ട്. അവരെപ്പോഴും എന്റെ കൂടെ ഉണ്ട് ജോലി സഹായിക്കാൻ. അവർക്ക് നല്ല താല്പര്യമുണ്ട്. അവർ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളിലൊക്കെ ചെറുതായിട്ടൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ മണ്ണ് നിറയ്ക്കുമ്പോഴേക്കും എന്റെ കൂടെ വന്നിരുന്നൊക്കെ സഹായിച്ചു തരും. 3 ആൺകുട്ടികളാണ്, അവർ 3 പേരും കൃഷി നല്ല ഇഷ്ടപ്പെടുന്നവരാണ്.
0: കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ട്രെയിനിങ്ങുകൾ, ക്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരാറുണ്ടോ?
1: ശ്രീകാര്യം കൃഷിഭവന്റെ നല്ല സപ്പോർട്ടുണ്ട്. കൃഷി സ്ഥലത്ത് കൂടെ കൂടെ വരാറുണ്ട്, അവരുടെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ നടീൽ വസ്തുക്കളെല്ലാം കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. വളമായിട്ടും നടീൽ സാധനങ്ങളായി തൈകളായിട്ടും എല്ലാം, കുരുമുളക് തൈ, എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്യുന്ന വാഴക്കന്ന് മുതൽ ഈ എന്റെ പുരാടത്തിലുള്ള എല്ലാ സകല സാധനങ്ങളും കൃഷിഭവൻ മുഖാന്തരം കിട്ടിയിട്ടുള്ളതാണ്. നല്ല വിളവ് കിട്ടുന്ന നടീൽ വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത്. ഗുണമേന്മയുള്ള തൈകൾക്കാണ് എല്ലാം തരുന്നത്.
0: ഈ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തും മുഴുവനും കൃഷിയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടു ജോലികൾ കഴിഞ്ഞാൽ സമയം തികയുന്നില്ല എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ കൃഷിയിൽ നമുക്ക് സമൃദ്ധമായ വിളവ് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. ഇത്രയും രാവിലെ മുതൽ നമ്മൾ ഈ കൃഷിയുടെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സിന് സന്തോഷവും ആരോഗ്യവും ഒക്കെ അധികമായിട്ട് കിട്ടും. അപ്പോൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് എപ്പോഴും കൃഷിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും നമ്മളത് ബാധിക്കുന്നില്ല. അസുഖങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കൃഷി ചെയ്യണോണ്ട് നമ്മളത് ശ്രദ്ധിക്കുക പോലും ഇല്ല. പിന്നെ വല്ലപ്പോഴും പനിയോ എന്തെങ്കിലുമൊക്കെ വരും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ശുദ്ധമായ ഭക്ഷണം കഴിക്കാം, ഒപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു വരുമാനവും കൃഷിയിലൂടെ കണ്ടെത്താം. മറ്റൊരു തൊഴിലിനും പോകാതെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ?
1: നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഈ പറയുമ്പോൾ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾക്കുള്ള എല്ലാം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്റെ കയ്യിൽ എപ്പോഴും വരുമാനമുണ്ട്. നമുക്ക് കുടുംബത്തിൽ എന്താ ആവശ്യം വന്നാലും നമുക്ക് അതിന് ചിലവാക്കാനുള്ള പൈസ നമ്മളെ കയ്യിൽ എപ്പോഴും കാണും. ഇതിൽ നിന്നുള്ള നമുക്ക് വരുമാനം കൊണ്ട് മനസ്സിനും ശരീരത്തിനും മൊത്തം നമുക്ക് സന്തോഷമാണ്. എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക, കൃഷിയിൽ വരിക. കൃഷി നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മുടെ കുടുംബത്തിനും സന്തോഷമാണ് തരുന്നത്. അതുപോലെ മക്കളുടെ ആരോഗ്യം, കൊച്ചുകുട്ടികളുടെ ആരോഗ്യം, നമ്മളെ കുടുംബത്തിൽ നല്ല ശുദ്ധമായ പച്ചക്കറി ആയിരുന്നാലും പഴവർഗ്ഗങ്ങളായിരുന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ.
0: ഈ ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എല്ലാ ശ്രോതാക്കളും കേട്ടല്ലോ. വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും വീടിന്റെ ചുറ്റിനുമുള്ള സ്ഥലത്ത് നമുക്കൊരു 10 ഗ്രോ ബാഗ് എങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ കിട്ടുമെന്നതിന് എല്ലാവരും കൃഷി രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് പറയാനുള്ളത്. ചേച്ചിയുടെ ഇത്രയും കൃഷി വിശേഷങ്ങൾ ഞാറ്റുവേലെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
1: നമസ്കാരം.
2: മഴമറയിൽ ഒരുക്കിയ കൃഷികളുമായി മുന്നോട്ടു പോകുകയാണ് കേരളാദിത്യപുരം വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിലെ ശ്രീമതി ബിന്ദു. കൃഷിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും ധനസഹായങ്ങളും നൽകുന്ന കൃഷിവകുപ്പും മികച്ച മാർഗനിർദ്ദേശങ്ങളുമായി സദാ കൃഷിയിടത്തിലുള്ള കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ഒപ്പമുള്ളപ്പോൾ

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കേരളത്തിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്ന സാഹചര്യവും അതുവഴി ഉണ്ടാകുന്ന ബ്രെയിൻ ഡ്രെയിനും തടയാൻ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ ബിജെപി സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ 100,000-ൽപരം വോട്ടുകൾക്ക് വിജയിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയ മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 27-നും 28-നുമാണ് അവധി. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം രാത്രി 8 മണിക്ക്.

അനന്തപുരി എഫ് എം ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ, ഡോക്ടർ ശൈലജകുമാരി എം എസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, ഐശ്വര്യ എം നായർ, കൃഷ്ണകുമാർ വർമ്മ എന്നിവർ പാടുന്നു കീബോർഡ്, അജോ. 9:30 സംഗീതസുധ, ജയലക്ഷ്മി ശേഖർ അവതരിപ്പിച്ച വീണക്കച്ചേരി, 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു. രാവിലെ 6 മണി, 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കുട്ടമത്തെഴുതിയ കേരള വിലാസം എന്ന കവിത, ആലാപനം ആദർശ്, ഉദയഗീതം KS ചിത്രപാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരിനകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം ചുമട് താങ്ങി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജോലസ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 29 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9 മണിക്ക് സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം.

10:30 ഗാനോപഹാരം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഗാനോപഹാരം തുടരും, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരയപ്പൂക്കൾ, 11:00 ഹരിതവാണി, കിളിക്കൊഞ്ചൻ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, ചെമ്പൻ പാടി, 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര, പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ, ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു, 1:20 ക്യാമ്പസ് കളേഴ്സ്, 2:20 മായാമുദ്രകൾ, 6:00 സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐസ്ലാൻഡ്, രചന ജേക്കബ് എബ്രഹാം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയപ്പൂക്കൾ, 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യഭാഗം. 3:45 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, 4:00 തിരയപ്പൂക്കൾ, 5:20 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, 5:45 മറ്റൊരു സ്പോൺസർ പരിപാടി ഞാറ്റുവേല, 6:20 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും വിരിപ്പ് നെൽകൃഷി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, മല്ലാടി സഹോദരന്മാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിത പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിദ് ഭാരതി റിലേ. അനന്തപുരി എഫും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9°C, കുറഞ്ഞ താപനില 25°C. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഷിക്കാർ എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല, ഇത് എവിടെ സംഭവം?
0: നമ്മുടെ എം ആർ ടി ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, മെയ് 15 മുതൽ ജൂൺ 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: എം ആർ ടി ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ഗിനീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഭരദ്വാജിന്റെ സംഗീതം. ശ്രദ്ധ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമിതാ.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: പാൽത്തു ജാൻവർ എന്ന ചിത്രത്തിൽ തൻവി, ദൃശ്യ അനിൽ എന്നിവർ പാടിയത്, സുഹേൽ കോയയുടെ വരികൾക്ക് ഈണം നൽകിയത് ജസ്റ്റിൻ വർഗീസ്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
2: നിന്റെ ആഗ്രഹം എന്താ?
3: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
2: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
5: മാർക്കോസ് പാടിയ ഗാനമിതാ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: സന്ധ്യാഗീതം തുടരും. പ്രാദേശിക വാർത്തകൾക്ക്
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി KC വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
5: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിൽ അവരോട് ഞങ്ങൾ ഒരു പ്രൊപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
6: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
4: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ SP നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി

0: ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, കെ എൽ ഡി ബി, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ 1-ാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ ഐഐടിയുടെ സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ 1-ാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
0: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി മെയ് 28-നായതിനാൽ അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27-ലേക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് പി എൻ പണിക്കരെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പി പി സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് പി എൻ പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074

പോയിന്റ് ഉയർന്ന് 76489-ലും നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24032-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
1: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം വീണ്ടും എത്തും നാളെ വൈകുന്നേരം 6:20. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേണം
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മറ്റുള്ളവരെ തളർത്താനല്ല, മറിച്ച് അവരെ വളരാൻ സഹായിക്കുന്ന തരത്തിലായിരിക്കണം. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം.

0: ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികളെക്കുറിച്ച് ഡോക്ടർ ശൈലജകുമാരി MS പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം നോക്കാം. കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. കാർഷിക വിളകളുടെ ശരിയായ വളർച്ചയ്ക്ക് വളങ്ങൾ ആവശ്യമാണ്. മനുഷ്യന് ഭക്ഷണം പോലെയാണ് ചെടികൾക്ക് വളങ്ങൾ. പണ്ടുകാലത്തൊക്കെ കൃഷിക്കാരെല്ലാം ജൈവവളങ്ങളാണ് വിളകളിൽ പ്രയോഗിച്ചിരുന്നത്. അന്നൊക്കെ രാസവളങ്ങൾ നന്നേ കുറവായിരുന്നു. ഈ ജൈവ കാർഷിക വിളകൾ ഭക്ഷിച്ചിരുന്ന മനുഷ്യർ ആരോഗ്യപൂർണമായ ജീവിതം നയിച്ചു പോന്നു. ചാണകം, ചാരം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം എന്നിവ മാത്രമല്ല കരിയിലയും പച്ചക്കറി അവശിഷ്ടങ്ങളുമൊക്കെ ചീഞ്ഞതും വളമായി ഉപയോഗിച്ചിരുന്നു. ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിനും ചില രീതികളൊക്കെയുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ശൈലജ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്ന് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കൃഷി രീതിയാണല്ലോ. അപ്പം ജൈവ കൃഷിയിലെ ഒരു പ്രധാന ഘടകം ജൈവ വളങ്ങളാണ്. അപ്പം ജൈവ കൃഷിയിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തുവാണ്?
2: ജൈവവളങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജൈവ കൃഷി പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ്. സുസ്ഥിരമായിട്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തിക്കൊണ്ട് എന്നാൽ നല്ല ഗുണമേന്മയുള്ള വിളവ് എടുക്കാൻ സാധിക്കുന്ന കൃഷിരീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഭാഗത്തുനിന്നും ഇതിന്റെയൊക്കെ കൂടുതലായി കടന്നു വരുന്നുണ്ട്. ജൈവവളങ്ങൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിന്റെ ഗുണമേന്മ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. ഗുണമേന്മയോടൊപ്പം തന്നെ രണ്ടാമതായി വരുന്ന ഒരു കാര്യമാണ് അതിന്റെ അളവ്. കൃത്യമായ അളവിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജൈവ കൃഷി എല്ലാ സാഹചര്യങ്ങളിലും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
1: ഇത് തന്നെ ഒരു പ്രധാന വെല്ലുവിളിയല്ലേ? ജൈവവളങ്ങൾ അധികം തോതിൽ ലഭിക്കാൻ തന്നെ ഇച്ചിരി ഒരു പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജൈവവളങ്ങൾ കർഷകർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും, പുറമേ നിന്ന് വാങ്ങുന്നതും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്?
2: ഈ ജൈവ കൃഷിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്. ഗുണമേന്മയുള്ള

0: ജൈവവളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ ജൈവകൃഷിയുടെ അനന്തമായ സാധ്യതകളാണ്. അത് സുരക്ഷിതമായ ഭക്ഷണം ഒരുക്കുന്നതിനും പരിസ്ഥിതി സൗഹാർദ്ദമായി കൃഷി ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നതുപോലെ ജൈവകൃഷിയിൽ ആവശ്യമായി വരുന്ന ജൈവവളങ്ങളുടെ തോത് ഓരോ വിളകളുടെയും ആവശ്യാനുസരണം വിളവ് നല്ല രീതിയിൽ ലഭിക്കുന്നതിനോടൊപ്പം ആ മണ്ണിലെ വളക്കൂറും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവശ്യാനുസരണമുള്ള ലഭ്യതക്കുറവാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജൈവവളങ്ങൾ ലഭ്യമായ സാഹചര്യങ്ങളിൽ, എല്ലാ സാഹചര്യങ്ങളിലും ഇത് ലഭ്യമാകണമെന്നില്ല. ഇപ്പം ഇന്ത്യ അല്ലെങ്കിൽ കേരളം മൊത്തം ജൈവകൃഷിയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നല്ല അളവിൽ ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടുത്തെ മണ്ണിൻ്റെ വളക്കൂറും അവിടെ ചെയ്യാൻ പോകുന്ന വിളയുമൊക്കെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് അത്രമാത്രം നല്ല വളക്കൂറുള്ള മണ്ണ് തനതായി ഇല്ലാത്ത സാഹചര്യങ്ങളിലും നല്ല ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ആവശ്യമായ അളവിൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ജൈവികമായ രീതിയിൽ പോവുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മുഴുവനായി നമുക്കൊരിക്കലും സ്വീകാര്യമല്ല. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാം.
1: പിന്നെ ഘട്ടംഘട്ടമായിട്ട് വേണമെങ്കിൽ കർഷകർക്ക് ജൈവകൃഷിയിലോട്ട് പോകാം.
0: അതെ, അതായത് നമുക്കറിയാം ജൈവവളങ്ങളുടെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ അതിന് ഭൗതികമായും രാസപരമായും ജൈവികമായും ഒക്കെ അത് മണ്ണിനെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ആ മണ്ണ് പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ അത് വിളയിലേക്കും അതിൻ്റെ ഗുണങ്ങൾ എത്തിച്ചേരുകയാണ്. ഗുണമേന്മയുള്ള ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ജൈവവളങ്ങളുടെ ഉപയോഗം മൂലം മണ്ണിൻ്റെ ഘടന, രചന, മണ്ണിലെ മൂലകങ്ങളുടെ ലഭ്യത, മണ്ണിലെ ജലത്തിൻ്റെ ലഭ്യത ഇവയൊക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജൈവവളങ്ങളുടെ ഉപയോഗം വഴി മണ്ണിൻ്റെ ജൈവാംശം കൂടുന്നു. അതിനെക്കാട്ടിലൊക്കെ ഉപരി ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട കാര്യമാണ് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം. മണ്ണെന്ന് പറയുന്ന മാധ്യമത്തിൽ കോടാനുകോടി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അടങ്ങിയിട്ടുള്ളതാണ്. ഈ പ്രവർത്തന ഭാഗമായിട്ട് മണ്ണിലെ ജൈവാംശം കൂടുന്നു. അതേസമയം തന്നെ മണ്ണിന്റെ ജൈവാംശം കൂടുമ്പോൾ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഈ ജൈവവളങ്ങളുടെ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ മണ്ണിന്റെ ജൈവാംശം കൂടുന്നതും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതും മണ്ണിന്റെ വളക്കൂറ് സുസ്ഥിരമായി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ജൈവകൃഷിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ഓരോ പ്രദേശത്തെയും മണ്ണിന്റെ വളക്കൂറും അവിടുത്തെ ജൈവസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കും അനുസരിച്ച് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പോകേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ചില സാഹചര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ ജൈവ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവിടുത്തെ മണ്ണ് നല്ല വളക്കൂറുള്ളതായിരിക്കും, അവിടെ നല്ല ലഭ്യമായിട്ടുള്ള ജൈവവളങ്ങൾ നല്ല അളവിൽ ഉണ്ടാകും, ഗുണമേന്മയുള്ളതാകും. ഇത്തരമൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജൈവ കൃഷിയിലൂടെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.
1: പിന്നെ മണ്ണിനെ എപ്പോഴും നമ്മളൊരു ജീവനായിട്ട് കാണുന്നതായിരിക്കും ശരിയായ ഒരു രീതി.
0: അതെ അതെ, നമുക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മണ്ണ് ജീവന്റെ ആത്മാവാണ് മണ്ണെന്ന് പറയുന്നത് പോലെ മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടാനുകോടി സൂക്ഷ്മജീവൻ അവയ്ക്കൊരു വലിയ അപജയം തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ അവ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരമുള്ള ഒരു സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൂടുതലായി ത്വരിതപ്പെടുത്തുന്നത് വഴി ഈ ഘട്ടംഘട്ടമായിട്ട് ജൈവകൃഷിയിലേക്ക് പോകുന്നതിൻ്റെ സ്പീഡും കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
1: ഇപ്പം നമ്മൾ ജൈവവളങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ പ്രധാനമായ ജൈവവളങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കർഷകർ ഉപയോഗിച്ചു വരുന്നത്?
0: ഇപ്പം ജൈവവളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കന്നുകാലി വളം, അതായത് പശുവിൻ്റെ ചാണകം, പിന്നെ കോഴിവളം, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ പച്ചില വളങ്ങളുണ്ട്, ധാരാളമായിട്ടുള്ള വ്യത്യസ്ത പച്ചില വളങ്ങൾ, പിന്നീട് ഓയിൽ കേക്ക്സ്, അത്തരത്തിലുള്ള വിവിധങ്ങളായ ജൈവവളങ്ങളുണ്ട്. ഈ ജൈവവളങ്ങളും രാസവളങ്ങളും കൂടി ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ, സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈവവളങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ വിള ചെയ്യുന്നതിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ, അതായത് നമ്മൾ ആദ്യ പടിയിൽ തന്നെ കൂടുതലായി ജൈവവളങ്ങൾ ചേർക്കാം. അത് നമുക്ക് ഘട്ടം ഘട്ടമായി ചേർക്കണം എന്നില്ല, കൂടിയ അളവിൽ തന്നെ ഒന്നോ രണ്ടോ തവണകളായിട്ട് ചേർക്കാം. അതേസമയം നമ്മൾ രാസവളങ്ങൾ ചേർക്കുമ്പോൾ അവയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആ ഓരോ രാസവളങ്ങളുടെയും പ്രത്യേകത അനുസരിച്ച്, പ്രത്യേകിച്ചും നമ്മൾ പറയുവാണെങ്കിൽ നൈട്രജൻ, പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ചേർക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നത്. കാരണം അത് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്, മണ്ണിൽ കൂടി ഒലിച്ച് നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള നഷ്ടമുണ്ട്. അതുകൊണ്ട് രാസവളങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും പ്രധാന മൂലകങ്ങളായ വാക്യജനകവും പൊട്ടാസ്യവും ഒക്കെ ഘട്ടം ഘട്ടമായി നമ്മൾ പല തവണകളായി ചേർത്ത് കൊടുക്കാൻ പറയുന്നു. ജൈവവളങ്ങൾ നമുക്ക് കമ്പോസ്റ്റ്

0: ഉണ്ടാക്കാനായിട്ട് സാധിക്കും.
1: അത് ഉപയോഗ രീതി മേഡം പറഞ്ഞ മാതിരി രാസവളമാണെങ്കിൽ നമുക്ക് ഘട്ടഘട്ടമായിട്ട് സ്പെഷ്യലി നൈട്രോജനും പൊട്ടാഷ്യവും നമ്മൾ സ്പ്ലിറ്റ് ഘട്ടഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നതായിരിക്കും,
0: ഒന്നോ രണ്ടോ തവണയായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് തവണ ആവശ്യമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമുള്ളൂ, കമ്പോസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴും അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ചെറിയ അളവിൽ നൈട്രജൻ വളങ്ങളായിട്ട് തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല.
1: ഇതിന്റെ ഒരു പരിമിതികൾ എന്തൊക്കെയാണ് ഈ നമ്മൾ ജൈവവളം ഉപയോഗിക്കാൻ നേരം?
0: നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സാധ്യതകൾ ഏറെയാണ്. ഘടനാരചന മെച്ചപ്പെടുത്തും, വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ്, അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ മണ്ണിലെ വായു സഞ്ചാരം കൂട്ടും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനമൊക്കെയുള്ള സാഹചര്യത്തിൽ മണ്ണിന്റെ ചൂട് ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് കുറച്ചും കൂടി ആ മണ്ണിന്റെ വളക്കൂറിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ചൂട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളുടെ അളവ്, കാരണം ഈ വായു സഞ്ചാരമൊക്കെ ഒരു പരിധിവരെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും ജലവിനിമയവും ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ്. അവയൊക്കെ ത്വരിതപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ജൈവവളങ്ങൾ. അപ്പൊ സാധ്യതകളേറെയാണ്. പക്ഷെ പരിമിതികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കാലങ്ങളായി കർഷകർക്ക് എല്ലാം അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് തുല്യവും കുറവാണ്. നമ്മൾ ജൈവവളങ്ങൾ എടുക്കുമ്പോൾ നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും രാസവളങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് കുറവാണ്. അപ്പം നമ്മളൊരു ശുപാർശ ചെയ്യുമ്പോൾ, ഇപ്പോൾ കാർഷിക സർവകലാശാലയ്ക്ക് ഓരോ വിളയ്ക്കും കൃത്യമായ ശുപാർശയുണ്ട്, ഇത്ര അളവിൽ നൈട്രജൻ, ഇത്ര അളവിൽ ഫോസ്ഫറസ്, ഇത്ര അളവിൽ പൊട്ടാസ്യം. അപ്പം അത്തരത്തിൽ മൂലകങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ കിലോ കൊടുക്കണമെങ്കിൽ ജൈവവളങ്ങളിൽ ഈ മൂലകങ്ങളുടെ അളവ് തുലവും കുറവായതുകൊണ്ട് നമുക്ക് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഒരു സെന്റിന് 100 കിലോ അല്ലെങ്കിൽ ഒരു സെന്റിന് 50 കിലോ എന്നൊക്കെ കണക്കിന് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അപ്പം അത് ഒരു പരിമിതിയായിട്ട് വേണമെങ്കിൽ നമുക്കറിയാം, കാരണം മൂലകങ്ങൾ കുറവായതുകൊണ്ട് ഈ ഇത് ഒരുപാട് അളവിൽ നമുക്ക് എത്തിക്കേണ്ടതായി വരും. അപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അത് ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഒരു ബുദ്ധിമുട്ട്, അതിനു വേണ്ടി തന്നെ ഒരു ചെലവുണ്ടാകും.
1: പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കൂട്ടിച്ചേർത്താല്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു സമയം കൊടുത്തു കഴിഞ്ഞ് അത് ഒരു 1-2 വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മണ്ണിന്റെ ആ ഘടന തന്നെ പിന്നെ അത്രയും കൊടുക്കേണ്ട ആവശ്യം ചിലപ്പം വരുത്തില്ല.
0: അതായത് ജൈവവളങ്ങളുടെ ഇഫക്റ്റ് ഇമ്മീഡിയറ്റ് അല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള ഇഫക്റ്റ് കിട്ടുന്നില്ല, അത് കുറേ നാളത്തേക്ക് അതിൻ്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നു. അതേസമയം രാസവളങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ ഇഫക്റ്റ് ഉടനെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, മൂലകങ്ങളുടെ കുറവ് പറയുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ വളക്കൂറിനെ നിർണ്ണയിക്കുന്ന എല്ലാ ഘടകങ്ങളും, രാസ, ജൈവിക, ഭൗതിക സ്വഭാവം ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യതിയാനം മണ്ണിൽ വരുന്നുണ്ട് ജൈവവളങ്ങൾ ചേർക്കുമ്പോൾ. അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് പലപ്പോഴും പല ചർച്ചകളിലും വരുന്നത്, രാസവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജൻ കൊടുക്കുന്നു, ഫോസ്ഫറസ് കൊടുക്കുന്നു, പൊട്ടാസ്യം കൊടുക്കും, ജൈവവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം കൊടുക്കും, എന്തുകൊണ്ടാണ് ജൈവവളങ്ങൾ ഇടുമ്പോൾ കൂടുതൽ സ്വാദ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ ഉത്തരം. അതായത് ജൈവവളങ്ങളിലൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഹോർമോൺസ്, എൻസൈംസ്, അങ്ങനെയുള്ള ഒരുപാട് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതും ഗുണമേന്മയെ കൂട്ടുന്നതുമായ ഘടകങ്ങൾ ജൈവവളങ്ങളിൽ തനതായി തന്നെ അടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ സസ്യങ്ങൾ, ജൈവവളം കൊടുക്കുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയും
0: എല്ലാം. അതെ അതെ അതെ അതെ, അതായത് നമുക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, അതിന്റെ പ്രവർത്തന ഫലമായിട്ടൊക്കെ ഈ പറഞ്ഞ ഭക്ഷ്യവിളയ്ക്കുണ്ടാകുന്ന അല്ലെ കൂടുതലായി കിട്ടുന്ന ഗുണമേന്മ ഒരിക്കലും രാസവളം വഴി നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ചെറിയ പരിമിതിയാണ് ജൈവവളം. ഇനി ഞാൻ എടുത്തു പറയുന്ന ഒരു പരിമിതി, അതായത് നമ്മൾ പണ്ടും പറയും ജൈവവളങ്ങൾക്ക് ഈ പറഞ്ഞ സൂക്ഷ്മാണുക്കൾ ഒരുപാട് നല്ല ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷ്യവിളയുടെ ഗുണം കൂടുന്നു, സ്വാദ്, മണം അതൊക്കെ വ്യത്യാസം നല്ല രീതിയിൽ വരുന്നു എന്ന് പറയുമ്പോഴും അടുത്ത കാലത്തായിട്ട് കൂടുതൽ കർഷകർ ജൈവകൃഷിയിലേക്ക് പോകുന്നു, അല്ലെ ജൈവവളങ്ങൾ മാത്രം ഇട്ട് കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആവശ്യമായ ജൈവവളം കൂടുതൽ അളവിൽ നേടാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് നമ്മൾ അതിൻ്റെ അകത്തെ ഗുണമേന്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. കാര്യം നമ്മൾ ഇവിടെ ജൈവകൃഷിയെക്കുറിച്ച് കൂടുതലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജൈവവളങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ്സ്, ആ സ്റ്റാൻഡേർഡ്സിനുള്ളിലാണോ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ എന്നിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മളിപ്പം കൂടുതലായിട്ടും കാലിവളം അതാത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും, കോഴിവളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് 10 മായിരവും വാഴയോ അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായി പച്ചക്കറിയോ ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ചിലപ്പം ആവശ്യമായ കാലിവളം കിട്ടിയില്ലെങ്കിൽ, അതുമാത്രമല്ല കോഴിവളത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ നല്ല അളവിലുണ്ട് കാലിവളത്തെക്കാട്ടിൽ, അപ്പം അതുകൊണ്ട് വളർച്ച നന്നായിട്ട് ത്വരിതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലോറിയിൽ ടൺ കണക്കിന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കൂടുതൽ സ്ഥലങ്ങളിലും ഇത്തരം

0: ഇത്തരത്തിലുള്ള കോഴിവളത്തിലുള്ള രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, കളകളുടെ വിത്ത്. ഈ കോഴിവളത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കളകളുടെ വിത്ത്, അതുപോലെ രോഗം മനുഷ്യർക്കും ഉണ്ടാകുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, വിളകൾക്ക് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ, കളകളുടെ വിത്ത്, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം പല സാഹചര്യങ്ങളിലും നമ്മൾ, പ്രത്യേകിച്ചും ആലപ്പുഴ സൈഡിലൊക്കെ കൂടുതലും മണൽ ചേർന്ന മണ്ണായതുകൊണ്ട് അവർ കൂടുതലും ജൈവവളങ്ങൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ ശുപാർശയുമുണ്ട്, ചേർക്കുന്നുമുണ്ട്. അവിടെ ഈ കൂടിയ അളവിൽ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമ്മൾ വാഴയ്ക്കും ജാതിക്കുമൊക്കെ ഒരുപാട് രോഗങ്ങൾ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഇത് മണ്ണിലേക്ക് പ്രയോഗിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ കളകളുടെ പ്രശ്നം പല സ്ഥലങ്ങളിലും നമുക്ക് കർഷകരുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരത് നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം. ഒന്നോ രണ്ടോ കൃഷി കഴിയുമ്പോഴാണ് ഇതായിരുന്നു അതിന്റെ കാരണം എന്ന് അവർ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ പിന്നീട് മനസ്സിലാകുമ്പോഴാണ് അത്, വൺസ് നമ്മുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചെലവേറിയ പണിയാണ്. നമ്മുടെ മണ്ണ് കളകളാൽ അല്ലെങ്കിൽ രോഗങ്ങളുള്ള സൂക്ഷ്മാണുക്കളാൽ മണ്ണ് അതുമായിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിച്ച് പഴയ രീതിയിലേക്ക് മണ്ണിനെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ നല്ലൊരു രീതി എന്നുള്ള രീതിയിൽ ജൈവവളങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക്. അവിടെ പലപ്പോഴും കർഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ജൈവ രീതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. രാസവളങ്ങളെക്കാട്ടിൽ ദോഷം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രാസ കീടനാശിനികൾ. അപ്പം ഈ ജൈവവളങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുമിളുകളോ ബാക്ടീരിയയോ ഒക്കെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, വാട്ടരോഗമോ അതുപോലെ മറ്റ് രോഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാതെ പറ്റത്തില്ല, കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്തൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയോ അവിടെ നിന്നെല്ലാം മാറി വലിയൊരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് കർഷകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വളങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഗുണമേന്മയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന കർഷകരിൽ നിന്ന് മേടിക്കാനോ, അതല്ലെങ്കിൽ ഗുണമേന്മയുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കൊണ്ടുവരിക, അതല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ഡോക്ടർ ശൈലജ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജൈവ വളങ്ങളെ കുറിച്ച് നമ്മളൊരു നല്ല ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
2: ജൈവവളം ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണം. വീട് പണിയാനും മറ്റും മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്തോ പഴയ ആചാരമാണെന്ന് പറഞ്ഞ് പുതിയ തലമുറ ഇതിന് വില നൽകാതെ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ നാളും പക്കവും നോക്കി മരം മുറിക്കുന്നതിൽ ഒരു ശാസ്ത്രവുമില്ലെന്ന് പറഞ്ഞുകൂടാ. വാവ് എന്ന് പറഞ്ഞാൽ പൗർണമിയോ അമാവാസിയോ ആകാം. പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവാണ് കൂടുതൽ പ്രസക്തം. പൗർണമിക്ക് ശേഷം വരുന്ന 4 ദിവസങ്ങളാണ് ഇളം പക്കം എന്നറിയപ്പെടുന്നത്. മരം മുറിക്കൽ, മുറിച്ചുനടീൽ, വിളവെടുപ്പ്, വിത്തുശേഖരണം എന്നീ വേലകളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യാറില്ല. ഇളം പക്ക ദിവസങ്ങളിൽ മരം മുറിച്ചാൽ തടിക്ക് ബലവും ഈടും കുറവായിരിക്കും. കമ്പ് മുറിച്ചു നട്ടാൽ മുളയ്ക്കില്ല എന്നൊക്കെയാണ് കൃഷിക്കാർ ഈ സംഗതിക്ക് കാരണമായി നിരത്തുന്നത്. അല്പം പരസ്പരബന്ധിതമായി ചിന്തിച്ചാൽ ഇതിന് ഒരു ശാസ്ത്രീയ വശമുണ്ടെന്ന് തന്നെ പറയാം. ചെടികളിലെയും മരങ്ങളിലെയും തണ്ട് വണ്ണം വെക്കുന്നതിന് കാരണമാകുന്നത് കേംബിയം എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ്. ഇളംപക്ക സമയത്ത് ഈ കേംബിയം വളരെ വേഗം വിഭജിച്ച് ഉള്ളിലേക്കും പുറത്തേക്കും കോശങ്ങൾ ഉണ്ടാക്കുന്നു. പുതിയ കൂമ്പുകളും നാമ്പുകളും തളിരിലകളും ഈ സമയത്ത് ഉണ്ടാകും. സസ്യങ്ങളിലെ തൊലിയിലും തണ്ടിലും ഇലകളിലും കിഴങ്ങുകളിലും ശേഖരിച്ചു വച്ചിരിക്കുന്ന അന്നജം മുഴുവനും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഗ്ലൂക്കോസ് ആയി മാറും. ഇളംപക്ക സമയത്ത് വളരെയധികം കോശങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതിനാൽ മരത്തിനും തടിക്കും ബലം കുറവായിരിക്കും. ആ തടി കൂടുതൽ നാൾ ഈട് നിൽക്കുകയുമില്ല. ഇളംപക്ക സമയത്ത് മുറിച്ചിടുന്ന മരം താഴെ വീണ് കിടന്നാലും തളിർത്തുകൊണ്ടിരിക്കും. വളരുന്ന സമയത്ത് വൃക്ഷം മുറിക്കുന്നത് മരത്തോട് ചെയ്യുന്ന അനാദരവ് കൂടിയാണ്.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
3: പട്ടാളപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാകുന്ന സമയമാണിത്. സാധാരണയായി പുഞ്ചപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഈ പുഴുവിന്റെ ശലഭത്തിന് തവിട്ട് നിറമാണുള്ളത്. ഒരേ സമയം തന്നെ വളരെയധികം പുഴുക്കൾ പാടത്ത് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും അവ കൂട്ടത്തോടെ നെൽച്ചെടികളെ ഒരറ്റത്ത് നിന്ന് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുമാണ് ഇവയ്ക്ക് പട്ടാളപ്പുഴു എന്ന പേര് ലഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായും കാണുന്നത്. പകൽ സമയത്ത് പാടത്തെ മൺകട്ടകളുടെയും മറ്റും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവ നെൽച്ചെടികളെ വെറും കുറ്റികളാക്കി മാറ്റുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വെള്ളം കയറ്റാവുന്ന പാടങ്ങളിൽ 2 ദിവസം വെള്ളം കയറ്റി നിർത്തുക. വരമ്പത്തും സ്വയം കിളിർത്തു വരുന്ന നെല്ലിലും കളകളിലും കാണുന്ന പുഴുക്കളെ നശിപ്പിക്കാനായി ഡിപ്പൽ അല്ലെങ്കിൽ ഹിൽബിറ്റ് അല്ലെങ്കിൽ ഹാൾട്ട് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. നല്ല വെയിലുള്ള സമയത്ത് 1 ലിറ്റർ ഡിപ്പലിന് 5 മുതൽ 10 ഗ്രാം വരെ ശർക്കര ചേർത്ത് തളിക്കണം. നെൽച്ചെടികളിലാണെങ്കിൽ ഫ്ലൂബെൻഡിയമൈഡ് 1/2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കണം. രാത്രി സമയത്ത് 7 മുതൽ 8:30 വരെ പാടശേഖരങ്ങളുടെ വരമ്പത്ത് പന്തം കൊളുത്തി സ്ഥാപിച്ചും ഇവയുടെ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. കീടനാശിനി തളിക്കാത്ത പാടങ്ങളിൽ താറാവിൻ കൂട്ടങ്ങളെ വിട്ടും പുഴുക്കളെ ഫലപ്രദമായി നിയന്ത്രിക്കാം. പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുവേണ്ടി ഓലക്കാലുകൾ പാടത്ത് നാട്ടിക്കൊടുക്കുക. കളനശീകരണം നടത്തുക. പുഴുക്കളെ കെണിവച്ച് പിടിച്ച് നശിപ്പിക്കുക. കെണി തയ്യാറാക്കുന്ന വിധം പറയാം. ഗോതമ്പ് തവിട് 4.5 കിലോഗ്രാം, വെള്ളം 4.5 ലിറ്റർ, ശർക്കര 1.1 കിലോഗ്രാം, ചോളം സ്റ്റാർച്ച് 20 ഗ്രാം, ക്ലോർപൈറിഫോസ് 70 മില്ലി. ഇനി തയ്യാറാക്കുന്ന വിധമാണ്. ശർക്കര പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ മിശ്രിതം ഗോതമ്പ് തവിടുമായി പുട്ടിനു കുഴയ്ക്കുന്ന പരുവം ആവുന്നതുവരെ യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് 20 ഗ്രാം, 70 മില്ലി ക്ലോർപൈറിഫോസ് ഇവ ചേർക്കുക. ഈ മിശ്രിതം 24 മണിക്കൂർ ചാക്കിൽ കെട്ടി വെക്കുക. അടുത്ത ദിവസം ഈ മിശ്രിതപ്പൊടി ചെറിയ ഉണ്ടകളാക്കി കട്ടിയുള്ള പേപ്പർ കഷ്ണം റോൾ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത ശേഷം അതിനുള്ളിൽ വെക്കുക. ഇവ പാടവരമ്പുകളിൽ കെണികളായി വെച്ചുകൊടുക്കാവുന്നതാണ്. ഈ മിശ്രിതം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ വിതറുകയും ചെയ്യാം. ഈ കെണിയിൽ പുഴുക്കൾ ആകർഷിക്കപ്പെട്ട് അവ കഴിക്കുന്നത് വഴി കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഈ അളവിൽ ഉണ്ടാക്കുന്ന കെണി 5 മുതൽ 8 ഏക്കർ വരെയുള്ള വിസ്തൃതിയിൽ ഉപയോഗിക്കാം.
4: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളിക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
2: അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം ശ്രദ്ധിച്ചു കേട്ടല്ലോ. നമ്മുടെ ഈ പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഉത്തരം പൊട്ടാസ്യം. കിഴങ്ങുവർഗ വിളകളിൽ മെച്ചപ്പെട്ട വിളവും ഗുണനിലവാരവും ഉറപ്പുവരുത്താൻ പൊട്ടാസ്യം വളരെ പ്രധാനമായ ഒരു മൂലകമാണ്. ഇത് കിഴങ്ങുവർഗ വിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും മെച്ചപ്പെട്ട രോഗപ്രതിരോധത്തിനും സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
5: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
6: വയലും വീടും

ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. വാത്സല്യം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഗ്രാമഫോണിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനോഹരമായ ലളിതഗാനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള എളിയ പരിശ്രമമാണ് ഈ പരിപാടി. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് കൃഷ്ണകുമാർ വർമ്മ, ഐശ്വര്യ എം നായർ എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ അജു.
1: നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ വർമ്മ, തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശിയാണ്. ഇവിടെ ആകാശവാണിയിൽ കർണാടക സംഗീതത്തിൽ സ്ഥിരമായി പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. ഗ്രാമഫോൺ എന്ന ഈ സംഗീത പരിപാടിയിൽ എനിക്കൊരവസരം തന്നതിൽ ആകാശവാണിയോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ ആദ്യം പാടുന്ന ഗാനം മുഖിലേ മണിമുഖിലേ എന്ന് തുടങ്ങുന്നു. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ഞാനൊരു ജയദേവനായിരുന്നെങ്കിൽ ഞാൻ എന്ന് തുടങ്ങുന്നു അടുത്ത ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഗ്രാമഫോണിൽ അടുത്തതായി ഗാനങ്ങൾ ആലപിക്കുന്നത് ഐശ്വര്യ എം നായർ.
1: എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഐശ്വര്യ എം നായർ. ഞാൻ തിരുവനന്തപുരം ശ്രീവരാഹത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ബി കോം ഗ്രാജുവേഷൻ കഴിഞ്ഞു. അതിനുശേഷം കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ആകാശവാണിയിലെ ഗ്രാമഫോൺ എന്ന സംഗീത പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആകാശവാണിയോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ആദ്യമായി പാടാൻ പോകുന്നത് മാരിവില്ലിൻ എന്ന് തുടങ്ങുന്ന ലളിതഗാനമാണ്. ഒ എൻ വി കുറുപ്പ് സാർ രചിച്ച്, കെ പി ഉദയഭാനു സാർ സംഗീതം നൽകിയ ഈ ഗാനം ആലപിക്കുന്നു.

അടുത്തതായി കാവാലം നാരായണ പണിക്കർ രചിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ സംഗീതം നൽകിയ ഒരു തേൻമഴ എന്ന ലളിതഗാനം ആലപിക്കുന്നു.

അടുത്തതായി സരസൻ കാരിത്തോട്ട രചിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി വാചാലമായൊരു എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനങ്ങൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമഫോൺ കെയർ ഓഫ് പ്രോഗ്രാം മേധാവി അനന്തപുരി എഫ് എം ആകാശവാണി തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയക്കുക. ഗ്രാമഫോൺ സമാപിക്കുന്നു. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിച്ചത് കൃഷ്ണകുമാർ വർമ്മ, ഐശ്വര്യ എം നായർ എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ അജു, നിർവഹണ സഹായം കവിതാ സ്വരലയ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, നിർവഹണം എം കെ ദിലീപ്, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: कैंपस कलर्स അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
4: മാവിന്റെ അടുത്തുനിന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരുന്നത്.
3: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. ബക്രീദ് അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. മെയ് 28 ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. അടികപ്പ്യാരെ കൂട്ടമണി എന്ന ചിത്രത്തിൽ മനു മഞ്ജത്ത് വരികളെഴുതി ഷാൻ റഹ്മാൻ ഈണമിട്ട് വിധു പ്രതാപിനും രമ്യയ്ക്കുമൊപ്പം പാടിയ ഗാനത്തിലേക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി airtvmpm@gmail.com.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111, ആകാശവാണി, ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.
0: നാദൃശ രചനയും സംഗീതവും നിർവഹിച്ച് അഫ്സൽ, ടിനി ടോം എന്നിവർക്കൊപ്പം പാടിയത് ചിത്രം ഷാജഹാനും പരീക്കുട്ടിയും.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭയിൽ കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9:30.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന്
2: ശ്രീമതി ജയലക്ഷ്മി ശേഖർ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. ഊത്തുക്കാട് വെങ്കടസുബയ്യർ കൃതികൾ കേൾക്കാം. ആദ്യം ഗംഭീര നാട്ടരാഗത്തിൽ ശ്രീ വിഘ്നരാജം എന്ന കൃതി കേൾക്കാം. ഖണ്ഡനടാം.

0: ഇതുവരെ കേട്ടത് ശ്രീമതി ജയലക്ഷ്മി ശേഖർ അവതരിപ്പിച്ച വീണക്കച്ചേരി.
1: സംഗീതസുധ സമാപിച്ചു. ഇനി കേൾക്കാം ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിശാ സുലഭിയിലേക്ക് സ്വാഗതം. നിശാ സുലഭിയിൽ നമുക്ക് ആദ്യം കേൾക്കാം ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ കീണ നൽകിയത് ജി ദേവരാജൻ.

നിശാസുരഭിയിൽ എനിക്കേൽക്കാം. തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, ഈണം നൽകിയത് കെ രാഘവൻ.

നിശാസുരഭിയിലൊരു ഗാനം കൂടി യേശുദാസ് അഹല്യ എന്ന ചിത്രത്തിൽ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, ഈണം നൽകിയത് കെ ജെ ജോയ്.

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്.
1: ഇന്നത്തെ പ്രഭാതത്തിൽ ജപ്പാൻകാരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് ആയുർദൈർഘ്യം കൂടുതലാണ് ജപ്പാൻകാർക്ക്. അവരുടെ സന്തോഷമുള്ള ജീവിതമാണ് അവർക്ക് ആയുസ് കൂട്ടിക്കൊടുക്കുന്നത്. സ്ഥിരോത്സാഹം ജപ്പാൻകാരുടെ സന്തോഷമുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ്. നല്ല ശീലങ്ങൾ അവർ സ്ഥായിയായി തുടരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർ വയറുനിറയേ ഭക്ഷണം കഴിക്കാറില്ല. എന്നാൽ നമ്മളോ വയർനിറച്ച് കഴിച്ചാൽ മാത്രമേ നമുക്ക് തൃപ്തി വരൂ. വ്യായാമത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന രാജ്യക്കാരാണ് ജപ്പാൻകാർ. ആയാസം കുറഞ്ഞ വ്യായാമത്തിനാണ് അവർ ഊന്നൽ നൽകുന്നതെന്ന് മാത്രം. അതവർ സ്ഥിരോത്സാഹത്തോടെ ചെയ്യുകയും ചെയ്യുന്നു. ജപ്പാൻകാരുടെ വൃത്തി അഥവാ ശുചിത്വം എടുത്തു പറയത്തക്ക ഒരു ശീലമാണ്. അവരുടെ വീടുകളിൽ അവർ ഉപയോഗശൂന്യമായ ഒന്നും സൂക്ഷിക്കാറില്ല. ഡീക്ലട്ടറിംഗ് അഥവാ അനാവശ്യ വസ്തുക്കൾ നീക്കം ചെയ്ത് വീട് വെടിപ്പാക്കുക എന്നത് അവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ചെയ്യുമത്രേ. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ദുഷിച്ച ചിന്തകൾക്കിടമുണ്ടാകാറില്ല. അപ്പോൾ അവിടെ ആത്മീയ ചിന്തകൾ വളരും. ഇത് കണ്ടു വളരുന്ന അടുത്ത തലമുറയും വൃത്തിയും നല്ല ചിന്തകളും

0: പൂർണ്ണ മനസ്സുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ശീലമാക്കിയാൽ ഒരു വ്യക്തി പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നന്ദി വാക്കുകളിലൂടെയും ശരീരഭാഷയിലൂടെയും പ്രകടമാക്കിക്കൊണ്ട് അവർ നിഷേധാത്മക ചിന്തകൾ വിട്ടകന്നു പോയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു. ഇക്കിഗായ് എന്ന ജീവിതത്തെ ആനന്ദകരമാക്കുവാനുള്ള ജാപ്പനീസ് രഹസ്യങ്ങളടങ്ങുന്ന പുസ്തകം ലോകപ്രശസ്തമാണ്. നിത്യ യൗവനത്തിൻ്റെ രഹസ്യമാണ് ആ പുസ്തകം മുഴുവനും. വ്യത്യസ്തമായ ചിന്തകളുടെ പ്രതിഫലനങ്ങളാണ് ആ നാടിൻ്റെ സമൃദ്ധിക്കും സുസ്ഥിരതയ്ക്കും കാരണം. അസാധ്യമായതിനെ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാകും എന്ന് ജപ്പാൻകാരുടെ ജീവിത രീതിയും തൊഴിൽ മേഖലയും ഒക്കെ കാണുമ്പോഴും അറിയുമ്പോഴും നമുക്ക് മനസ്സിലാകും. ഒരുവനിഷ്ടമുള്ളത് കണ്ടെത്തുവാനും സ്വന്തം കഴിവുപയോഗിച്ച് ഇഷ്ടമുള്ളതിനെ മെച്ചപ്പെടുത്തുവാനും അതുവഴി സർഗശക്തിയുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കുവാനും സഹായിക്കുന്ന മാർഗങ്ങൾക്കാണ് ആ നാട് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ശീലങ്ങളൊക്കെ തന്നെ നമ്മുടെ കാരണവന്മാരും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പഴയ തലമുറയെ കണ്ടുപഠിക്കുവാൻ പറഞ്ഞാൽ പുതിയ തലമുറക്കാരുടെ നെറ്റി ചുളിയും. ജനറേഷൻ ഗ്യാപ്പെന്നും അതൊക്കെ വേറൊരു വൈബെന്നുമൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ഖണ്ഡിച്ച് സംസാരിക്കുവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി ഗായത്രി ജപിച്ച് എല്ലാത്തിനോടും നന്ദി പറയുന്ന ശ്ലോകങ്ങൾ ചൊല്ലിയല്ലേ നമ്മുടെ നാടും ഉണർന്നിരുന്നത്. നോമ്പു നോറ്റും തൊടിയിലെ പച്ചക്കറികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണവും സൂപ്പിനെ വെല്ലുന്ന സാമ്പാറും അവിയലും പുഴുങ്ങിയ ഇഡ്ഡലിയും ഒക്കെ നാവിനും മനസ്സിനും സന്തോഷം തരുന്നതായിരുന്നില്ലേ. സൽക്കാരപ്രിയരായ നമ്മൾ അതിഥി ദേവോ ഭവ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. കർക്കിടക മാസത്തിൽ മൂശേട്ട കളയുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ വീടുകളിലും ഡീപ് ക്ലീനിങ് ചെയ്യുമായിരുന്നു. അതിനു പകരം ജപ്പാൻകാർ എല്ലാ ആഴ്ചയിലും ഡീപ് ക്ലീനിങ് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ അങ്ങനെ അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതിയും ഒക്കെ തന്നെ ഉത്കൃഷ്ടവും അമൂല്യവും അതുല്യവുമാണ്. നമ്മുടെ വിശ്വാസങ്ങൾക്കെല്ലാം തന്നെ ശാസ്ത്രീയമായ ഒരടിത്തറയുമുണ്ട് എന്നത് വിസ്മരിക്കാനാവുന്നതല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധപൂർവം നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ജീവിത രീതിയിലെ അതുല്യതയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുകയും അവയെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത് നമുക്ക് മികവുള്ള പുതിയ ശീലങ്ങളിലേക്ക് വഴിമാറാം. മനുഷ്യൻ ശീലത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന ചൊല്ല് മറക്കാതെ നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാകണം.
1: അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ഇനി നാളെ രാവിലെ 5:48 വരെ കേൾക്കാം വിവിധ് ഭാരതി റിലേ.

们可以打的。大腿呀腿呀腿，大腿呀腿呀腿，下腿呀腿呀腿。

तुझको ये भी पता।

हम तो ये बनना सवरना किस लिए होता, समझे ना। न होते हम तो ये बनना